ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 9, കൊല്ലവർഷം 1202 കന്നി 15, 2026 ഒക്ടോബർ 1 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53:48. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വികാരങ്ങൾ, ഇമോഷൻസ്. മാറ്റം എന്നാണ് വികാരം എന്ന വാക്കിൻ്റെ അർത്ഥം. വികാരങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും വികാരങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് നാം എടുക്കുന്ന തീരുമാനങ്ങളും നടത്തുന്ന പ്രതികരണങ്ങളുമാണ് പിന്നീട് വലിയ അബദ്ധങ്ങളിലേക്കും പശ്ചാത്താപത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത് വികാരങ്ങളെ എങ്ങനെ വിവേകത്തോടെ നേരിടാമെന്നതാണ്. പ്രധാനമായും മൂന്ന് ആശയങ്ങളാണ്. ഒന്നാമത്തേത്, വികാരം ഒരു ഉത്തരവല്ല, സൂചന മാത്രമാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. വികാരം ഒരു ആജ്ഞയല്ല, മറിച്ച് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. കോപം തോന്നിയാൽ ഉടൻ പൊട്ടിത്തെറിക്കണമെന്നോ ഭയം തോന്നുമ്പോൾ കാര്യം ഉപേക്ഷിച്ച് ഓടിയൊളിക്കണമെന്നോ ഇല്ല. വികാരങ്ങൾ റോഡിലെ ട്രാഫിക് സിഗ്നൽ പോലെയാണ്, ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് അവയുടെ ജോലി. പ്രസിദ്ധമായൊരു ബുദ്ധ കഥ പറയാം. ഒരിക്കൽ ശ്രീബുദ്ധന് നേരെ ഒരാൾ വന്ന് കടുത്ത അധിക്ഷേപങ്ങളും തെറിവിളികളും ചൊരിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് കടുത്ത ദേഷ്യം വന്നു. എന്നാൽ ബുദ്ധൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ടത് കേട്ടിരുന്നു. അയാൾ തളർന്നു പോയപ്പോൾ ബുദ്ധൻ ചോദിച്ചു, ഒരാൾ മറ്റൊരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നു, എന്നാൽ അപരൻ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ സമ്മാനം ആരുടെ കയ്യിലിരിക്കും? അയാൾ പറഞ്ഞു, കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ. ബുദ്ധൻ പറഞ്ഞു, അതുപോലെ താങ്കൾ പറഞ്ഞ കോപവും അധിക്ഷേപവും ഞാൻ സ്വീകരിക്കുന്നില്ല. ചില സൂചനകളാണവ, അത് താങ്കളിൽ തന്നെ ഇരിക്കട്ടെ. വികാരം ഒരു സൂചന മാത്രമാണെന്ന് തിരിച്ചറിയുന്നതാണ് മാനസിക പക്വതയുടെ ആദ്യ പടി. വൈകാരിക നിയന്ത്രണത്തിന് രണ്ടാമത്തേത് പ്രതികരണത്തിന് മുമ്പ് ഒരു ഇടവേള സൃഷ്ടിക്കുക എന്നതാണ്. ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കും നമ്മുടെ പ്രതികരണങ്ങൾക്കും മുമ്പ് ചെറിയൊരു ഇടവേള സൃഷ്ടിക്കാൻ നാം ശീലിക്കേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു യുദ്ധ സെക്രട്ടറി ഒരു ജനറലിനോട് കടുത്ത ദേഷ്യത്തിലായി. ലിങ്കൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ദേഷ്യവും തീരും വിധം അയാൾക്ക് ശക്തമായ ഒരു കത്തെഴുതു. സെക്രട്ടറി കത്തെഴുതി ലിങ്കനെ കാണിച്ചു. കത്ത് വായിച്ച ശേഷം ലിങ്കൻ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, ഇനി ആ കത്ത് കത്തിച്ച് കളയൂ. സെക്രട്ടറി അത്ഭുതപ്പെട്ടപ്പോൾ ലിങ്കൻ പറഞ്ഞു, ദേഷ്യം പുറത്തു തീർക്കാനുള്ള ഇടവേളയായിരുന്നു ആ കത്തെഴുത്ത്. ഇനി മനസ്സ് ശാന്തമായ സ്ഥിതിക്ക് വിവേകത്തോടെ നമുക്ക് അടുത്ത കാര്യം തീരുമാനിക്കാം. പെട്ടെന്ന് പ്രതികരിക്കാതെ ഇടവേളയെടുക്കുമ്പോൾ ചിന്താശേഷി ഉണരുകയും വിവേകത്തോടെ പ്രവർത്തിക്കാൻ നാം

0: പ്രാപ്തരാവുകയും ചെയ്യും. മൂന്നാമത്തേത്, വികാരത്തെ ശരിയായ ഒരു പേരിട്ട് തിരിച്ചറിയുക. വികാരത്തെ കൈകാര്യം ചെയ്യാനുള്ള മൂന്നാമത്തെ തന്ത്രം അതാണ്. നമുക്കുള്ളിൽ ഉണ്ടാകുന്ന വികാരത്തെ പൊതുവായി കാണാതെ കൃത്യമായ ഒരു പേരിട്ട് വിളിക്കാൻ പഠിക്കണം. എനിക്കെന്തോ വിഷമമാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിപ്പോൾ അപമാനിക്കപ്പെട്ടതായി തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കിവിടെ ഭയമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായ സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് 1st class ടിക്കറ്റുണ്ടായിട്ടും വംശീയതയുടെ പേരിൽ ഗാന്ധിജിയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. കടുത്ത തണുപ്പിൽ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഭയവും മാനസിക ആഘാതവും ദേഷ്യവും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ വികാരങ്ങളെ അടിച്ചമർത്താതെ എനിക്ക് നേരിട്ടത് അനീതിയാണ്, അത് വംശീയ വിവേചനമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പേരിട്ട് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് പെട്ടെന്നുള്ള വ്യക്തിപരമായ പ്രതികാരത്തിന് പകരം ആഗോളതലത്തിൽ വംശീയതയ്ക്കെതിരെ പോരാടാനുള്ള വലിയ ശക്തിയായി ഗാന്ധിജിയുടെ ഉള്ളിൽ മാറിയത്. വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് 1, അവ നൽകുന്ന സൂചനകളെ മനസ്സിലാക്കുക. 2, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് മുമ്പ് സ്വയം സമയം നൽകുക. 3, അവയെ കൃത്യമായി തിരിച്ചറിയുക. ഇന്ന് നല്ല ഒരു ദിവസമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ KS കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി JP Nadda. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ KM സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ UBU മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2nd മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 wicketനാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, കാവ്യധാര, ONV കുറിപ്പിന്റെ കായൽ കൊയ്ത്ത് എന്ന കവിത, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ, തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 ചിത്രപതംഗം, വിഖ്യാത ചലച്ചിത്രകാരൻ

0: അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പരിപാടി. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലീഗ് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എഫ് എം ഹെൽത്ത് ലൈൻ, ആരോഗ്യകരമായ വാർദ്ധക്യം, വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോ ജോയുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, വൈകിട്ട് 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു. രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. രാത്രി 8:05 യുവവാണി ക്വീൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി. രാത്രി 9:30 അക്ഷരശ്ലോക സദസ്, എരൂർ പൂർണ്ണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. രാത്രി 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 4:48. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
3: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will participate in the centenary celebrations of the Union Public Service Commission UPSC at Bharat Mandapam in New Delhi today. He will also address the gathering on the occasion. The program will mark the culmination of year-long celebrations that commenced on 1st October last year, commemorating 100 years since the establishment of the UPSC in 1926. Mr. Modi will also release a UPSC centenary commemorative coin, a commemorative stamp and a book titled 100 Landmark Judgments Shaping the Policies of UPSC and Public Service Commissions in India. The Cabinet Committee on Economic Affairs, CCEA, yesterday approved an increase in the minimum support prices, MSPs, for all mandated rabi crops for the marketing season 2027-28. Briefing the media in New Delhi after the Union Cabinet meeting, Information and Broadcasting Minister Ashwani Vaishnaw said the decision has been taken to ensure remunerative prices for farmers for their produce. He said the highest absolute increase in MSP has been announced for safflower at ₹675 per quintal, followed by rapeseed and mustard at ₹413 per quintal. The minister said the MSP for lentil or masoor has been increased by ₹390 per quintal, barley by ₹136 per quintal, gram by ₹83 per quintal and wheat by ₹25 per quintal. The minister said the CCEA has also approved the implementation of the Intelligent Traffic Management System, ITMS, project by the Delhi Police at an estimated cost of over 1,789 crore rupees, inclusive of taxes. Mr. Vaishnaw said the Union Cabinet also approved the Green Energy Corridor GEC Phase 3 scheme. Defence Minister Rajnath Singh will attend the 279th Annual Day of the Defence Accounts Department, DAD, in New Delhi today. On the occasion, the Defence Minister is scheduled to launch various IT initiatives of DAD. These include the integration of the Indian Army Financial Information System with the department's Saksham platform, the revamped National Compilation System for the Ministry of Defence and Payment Routing, and integrated system management platform for introducing Treasury Single Account Payments in the Ministry of Defence. New Delhi will host a textile conclave today to discuss emerging technology.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിൽ ഇനി ചിത്രപാടിയ ഗാനമാണ് AVV പോറ്റിയുടെ വരികൾക്ക് ഈണം നൽകിയത് ജയ വിജയ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആർ കെ ദാമോദരൻ വരികൾ എഴുതി, ടി എസ് രാധാകൃഷ്ണൻ സംഗീതം നൽകി, വിജയ് യേശുദാസ് പാടിയ ഗാനം ഇനി

0: ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
0: കാർഷിക വാർത്തകൾ.

0: നെല്ല് കർഷകർക്കായുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ 40 ദിവസത്തിന് മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാഠശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിന ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിറിഡ് ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർദ്ധനവിന് കാരണമാകും എന്നതിനാൽ കർഷകർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ കർഷകർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയതിനു ശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം വേണം സ്പ്രേ ചെയ്യാൻ. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണമായി കാണാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. അനാവശ്യമായും ഇത്ര കീടങ്ങളെ കൂടി നശിപ്പിക്കുന്ന കീടനാശിനി പ്രയോഗം നടത്തുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകും. അന്വേഷണങ്ങൾക്ക് അവധി ദിവസങ്ങളിലും കർഷകർക്ക് അതത് കൃഷിഭവനുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെയും യൂണിയൻ ബാങ്കിന്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൌജന്യമായി കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാർ റോഡിലുള്ള BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിലെ RSETI ക്യാമ്പിലാണ് പരിശീലനം. 18-നും 49-നും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 7306-8901-45. നമ്പർ ആവർത്തിക്കാം: 7306-8901-45. കൊച്ചി വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കേരശങ്കര, കേരഗംഗ എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകളും മോഹിത് നഗർ അടയ്ക്ക തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, വെർട്ടിസീലിയം, വാം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 8075-22-08-68. നമ്പർ ആവർത്തിക്കാം: 8075-22-08-68. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന നഗരസഭയുടെ സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. വിശദവിവരങ്ങൾക്ക് 84-21-67-28-93 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 84-21-67-28-93. ഇനി വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,100 രൂപ, കൊപ്ര 15,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, അൺഗാർബിൾഡ് 70,100 രൂപ, റബ്ബർ RSS4 28,000 രൂപ, RSS5 27,400 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 43 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ: ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിൽ ഒപ്പിടാനുള്ള ചർച്ചകൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം

ടകൾ വിലയിരുത്തി. ദുബായ് ടെൽ അവീവ് വിമാനത്തിൽ പൈലറ്റിനെ സഹപൈലറ്റ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തെ തുടർന്ന് വിമാനം സൌദിയിൽ അടിയന്തരമായി ഇറക്കി. ക്യാബിനറ്റ് പദവിയിലുള്ള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ എം കെ മുനീറിനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ന് ലോക വയോജന ദിനം. വയോജന ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസിന്റെയും വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പി ജി പഠനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ നിർബന്ധിത സേവന ബോണ്ടിന്റെ ഭാഗമായ സീനിയർ റെസിഡൻസി വിഷയത്തിൽ സർക്കാർ ഒരു മാസത്തിനകം തീരുമാനമെടുക്കുമെന്ന് ഹൈക്കോടതി. ഇനി കായികം. വെസ്റ്റിൻഡീസിനെതിരായ മൂന്ന് മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം മത്സരത്തിൽ 8 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 സ്വർണം ഉൾപ്പെടെ 7 മെഡലുകൾ ഇന്ത്യ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 60. ഏഷ്യൻ ഗെയിംസ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.

0: മറക്കാതെ കേൾക്കൂ ആകാശവാണി കൊച്ചി എഫ് എമ്മിൽ നാടൻ ശീലുകൾ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 35 മിനിറ്റും 5 സെക്കൻഡും.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര.
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ കായൽ കൊയ്ത്ത് എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ONV കുറുപ്പിന്റെ കവിത കായൽ കൊയ്ത്ത്, ആലപിച്ചത് KR ശ്യാമ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
5: ഞാൻ അഡ്വക്കേറ്റ് KS സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
2: ഗാനം.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
11: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
12: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
13: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
14: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 52 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. UPSC ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: UPSC സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം October 1 ആരംഭിച്ച ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ UPSC ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. UPSCയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. UPSC സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ് മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990-2023 രാജ്യത്തെ മാതൃമരണ നിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ DIDയുടെ വിവിധ IT പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച

0: ചെയ്തതായി സമൂഹ മാധ്യമ കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മു കശ്മീരിലെ ചിനാബ് അഞ്ചിഘട്ട് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്.
1: കഴിഞ്ഞ വർഷം June 6 ചെനാബ് അഞ്ചിഘട്ട് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മുകശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നാഴികക്കല്ലുകളുമായാണ് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ രണ്ട് പാലങ്ങളും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചി പാലം. ദുഷ്കരമായ ഭൂപ്രദേശം, ആഴമേറിയ മലയിടുക്കുകൾ, മോശം കാലാവസ്ഥ എന്നിവ അതിജീവിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വന്നു.
0: വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ KM സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ UBU മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രണ്ടാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ 1 വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35-ാം ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്.

0: പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീം ഇനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹീൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീം ഇനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 കിലോ വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോ വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് ചെസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ വീണ്ടും. UPSC ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 25 സെക്കൻഡും.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക്. അറിവും ആനന്ദവും പകരുന്ന വിവിധ ഇനങ്ങളുമായി എഫ് എം ഡയറിയുടെ പുതിയൊരധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ചിന്താശകലം, നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ. അക്രമത്തിനിരയാകാതെ ഭീതിയിൽ നിന്ന് അകന്നു കഴിയേണ്ട ഒന്നാണ് ബാല്യം. ഭാവി പൌരന്മാർക്ക് അതുറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അക്രമത്തിനിരയാകാതെ ഭീതിയിൽ നിന്ന് അകന്നു കഴിയേണ്ട ഒന്നാണ് ബാല്യം. ഭാവി പൌരന്മാർക്ക് അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നെൽസൺ മണ്ടേല. പ്രിയ ശ്രോതാക്കളെ, ഈ വാക്കുകളിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഏവർക്കും ഒരിക്കൽ കൂടി എഫ് എം ഡയറിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. പ്രശസ്ത നാഗസ്വര വിദ്വാൻമാരായിരുന്ന അമ്പലപ്പുഴ സഹോദരന്മാരിൽ മൂന്നാമത്തെയാൾ ചലച്ചിത്രമുൾപ്പെടെ പല മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. 1979 കുട്ടികൾക്കായുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആരാണ് അദ്ദേഹം? ഏതാണ് ചിത്രം? ചോദ്യം ആവർത്തിക്കാം. പ്രശസ്ത നാഗസ്വര വിദ്വാൻമാരായിരുന്ന അമ്പലപ്പുഴ സഹോദരന്മാരിൽ മൂന്നാമത്തെയാൾ ചലച്ചിത്രമുൾപ്പെടെ പല മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. 1979 കുട്ടികൾക്കായുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആരാണ് അദ്ദേഹം? ഏതാണ് ആ ചിത്രം?

0: പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം. അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ വൈകിട്ട് 6:00. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്ത. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചാലഞ്ച് ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻപാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത്, ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓൺടർപ്രണർഷിപ്പ് ചാലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരം. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷനായി myBharat.gov.in/vbyld2027 സന്ദർശിക്കുക. myBharat.gov.in/vbyld2027. ഇപ്പോൾ സമയം 7:15.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്.
3: അർത്ഥമറിയാതെ വാക്കുകൾ പ്രയോഗിക്കുന്നതു മൂലമുണ്ടാകുന്ന തമാശകൾ പലതും ഹാസ്യ സമ്രാട്ടായ ഇ.വി. കൃഷ്ണപിള്ളയുടെ ജീവിത സ്മരണകൾ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ആ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിൽ ഗ്രന്ഥകാരനെ ഒരു കാരണവർ ഉപദേശിക്കുന്ന രംഗമുണ്ട്. കൊച്ചു കൃഷ്ണ, അമ്പലങ്ങളിൽ വഴിപാടുകൾ കഴിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നല്ല ഖലന്മാരായ സന്താനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഖലന്മാർ എന്നതുകൊണ്ട് ആ കാരണവർ ഉദ്ദേശിച്ചത് കലയുള്ളവർ, തേജസ്സികൾ എന്നൊക്കെ ആവാമെന്നും ദുഷ്ടന്മാർ എന്നായിരിക്കുകയില്ലെന്നും ഇ.വി. ഊഹിക്കുന്നു. അതേ പുസ്തകത്തിലെ 30-ാം അധ്യായത്തിൽ സമാനമായ മറ്റൊരു സംഭവം വർണ്ണിക്കുന്നു. ഇ.വിയും പ്രൊഫസർ വി. കൃഷ്ണൻ തമ്പിയും പാറശാല കൊട്ടാരത്തിലേതോ കാര്യത്തിനായി ചെന്ന് താമസിക്കവേ പല നാട്ടുപ്രമാണിമാരും അവരെ കാണാൻ ചെന്നു. അവരിൽ ഒരാൾ സ്വന്തം കേമത്തം വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: ഈ ദിക്കിൽ 2 ജാതികൾ മാത്രമേ താമസമുള്ളൂ, അതായത് സജ്ജനങ്ങളും ദുർജനങ്ങളും. സജ്ജനങ്ങളെന്ന് വെച്ചാൽ എല്ലാ ദിക്കിലെയും പോലെ അവന്മാരുടെ എണ്ണം വളരെ കൂടും, ഈ റോഡിൽ കാണുന്നതെല്ലാം അവന്മാരാണ്. ദുർജനങ്ങൾ ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. മറ്റവന്മാർ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ഞങ്ങൾ ഒക്കെ ക്ഷമിക്കുകയാണ്. കാരണവർക്ക് വാക്കുകൾ പരസ്പരം മാറിപ്പോയതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ദാനധർമ്മത്തിന്റെ മഹത്വത്തെപ്പറ്റി ഒരു മതപ്രഭാഷകൻ ശ്രോതാക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വത്തിന്റെ 1/10 സാധുക്കൾക്ക് സംഭാവന നൽകണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ സ്വത്തിന്റെ 1/10, 100/1, 1000/1 വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആളൊരു പരമ ദാനശീലൻ എന്നല്ലേ പെട്ടെന്ന് തോന്നുക. എന്റെ ക്ലാസ്സിലെ 3/4 കുട്ടികളും പാസായി എന്ന് കേമത്വം പറയുന്ന അധ്യാപകൻ തനിക്ക് 100/1 ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ അവകാശപ്പെടുന്നത്? 75% കുട്ടികളെ എന്നാവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അനാഥാലയത്തിന്റെ ഉദ്ഘാടനത്തിന് ഇതുപോലുള്ള 100 അനാഥാലയങ്ങൾ ഈ നാട്ടിലുണ്ടാവട്ടെ എന്നത് ആശംസയോ ശാപമോ? അനാഥാലയങ്ങൾ ഇല്ലാത്ത കാലം വരട്ടെ എന്നല്ലേ ആശംസിക്കേണ്ടിയിരുന്നത്? തികച്ചും അനുചിതനായ വ്യക്തിയെ തന്നെയാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് എന്ന് പറയുന്ന സ്വാഗത പ്രസംഗകൻ ഉദ്ഘാടകനെ അപമാനിക്കണമെന്ന് കരുതി കാണില്ല. തികച്ചും അനുയോജ്യൻ എന്നാവാം അയാൾ ഉദ്ദേശിച്ചത്. റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് എന്ന അറിയിപ്പിലും പ്രശ്നമുണ്ട്. നേരിട്ട് സംസാരിക്കുന്നതാണ് അഭിസംബോധന, അതിനാൽ റേഡിയോയിലൂടെ രാജ്യത്തോട് സംസാരിക്കുന്നതാണ് എന്ന് മതി. അഭിസംബോധന എന്ന പദം കേൾക്കാൻ രസമുണ്ടെന്നേ ഉള്ളൂ, ഈ സന്ദർഭത്തിൽ ചേരില്ല.

മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: FM ഡയറി തുടരുന്നു സേവന വാർത്തകളുമായി. ആധാർ ആപ്പിലൂടെ സൗജന്യമായി ഇമെയിൽ ഐ ഡി ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും 2026 December 31 വരെ അവസരം ലഭിക്കുമെന്ന് അക്ഷയ ജില്ലാ പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൗജന്യം ലഭിക്കുക. ആധാറുമായി ഇമെയിൽ ഐ ഡി ബന്ധിപ്പിക്കുന്നത് വഴി ആധാർ ഓതന്റിക്കേഷൻ നടത്തുന്ന ഓരോ തവണയും ഉപഭോക്താവിന് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കും. ഇതിലൂടെ അവരുടെ ആധാർ വിവരങ്ങൾ എവിടെ എപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു എന്നത് വ്യക്തമായി അറിയാനും സാധിക്കും. കൂടാതെ നിലവിൽ ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് ആധാർ ആപ്പിലൂടെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും അതോടൊപ്പം അനുബന്ധ രേഖകൾ സമർപ്പിച്ച് മേൽവിലാസം തിരുത്താനും 75 രൂപ നിരക്കിൽ സാധിക്കും. ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് ആധാർ അനുബന്ധ രേഖകൾ UIDAI പോർട്ടൽ വഴി സൗജന്യമായി 2027 June 14 വരെ പുതുക്കാം. myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴിയാണ് രേഖകൾ പുതുക്കേണ്ടത്. ആധാർ കേന്ദ്രങ്ങളിൽ പോയി ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള ചാർജ് 75 രൂപയാണ്. 5 വയസ്സിലെയും അതിനുശേഷമുള്ള ആധാർ എൻറോൾമെന്റും സൗജന്യമാണ്. അതുപോലെ 5 വയസ്സിലെയും 15 വയസ്സിലെയും നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും 5 മുതൽ 17 വയസ്സിനുള്ളിൽ സൗജന്യമാണ്. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. ആധാറുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം കാണാൻ സിറ്റിസൺ കോൾ സെന്റർ നമ്പർ 1800-42-51-1800 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 1800-42-51-1800. കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ആധാർ സെക്ഷൻ നമ്പർ 04712-52-54-42 04712-52-54-42 ഇമെയിൽ വിലാസം uidhelpdesk@kerala.gov.in uidhelpdesk@kerala.gov.in.
1: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.

0: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ്.
1: ആലമുണ്ട ഹരനീലകണ്ഠതവ കാലുകണ്ടു മുദമാണ്ടിടാൻ.
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്സ്.

കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒരൊഴിവാണുള്ളത്. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് HCK

recruitment.keralacodes.in സന്ദർശിക്കുക. hckrecruitment.keralacodes.in. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കലിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. വിശദവിവരത്തിന് വിളിക്കാം 0491297633. 0491297633.

0: സിറ്റി ഇപ്പോൾ ഇരട്ടി സന്തോഷം.
1: അതെ, 50% ഓഫറുകളുമായി സിറ്റി സിൽക്സിൽ സർപ്രൈസ് സെയിൽ.
0: പുതുപുത്തൻ കളക്ഷൻസ്, നിങ്ങളുടെ ബജറ്റിനുള്ളിൽ ഇഷ്ട വസ്ത്രങ്ങൾ സ്വന്തമാക്കാം.
2: കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.

0: ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: എം ടി വാസുദേവൻ നായർ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച് ഐവിശേഷി സംവിധാനം ചെയ്ത് 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് തൃഷ്ണ. മമ്മൂട്ടി, രതീഷ്, രാജലക്ഷ്മി, സ്വപ്ന, രാജ്കുമാർ, ജോസ് പ്രകാശ്, കവ്യൂർ പൊന്നമ്മ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം, പാടിയത് യേശുദാസ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: വാർദ്ധക്യകാലത്ത് ശരീരത്തിൽ സ്വാഭാവികമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതിലൊന്ന് ശരീരത്തിൻ്റെ ഭാരം കുറയുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ അതിനെ റിഡക്ഷൻ ഇൻ ലീൻ ബോഡി മാസ് എന്ന് വിളിക്കും. മൊത്തത്തിലുള്ള ഭാരം കുറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഊർജത്തിൻ്റെ ആവശ്യം, കാലോറിക് നീഡ്സ്, കുറയുകയും ചെയ്യും. അതായത് ഒരു ദിവസം നമ്മൾ കത്തിച്ചു കളയേണ്ട ഊർജത്തിൻ്റെ അളവ് വാർദ്ധക്യകാലത്ത് കുറവായിരിക്കും. അതിനനുസൃതമായിട്ടായിരിക്കണം ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ മറ്റ് ചില മാറ്റങ്ങളും ഈ പ്രായത്തിൽ കണ്ടുവരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഒന്ന്, നമുക്ക് നമ്മുടെ സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയും, അല്ലെങ്കിൽ സെൻസ് ഓഫ് ടേസ്റ്റ്, രുചി നോക്കുവാനും ഗന്ധം അറിയുവാനുമുള്ള കഴിവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഭക്ഷണ രീതിയിലും കണ്ടുവരാറുണ്ട്. ഭക്ഷണത്തിന് പണ്ടത്തെ പോലെയുള്ള രുചി ചിലപ്പോൾ തോന്നാതെ വന്നേക്കാം. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഭക്ഷണക്രമം നിയന്ത്രിക്കാനായിട്ട്. ചെറുപ്പക്കാരിൽ എന്ന പോലെ സമീകൃതമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം വാർദ്ധക്യത്തിലുള്ളവരും കഴിക്കേണ്ടത്. സമീകൃതം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ബാലൻസ്ഡ് എന്നാൽ ഭക്ഷണത്തിൽ അത്യാവശ്യം വേണ്ട ചില ഘടകങ്ങളുണ്ട്. അന്നജം, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, മാംസമല്ല മാംസ്യം, കൊഴുപ്പ്, ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകൾ, ഫൈബർ, നാരിൻ്റെ അംശം. ഫൈബർ എന്നാൽ നമ്മുടെ ദഹനേന്ദ്രിയം കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില നാരുകൾ, എന്നാൽ ദഹനപ്രക്രിയയെ സുഗമമാക്കുന്ന രീതിയിലുള്ള ഒരു പദാർത്ഥമാണ് നാര്. ഇത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുവാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ്. പിന്നെ വൈറ്റമിൻസ്, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് തന്നെയാണ്. പിന്നെ വെള്ളം. ഇത്രയും ഘടകങ്ങൾ നമ്മൾ സമീകൃതമായിട്ട് കഴിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രായക്കാരായാലും ശരി, ശൈശവം മുതൽ വാർദ്ധക്യം വരെ എല്ലാവരും സമീകൃതമായിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. എന്നാൽ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ഒരാൾക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നം പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. അതായത് ഭക്ഷണം പലപ്പോഴും കഞ്ഞിയിലോ അല്ലെങ്കിൽ ചോറിലോ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഇവർ കഴിക്കുകയും മൊത്തത്തിലുള്ള പ്രോട്ടീൻ ഇൻടേക്ക് കുറയുകയും ചെയ്യാറുണ്ട്. പ്രോട്ടീൻ സാധാരണ കാണപ്പെടാറുള്ളവ, ഒന്ന്, മുട്ട, മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ഫിഷ്, മീൻ അല്ലെങ്കിൽ പയർ, കടല, അതുപോലെ ഇറച്ചി ആഹാരങ്ങൾ, ഇവയിലാണ് സാധാരണ പ്രോട്ടീൻ കണ്ട് വരാറുള്ളത്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പറഞ്ഞതുപോലെ ബീൻസ് അല്ലെങ്കിൽ ചീസ്, നട്ട്സ്, തൈര്, പാല്, മുട്ട, ഇവയിലെല്ലാം അവർക്കും പ്രോട്ടീൻസ് കിട്ടാവുന്നതാണ്. പ്രോട്ടീൻസ് ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അനേകം അമിനോ ആസിഡ്സ് കൊണ്ടാണ്. അമിനോ ആസിഡ്സ് രണ്ട് തരമുണ്ട്. ഒന്ന് ശരീരത്തിൽ നിർമ്മിക്കുന്നതും രണ്ട് ശരീരത്തിൽ നിർമ്മിക്കാത്തതുമുണ്ട്. ശരീരത്തിന് നിർമ്മിക്കാൻ സാധിക്കാത്ത ചില അമിനോ ആസിഡ്സിനെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. അപ്പോൾ ഇപ്രകാരമുള്ള അമിനോ ആസിഡ്സ് നമ്മൾ ഭക്ഷണം മുഖേന ഉള്ളിലേക്ക് കഴിച്ചില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ഡെഫിഷ്യൻസി, കുറവ് നമുക്ക് അനുഭവപ്പെടുകയും പലതരത്തിലുള്ള ന്യൂട്രിഷണൽ പ്രോബ്ലംസ് വരികയും ചെയ്യും. അതുകൊണ്ട് പ്രോട്ടീൻ കൃത്യമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും കഴിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നവർ. തെളിച്ചു പറഞ്ഞാൽ ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ്. കൊളസ്ട്രോൾ കൂടുതലുള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ കഴിക്കാതെ

0: മുട്ടകല മാത്രം കഴിക്കുന്നതാണ് ഉത്തമം. കേരളത്തിൽ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിഷാണ് മത്തി. മത്തിയാണ് ഒരുപക്ഷെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫിഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ കൊഴുപ്പുണ്ട്, എന്നാൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പാണ്. അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നു. ഇത് പലതരത്തിലുള്ള അസുഖങ്ങളെയും ചെറുത്തു നിൽക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരുതരം കൊഴുപ്പാണ്. പിന്നെ പ്രോട്ടീൻസ്, ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ്, വൈറ്റമിൻ ഡി, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മത്സ്യമാണ് മത്തി. മത്തി കറി വയ്ക്കുന്നതാണ് ഉത്തമം, ഫ്രൈ ചെയ്യുന്നത് ഉത്തമമല്ല എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ചിക്കൻ ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും കഴിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഒരു ചേഞ്ചിന് കഴിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണത്തിൽ വിരക്തി ഉണ്ടാകാതിരിക്കാനും ഒരു ബോർഡം അനുഭവപ്പെടാതിരിക്കാനുമായിട്ട് പലതരത്തിലുള്ള മെനു ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ രാജീവ് ജയദേവൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് FM ഹെൽത്ത് ലൈൻ ആരോഗ്യകരമായ വാർദ്ധക്യം, വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോ ജോയുമായി അഭിമുഖം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് FM ഹെൽത്ത് ലൈനിൽ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: വർഗിച്ചായോ, ഒരു ഉപകാരം ചെയ്യാവോ?
2: തങ്കമ്മേ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയല്ലേ ഈ ജന്മം ഞാൻ അവതരിച്ചത് തന്നെ.
1: അങ്ങനെയാണല്ലേ, എന്റെ കയ്യിൽ കുറച്ച് തുണിയുണ്ട്, ഒന്ന് കഴുകി തരാവോ?
2: പിന്നെ ഈ തുണികളെന്നൊക്കെ വെച്ചാ
1: ഉപകാരം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ജന്മല്ലേ, കഴുകിത്താ.
2: കാര്യം ഞാൻ പറ്റുകാശ് തരാനുണ്ട്, സമ്മതിച്ച് എന്ന് പറഞ്ഞ് തുണി കഴുകാനൊക്കെ പറഞ്ഞ പിന്നെ
1: ചെയ്യാൻ പറ്റുമല്ലയോ,
2: പല ഡ്രൈ ക്ലീനിങ്ങിനും കൊടുത്താ പോരെ.
1: ഈ ഡ്രൈ ക്ലീനിങ് ഒക്കെ എന്നാ ഉണ്ടായേ?
2: എന്നാ ഉണ്ടായേ
1: അറിയത്തില്ല.
2: അല്ല
1: കേട്ടോ, പണ്ടൊരു വീട്ടു ജോലിക്കാരി അറിയാതെ വിളക്കെണ്ണ എടുത്ത് തുണിയിൽ ഒഴിച്ചതിൽ നിന്നാണ് ഡ്രൈ ക്ലീനിങ് ഉണ്ടായത്.
2: ശരിക്കും
1: അതങ്ങ് 19-ാം നൂറ്റാണ്ടില്. അബദ്ധമാണേലും അന്നൊരു കാര്യം മനസ്സിലായി, നല്ല കറകൾ അതുകൊണ്ട് പോകുമെന്ന്.
2: അപ്പൊ ഇപ്പോഴത്തെ ഡ്രൈ ക്ലീനിങ്ങിലും ഇതാണ് ഉപയോഗിക്കുന്നത്?
1: അല്ലേ, അല്ല, പലതരം കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഇപ്പോ ഡ്രൈ ക്ലീനിങ്.
2: അപ്പൊ ശരി, അറിവുകൾക്ക് നന്ദി, വീണ്ടും കാണാം.
1: ഓഹോ, ഒരു ഉപകാര സ്മരണ ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്.
2: ഓ, മറ്റേ തുണി കഴുകൽ. ഓക്കേ, അതാണോ?
1: അതെ, അത് തന്നെ.
2: സംഭവം എവിടെ ഇരിക്കുന്നു?
1: ദേ, അവിടെ തന്നെ ഇരിപ്പുണ്ട്.
2: ഇത് മണി ഉണ്ടല്ലോ.
1: ഉണ്ട്. എന്തേ പ്രശ്നമുണ്ടോ?
2: എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല.
1: എന്നാ പിന്നെ തുടങ്ങുമല്ലേ.
2: അല്ല, ഇത് സോപ്പിട്ടാണോ കഴുകുന്നത് അതോ പൊടിയിട്ടാണോ കഴുകുന്നത്?
1: പൊടിയിട്ട് കഴുകിയാ മതി.
2: പിന്നെ ഈ തുണികളിൽ വല്ലതും കളർ അളകുന്നതുണ്ടോ?
1: ഏയ്, അങ്ങനെയൊന്നുമില്ല.
2: ഇത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ?
1: ചേടാ, കുഴപ്പമില്ല.
2: ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെ, ഈ തുണികളെ അമർത്തി പിഴിയാമോ?
1: പിന്നെ അമർത്തി അമർത്തി പിഴിയാം. ഓ, എന്റെ ചുറ്റൂർക്കാവില്ലമ്മേ.
2: കല്ലിലിട്ട് ഒരയ്ക്കാമോ?
1: നിങ്ങളുടെ മോന്തായ ആണോ?
2: അല്ല, ചില തുണിയെ കല്ലിലിട്ടാ നശിക്കും.
1: ആ, നശിച്ചോട്ടെ.
2: തങ്കമ്മ, ഇത് കഴുകി പ്ലാസ്റ്റിക് കയറിൽ വിരിക്കണോ അതോ വെറുതെ ഉണക്കാനിട്ടാ മതിയോ?
1: നമസ്കാരം, ഒന്നും വേണ്ട, ഒന്ന് പോയി തരാവോ?
2: കഴുകിയ തുണി തേക്കണോ?
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബി ടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ക്യുസെക് എന്നിവിടങ്ങളിലെ ബി ടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ്. നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.qsat.ac.in

പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 19. വിശദവിവരത്തിന് വിളിക്കാം 85 47 63 01 25 എന്ന നമ്പറിൽ. നമ്പർ ആവർത്തിക്കാം 85 47 63 01 25. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. FM ഡയറി തുടരും 7:35 സമകാലികം, നോവൽ പാരായണം എന്നീ ഇനങ്ങളുമായി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:24 42 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD Satheesan തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം October 1 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവയും 100 Landmark Judgments ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് യു പി എസ് സി ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ഭാരത് മണ്ഡപത്തിൽ ശതാബ്ദി സമാരോഹ് മന്ദൻ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ വിവിധ ഐ ടി സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ആർമി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സക്ഷം പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കുക, പേയ്മെന്റ് റൂട്ടിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിരവധി പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം പുറത്തിറക്കും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ന്യൂഡൽഹിയിൽ നടന്ന 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻഡറോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആയുഷ്മാൻ ഭാരത് PMJAY is the world's largest government-funded health assurance scheme, providing a health cover of 500,000 per family per year. The scheme now covers more than 600 million beneficiaries.
0: റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓഗസ്റ്റ് 13 ആണ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്.

0: നിലവിൽ ഉണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. ബാങ്കേഴ്സ് ബുക്കിന്റെ ഡിജിറ്റൽ രേഖകൾ തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന വിളംബര ജാഥ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ തീരദേശ ദൌത്യം നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 767 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2031 വരെ നടപ്പാക്കും. തീരദേശ മേഖലകളുടെ പ്രതിരോധശേഷിയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ശ്രീ യാദവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീൻ അപ്പിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ബാങ്കിംഗ് സെക്ടർ 6-2008 കാലഘട്ടത്തിലെ അമിതമായ വായ്പാ വിതരണത്തെ തുടർന്ന് തകർച്ചയിലെത്തിയ ബാങ്കിംഗ് മേഖലയെ വീണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിച്ചതോടെ
0: സ്വച്ഛതാ സേ സമൃദ്ധി സന്ദേശമുയർത്തിക്കൊണ്ട് നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനിന്റെ ഭാഗമായി MPEDA നെറ്റ് ഫിഷിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഹാർബറിൽ നിന്നുള്ള 50-ലധികം പേർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ദേശീയതല സഫായി മിത്ര സുരക്ഷാ ഏവം സമ്മാൻ ശിവർ സംഘടിപ്പിച്ചു. നമസ്തേ പദ്ധതി കേന്ദ്ര ക്ഷേമസഹായങ്ങൾക്കപ്പുറം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്നലെ ലഭിച്ചത്. ബോക്സിംഗിൽ 2ഉം ഗുസ്തിയിൽ 1 വെങ്കലവും ഇന്നലെ ലഭിച്ചു. ഗുവാഹത്തിയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാംപ്ബെൽ, ഷായ് ഹോപ്പ്, അമീർ ജംഗു എന്നിവർ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 27 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 133 പന്തിൽ നിന്ന് പുറത്താകാതെ 223 റൺസും രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസും നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഒ ജെ ജനീഷ്, ഷാഫി പറമ്പിൽ എംപി ഉൾപ്പെടെയുള്ളവർ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെടുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. അതേസമയം BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മാരാർജി ഭവന് നേരെയും കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തിയതായി ആരോപണമുണ്ട്.

0: കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. യുപിഎസ്സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD Satheesan തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35. പ്രിയ ശ്രോതാക്കളെ സ്വാഗതം FM Diary രണ്ടാം ഭാഗത്തിലേക്ക്.
2: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
3: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനതയുടെ വിശപ്പിനെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമാണ്. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒരു നാടിന്റെ ഉച്ചപ്പട്ടിണി മാറ്റിയ കേരളത്തിന്റെ സ്വന്തം ജനകീയ ഹോട്ടലുകൾ ഇന്നവ കൺമുന്നിൽ ഒന്നൊന്നായി അടഞ്ഞുപോവുകയാണ്. വിശപ്പുരഹിത കേരളം എന്ന വലിയ പ്രഖ്യാപനത്തോടെ തുടങ്ങിയ ഒരു പദ്ധതി ഇന്ന് സബ്സിഡികളുടെ അഭാവത്തിലും സർക്കാരിന്റെ അവഗണനയിലും ശ്വാസം മുട്ടുന്നത് എന്തുകൊണ്ടാണ്? കോവിഡിന്റെ കഠിനമായ ലോക്ഡൌൺ കാലത്താണ് നമ്മൾ ഈ ഹോട്ടലുകളുടെ മൂല്യമറിഞ്ഞത്. പണമില്ലാത്തവനും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് വലിയൊരു കടക്കെണിയിലാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു വശത്ത്, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ സബ്സിഡി തുക മറുവശത്ത്. ഒരു നാടിനെ ഊട്ടിയ അമ്മമാർ ഇന്ന് സ്വന്തം കുടുംബം പുലർത്താൻ വഴിയില്ലാതെ കണ്ണീരൊഴുക്കുകയാണ്.
4: ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ
3: വെറും 20 രൂപയ്ക്ക് ഊണും പാഴ്സലിന് 25 രൂപയുമായിരുന്നു തുടക്കത്തിൽ ഈ ഹോട്ടലുകളുടെ ആകർഷണം. പിന്നീട് പ്രതിസന്ധികൾ കാരണം ഇത് 30 രൂപയായി ഉയർത്തേണ്ടി വന്നെങ്കിലും വിപണിയിലെ വൻ വിലക്കയറ്റവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ കുടുംബശ്രീ പ്രവർത്തകരായ അമ്മമാരുടെ അധ്വാനത്തിനുമേൽ ഇന്ന് കടബാധ്യതയുടെ കരിനിഴൽ വീണിരിക്കുന്നു. മാസം തോറും കൃത്യമായി ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി തുക ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിൽ നിന്നും കുടിശ്ശികയായിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകളാണ്. തങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം പോയിട്ട് എടുത്ത കടം പോലും വീട്ടാനാകാതെ പ്രതിസന്ധിയിലായ ഹോട്ടൽ നടത്തിപ്പുകാരിയുടെ വാക്കുകൾ.
5: എന്റെ പേര് തുഷാരാന്നാണ്. കോലഞ്ചേരി കിടാച്ചിറ ജനകീയ ഹോട്ടലിലാണ് സ്റ്റാഫാണ്. ഞങ്ങള് 5 മെമ്പേഴ്സും സ്റ്റാഫ് അടക്കം 8 പേരോളം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ സംരംഭം സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ തുടങ്ങിയ പദ്ധതിയാണ്. ആദ്യത്തെ സമയങ്ങളിൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതെല്ലാം കട്ട് ആവുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് നല്ല രീതിയിൽ കച്ചവടമുണ്ട്. പക്ഷെ ഈ ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നത് കൊണ്ട് സാധനങ്ങളുടെ വിലവർദ്ധന കൊണ്ടും നമുക്കത് നിലവിൽ ലാഭം എന്ന് പറയാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ ചെറിയ നഷ്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആളുകളുടെ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴും ഞങ്ങൾ പിടിച്ചു നിന്ന് പോകണത്. തീർച്ചയായിട്ടും ഈ രീതിയിലാണ് പോകണമെങ്കിൽ നമ്മൾ തുടർന്ന് പോകാൻ നമുക്ക് കഴിയില്ല. ബാധ്യതകൾ ഇങ്ങനെ കിട്ടുന്നത് കൊടുത്തും അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോകണയാണ്. നല്ല രീതിയിലുള്ള ബാധ്യതയുണ്ട് നമുക്ക്. പക്ഷെ നമ്മളെ ആശ്രയിക്കുന്ന അനേകം പേരുണ്ട്. ഞങ്ങളൊരു 100-300 ആളുകളൊക്കെ വരുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പേര് ഡെയിലി നമ്മളെ ആശ്രയിക്കുന്നുണ്ട്. അവർക്കൊരു നല്ല ഭക്ഷണം കിട്ടുന്ന സംവിധാനമാണ് നമ്മളില്ലാതെ ആയാൽ ഇല്ലാതെയായി

പോകുന്നത്. അത് മനസ്സിലാക്കി ജന ഉപകാരപ്രദമായൊരു പദ്ധതി എന്ന നിലയിൽ അത് മനസ്സിലാക്കി പുതിയ സർക്കാർ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പിടിച്ചു നിന്ന് പോകുന്നത്. നേരത്തെ

0: ഒരു ഇതുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാത്തിനും വില വർദ്ധിച്ചു. 20 രൂപയ്ക്ക് കൊടുത്തിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഡബിളാണ് ഓരോ സാധനങ്ങൾക്ക് അരിക്കടക്കം വില വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഫുഡിന് വില കൂട്ടാനും നിവൃത്തിയില്ല. ആളുകൾ നമ്മുടെ ഈ വിലക്കുറവും പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിന് വില കൂട്ടുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. അപ്പൊ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകും. കസ്റ്റമേഴ്സിനെയല്ലേ ബാധിക്കുക, എല്ലാം സാധാരണക്കാരുടെ മേലാണല്ലോ ബാധ്യതകൾ വരിക. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ല സഹകരണത്തോടെ ഈ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ 5-8 പേരുടെ ഉപജീവനം കൂടിയാണിത്. അപ്പൊ ആ രീതിയിലുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: എന്റെ പേര് കുമാരി വിനയൻ. ഞാൻ തൃക്കാക്കര ഈസ്റ്റ് CDS ന്റെ കീഴിലെ സംരംഭമായ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ നടത്തുകയാണ്. ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ക്യാൻറ്റീനാണ്. ഇപ്പൊ ഞങ്ങള് ജനകീയ ഹോട്ടല് നേരത്തെ സർക്കാർ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പൊ സബ്സിഡിയൊക്കെ നിർത്തി. പിന്നെ അവശ്യ സാധനങ്ങളുടെ വില കയറ്റവും ഗ്യാസിന്റെ വില കൂടുതലും ഒക്കെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്നാലും ഞങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു.
2: സ്വന്തം കുടുംബം പുലർത്താൻ ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ ഹോട്ടൽ പൂട്ടേണ്ടി വരുന്നതോടെ വലിയൊരു കടക്കണിയിലേക്കാണ് ഈ സ്ത്രീകൾ വീഴുന്നത്. ഒരു ജനകീയ ഹോട്ടൽ പൂട്ടുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ 100 കണക്കിന് സാധാരണക്കാരുടെ ഉച്ചഭക്ഷണമാണ് ഇല്ലാതാകുന്നത്. ദിവസവും അവിടെ നിന്ന് ആഹാരം കഴിച്ചിരുന്ന 100 കണക്കിന് സാധാരണക്കാരുടെ ദുരിതമാണ് ഇതിന്റെ മറ്റൊരു വശം. ലോട്ടറി തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, നിർമ്മാണ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം വലിയൊരു പ്രഹരമാണ് ഈ ഹോട്ടലുകളുടെ അടച്ചുപൂട്ടൽ.
3: എന്റെ പേര് വിൽസൺ. ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് താമസിക്കാൻ വന്ന ഒരാളാണ്. ഞാൻ കുറച്ചു കാലങ്ങളായിട്ട് ഇവിടെ ഭക്ഷണം വാങ്ങിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പൈസക്ക് കൊടുക്കുന്ന രൂപയ്ക്കുള്ള മൂല്യമുണ്ട് ഭക്ഷണത്തിന്. മാത്രമല്ല നല്ല ഭക്ഷണം, പിന്നെ ഇഷ്ടംപോലെ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നത്. ഇതിപ്പോ എനിക്കെന്ന് മാത്രമല്ല ഒരു സാധാരണക്കാർക്കൊക്കെ ഇവിടുത്തെ ഭക്ഷണം വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മുന്നോട്ട് ഇത് പോകണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല ഒരു സമീപനം ഈ പ്രസ്ഥാനത്തിന് വേണം, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നിന്ന് പോകും. എന്റെ അറിവിൽ നിന്നിട്ടില്ല എങ്കിലും ഞാനൊരു 2.5 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്. ഞാനും വീട്ടിൽ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഭക്ഷണം മേടിച്ചാലെങ്കിൽ 2 പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ളത്. പിന്നെ ഉള്ള ഭക്ഷണങ്ങൾ വൃത്തിയും നനയുണ്ട് കൊടുക്കുന്നതും ഇല്ല. പിന്നെ ഈ പ്രസ്ഥാനം നിന്ന് പോകാത്ത രീതി തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ പൈസ ആണെങ്കിലും കുറവാണ്. 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് വേണ്ടി കഴിക്കാം ഈ ഭക്ഷണം, ഒരാളുടെ ഭക്ഷണം. ഇത് നമ്മുടെ കേരളത്തില് അപൂർവമായ ചില ഹോട്ടലുകളിൽ മാത്രമേ ഉള്ളൂ ഈ സംവിധാനം എനിക്ക് തോന്നുന്നു. ഹോട്ടൽ നിന്ന് പോകാതെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകണം. സാധാരണക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണശാല.
4: എന്റെ പേര് അനുഷ, ഞാനിവിടെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ PSC കോച്ചിന് വേണ്ടി പഠിക്കുന്ന ആളാണ്. വീട് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്താണ് ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ താമസം. സാധാരണ ഒരു ഇടത്തരം ഫാമിലിയിൽ നിന്ന് വരുന്ന എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരുന്ന ചെറിയൊരു എമൗണ്ട് കൊണ്ടാണ് റൂം റെന്റും പഠന ചെലവുകളും ഒക്കെ ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞു കൂടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ജനകീയ ഹോട്ടല് എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര ഒരു വലിയ ആശ്വാസമായി മാറിയത്. വെറും 30 രൂപയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലും അതേ വൃത്തിയിലും ഒക്കെ ഉച്ചയോടെ കിട്ടുമായിരുന്നു. കോളേജ് കഴിഞ്ഞും ക്ലാസ് കഴിഞ്ഞും വരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ അമ്മമാര് ഞങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ അറിയാമായിരുന്നു. ചില സമയങ്ങളിലൊന്നും നമുക്ക് കാശ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നാളെ തന്നാ മതി മോളെ, ഇപ്പോൾ കഴിക്കൂ എന്ന് പറഞ്ഞ സ്നേഹത്തോടെയാണ് ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ അവര് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ ഈ ഹോട്ടലൊക്കെ പെട്ടെന്ന് പൂട്ടിയതോടുകൂടി ഞങ്ങളുടെ ജീവിതം ശരിക്കും പ്രതിസന്ധിയിലായി. പുറത്തുള്ള ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സാധാരണ ഉടനെ കുറഞ്ഞത് ഒരു 80 മുതൽ 150 രൂപ അതിനൊക്കെ കൊടുക്കണം. ഒരു ദിവസം 100 രൂപ ഉച്ചഭക്ഷണത്തിന് മാത്രമായി മാറ്റി വെച്ചാൽ തന്നെ മാസം 3000 രൂപയോളം വരും. ഞങ്ങളെപ്പോലെ ഇൻകം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അതൊരു സ്വപ്നം കാണാൻ പോലും പറ്റാത്ത എമൗണ്ട് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനും എന്റെ ഫ്രണ്ട്സ് ഒന്നും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാറ് പോലുമില്ല. പകരം ബേക്കറിയിൽ നിന്ന് 10 രൂപയ്ക്ക് ബിസ്ക്കറ്റോ ചായയോ ഒക്കെ കുടിച്ചാണ് ഞങ്ങള് വിശപ്പൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇത് കാരണം പലർക്കും ഗ്യാസ് ട്രബിളും ക്ഷീണവും വയ്യാഴിക ഒക്കെ ആയിട്ട് പഠനത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ മാറിയിരിക്കുകയാണ്. വിശപ്പുരഹിത കേരളം എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ പെൺകുട്ടികളുടെ വിശപ്പും അതിലുള്ളത് സർക്കാർ ഓർക്കണം. ഈ അമ്മമാരുടെ കണ്ണീര് കാണാനും ഞങ്ങളെ പോലുള്ളവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണം.
2: വിപണിയിലെ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരു സാധാരണ ഹോട്ടലിൽ ഒരു ഊണ് തയ്യാറാക്കാൻ വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്? അപ്പോഴാണ് വെറും 20-30 രൂപയ്ക്ക് ഈ സ്ത്രീകൾ ആഹാരം നൽകിയത്. സർക്കാർ നൽകേണ്ടിയിരുന്ന ചെറിയ

0: ഈയൊരു സഹായം പോലും കൃത്യസമയത്ത് നൽകാത്തതാണ് ഈ തകർച്ചയ്ക്ക് കാരണം.
1: ഞാൻ ജോർജ് ഇടപ്പരുത്തി, മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന വിഷയം കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ച 1998 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി ഇത് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം തൊഴിൽ, സാമ്പത്തിക സാമൂഹിക ശാക്തീകരണം എന്നീ നിലകളിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിൽ നാം ഏറെ വിജയിച്ചു കഴിഞ്ഞു. ഈ കൂട്ടായ്മയുടെ മറ്റൊരു വിജയമാണ് കുടുംബശ്രീ ഹോട്ടൽ അഥവാ ജനകീയ ഹോട്ടൽ എന്ന പദ്ധതി. 2020-21 കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. കോവിഡ് കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുകയും അതോടൊപ്പം കുടുംബശ്രീ വനിതകൾക്ക് ഉപജീവനമാർഗം കണ്ടെത്തുകയുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 10 മുതൽ 20 വരെ അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ജനകീയ ഹോട്ടൽ എല്ലായിടത്തും നടത്തി വരുന്നത്. പാചകം, വിതരണം, അക്കൗണ്ടിംഗ് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അംഗങ്ങളുടെ ചുമതലയിലാണ് നടക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സഹായം നൽകുന്നത്. കുടുംബശ്രീ മിഷൻ ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിച്ചു വരികയാണ്. സാധാരണക്കാർക്ക് ചുരുങ്ങിയ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ഈ പദ്ധതി ജനകീയ ഹോട്ടൽ എന്ന പേരിൽ അറിയപ്പെടും. എല്ലാ വിഭാഗത്തിനും പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ വിജയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 500-ൽ പരം ജനകീയ ഹോട്ടലുകൾ ഇതിനകം പ്രവർത്തനം നിർത്തി എന്നത് ഏറെ വേദന ഉണ്ടാക്കുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, അറ്റകുറ്റപ്പണികൾ സമയത്ത് നടത്താൻ കഴിയാത്ത അവസ്ഥ, സബ്സിഡി സമയത്ത് ലഭിക്കാത്ത സാഹചര്യം, മറ്റ് ഗ്രാന്റുകൾ സമയത്ത് ലഭ്യമാകാത്തത്, അംഗങ്ങൾക്ക് അവർ അർഹിക്കുന്ന വേതനം നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. CSR പോലെയുള്ള ഫണ്ടുകൾ ഈ പദ്ധതിക്ക് ലഭ്യമാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി പ്രത്യേക താല്പര്യമെടുത്ത് ഈ പദ്ധതിയെ നിലനിർത്തുന്ന ആവശ്യമായ നടപടികൾക്ക് മുന്തിയ പരിഗണന നൽകുക തുടങ്ങിയവയാണ്. എന്ത് തന്നെയായാലും ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ സത്വര നടപടിയാണ് അഭികാമ്യമായിട്ടുള്ളത് എന്നതിൽ രണ്ടു പക്ഷമില്ല.
0: ജനകീയ ഹോട്ടലുകൾ വെറുമൊരു ബിസിനസ് സംരംഭമല്ല, അതൊരു വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയായിരുന്നു. ഇത് പൂട്ടുന്നത് വഴി സമൂഹത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്.
2: എന്റെ പേര് ഷീന രജേഷ്. ഞാൻ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിട്ട് 9 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഞാനൊരു പൊതുപ്രവർത്തക കൂടിയാണ്. ഞാൻ ചെയർപേഴ്സണായിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്തില് ജനകീയ ഹോട്ടല് നിലവിൽ വന്നത്. കോവിഡിനോടനുബന്ധിച്ച് ആണ് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. ഈ പദ്ധതിയോടനുബന്ധിച്ച് നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കാനും സാധാരണക്കാരായ ആളുകളുടെ വിശപ്പ് മാറ്റാനും അതോടൊപ്പം തീരെ നിവൃത്തിയില്ലാത്ത കുറെ ആളുകൾക്ക് അന്നമൂട്ടാനും നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇത് ഏറ്റെടുത്ത കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ CDSല് ജനകീയ ഹോട്ടൽ ഏറ്റെടുത്ത സംരംഭക ഒരു സംരംഭം മാത്രമായിട്ടല്ല ഇതിനെ കണ്ടത്. കുറെ ആളുകളുടെ സാധാരണക്കാരായ വിശപ്പിന്റെ വിളികൾ അറിയുന്ന ആളുകളുടെ വിശപ്പ് മാറ്റി അന്നമൂട്ടാൻ അവര് ഇതുവഴി ജനകീയ ഹോട്ടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഹോട്ടല് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഈ ജനകീയ ഹോട്ടല് പ്രവർത്തിച്ചു പോന്നിരുന്നു. സബ്സിഡിയോടുകൂടി സബ്സിഡി സർക്കാര് കൃത്യമായി നൽകുകയും ഉണ്ടായി. എന്നാൽ ഇപ്പോ സബ്സിഡി നിർത്തിയ സാഹചര്യത്തില് ഇപ്പോ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ ഹോട്ടല് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയാൽ കടം കയറി സാമ്പത്തിക കടക്കണിയിലാകുമെന്ന് മനസ്സിലാക്കിയ സംരംഭക 2-3 മാസത്തിനകം ഈ ഒരു ഹോട്ടല് നിർത്തുന്നതിനുള്ള ഒരു ആലോചനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ തുടർന്നും ഇനിയും ഈ ഇതുപോലുള്ള നല്ല നല്ല പദ്ധതികള് നിർത്തിപ്പോകാതെ നല്ല കാഴ്ചപ്പാടുകൂടി കൊണ്ടുവന്ന് അവർക്കൊരു കൈത്താങ്ങായി സർക്കാർ നിലകൊള്ളുവാനും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് അന്നം മുട്ടുന്നതിനുള്ള ഒരു പദ്ധതിയിലേക്ക് വരണമെന്നും അറിയിക്കുകയാണ്.
0: അതെ, നമ്മൾ കേട്ടത് ഒരേപോലെ വേദനയും ആശങ്കയും ജനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വശത്ത് കടക്കിണിയിലായ അമ്മമാർ, മറുവശത്ത് പട്ടിണിയിലായ സാധാരണക്കാർ. വിശപ്പുരഹിത കേരളം എന്ന വലിയ മുദ്രാവാക്യം വെറുമൊരു ബോർഡ് മാത്രമായി ഒതുങ്ങിപ്പോകരുത്. ബജറ്റുകളിലും പ്രഖ്യാപനങ്ങളിലും കോടികൾ വകയിരുത്തുമ്പോൾ താഴെ തട്ടിൽ വിശപ്പടക്കാൻ പാടുപെടുന്ന മനുഷ്യരെയും അവരെ ഊട്ടുന്ന സ്ത്രീകളെയും സർക്കാർ വിസ്മരിക്കരുത്. അടിയന്തിരമായി കുടിശ്ശികകൾ തീർക്കാനും വിപണിയിലെ വിലക്കയറ്റത്തിനനുസൃതമായി ധനസഹായം പുതുക്കി നൽകാനും അധികാരികൾ തയ്യാറാകണം. അടഞ്ഞുപോയ ജനകീയ ഹോട്ടലുകളുടെ ഷട്ടറുകൾ എത്രയും വേഗം തിരികെ ഉയരട്ടെ.

0: അടുപ്പുകളിൽ വീണ്ടും നന്മയുടെ മണം പരക്കട്ടെ.
1: ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ.
2: നിർവഹണം റിയാസ്, കളപ്പുരയിൽ. സഹകരണം ടി സുരേഷ്.
3: സമകാലികം.
4: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
5: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
6: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ടാറിട്ട റോഡിന്റെ വിജനത രാമറെ അത്ഭുതപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വൈകുന്നേരം തക്ഷൻകുന്നിൽ കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങാടി ശൂന്യമാണെങ്കിലും റോഡിലൂടെ വാഹനങ്ങൾ നിരന്തരം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം രാമർ ശ്രദ്ധിച്ചു. വാഹനങ്ങൾ ഓടുമ്പോൾ ഇപ്പോൾ പൊടി ഉയരുന്നില്ല. മുമ്പ് ഒരു വാഹനം പോയി കഴിഞ്ഞാൽ പൊടി കൊണ്ട് മൂടുമായിരുന്നു. പൊടിശല്യം കാരണം കുഞ്ഞിക്കേള് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിക്കേള് തുന്നൽപ്പണി എടുത്തിരുന്ന പീടിക അപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ ആർദ്രമായി രാമർ നോക്കി നിന്നു. എന്തിനോടും പ്രതികരിക്കുന്ന ഒരാൾ സ്വാതന്ത്ര്യം കിട്ടിയ അതേ മുഹൂർത്തത്തിൽ അയാൾ പോവുകയും ചെയ്തു. പിന്നീട് അങ്ങനെയൊരു കുഞ്ഞിക്കേള് ഉണ്ടായിട്ടില്ല. വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ആരോ ഒരാൾ മറ്റാർക്കോ തന്നെ പരിചയപ്പെടുത്തുന്നു. കോഴിക്കോട്ടെ ഏറ്റവും വലിയ രണ്ട് മുതലാളിമാരുടെ അച്ഛനാണ് ആ പോകുന്നത്. കണ്ട മനസ്സിലാവോ? രാമർ അത് കേട്ട് നിശബ്ദമായി ചിരിച്ചു. തനിക്ക് മറ്റൊരു വിശേഷണവുമില്ല. തന്നെക്കുറിച്ച് ഇതിലപ്പുറം ആർക്കും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യമില്ല. ചെമ്പകമരത്തിന് ചുവട്ടിൽ ധാരാളം പൂക്കൾ വീണുകിടക്കുന്നു. ഏറ്റവും പുതുതായി വീണ ഒന്നെടുത്ത് അതിൻ്റെ ഇതളുകളിൽ തഴുകി പിന്നെ മൂക്കിനോട് ചേർത്ത് വെച്ചു. അതിൻ്റെ മണം തെല്ലുനേരം ആസ്വദിച്ചു. അന്നേരം അടുത്തുനിന്ന് ആരോ പറഞ്ഞു, മുതലാളി പറഞ്ഞാൽ എത്ര പൂവ് വേണമെങ്കിലും വീട്ടിലെത്തിക്കായിരുന്നല്ലോ. മുഖം തെല്ലൊന്നുയർത്തി രാമർ ഒറ്റക്കണ്ണിലൂടെ ചെമ്പകമരത്തിൻ്റെ ചില്ലകളിലേക്ക് നോക്കി. അതിനപ്പുറത്ത് ആകാശത്തിൻ്റെ നീലനിറത്തിൽ കുഞ്ഞിക്കേളു അമ്പലത്തിലേക്ക് തുന്നിക്കൊടുക്കുന്ന കൊടികളെപ്പോലെ ചില മേഘങ്ങൾ ചിതറിക്കിടക്കുന്നു. പിന്നെയും പടിഞ്ഞാറോട്ടേക്ക് നടന്നു. തക്ഷൻകുന്നിൽ തകർന്നിരിക്കുന്ന കെട്ടിടങ്ങളിൽ മാതാമ്മയുടെ ഹോട്ടലുമുണ്ടായിരുന്നു. തിണ്ണ ഇടിഞ്ഞ് അത് നിലത്തോട്ടമർന്നിരിക്കുന്നു. മണ്ണുകൊണ്ട് പണിത ചുമരുകളും നിലംപതിച്ചിരിക്കുന്നു. വെള്ളാപ്പം വിറ്റ് നടക്കുന്നതിനിടയിൽ ഏതോ ഒരു ഇടവഴിയിൽ മാതാമ്മ കമഴ്ന്നു കിടക്കുന്നതാണ് കണ്ടത്. തൊട്ടപ്പുറത്ത് വെള്ളാപ്പത്തിൻ്റെ കൊട്ട മണ്ണിൽ പുതഞ്ഞ് അവരോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. വയലിനോട് ചേർന്ന് കുതിരപ്പന്തിയുണ്ടായിരുന്ന സ്ഥലം രാമർ തിരഞ്ഞു. ഒരടയാളം പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല. എന്നാൽ കുതിരച്ചാണകത്തിൻ്റെ കെട്ടമണം എവിടെയോ തങ്ങി നിൽപ്പുണ്ടെന്ന് രാമറിന് തോന്നുകയും ചെയ്തു. തനിക്കാദ്യമായി സുരക്ഷിതത്വം തന്നത് ഈ മണമായിരുന്നു. പിന്നീട് എവിടെ ചെല്ലുമ്പോഴും ഈ മണം തന്നെ പിന്തുടർന്നിരുന്നു. ഇവിടെ വെച്ച് കുതിരകളുമായി സംസാരിച്ചിരുന്നു. കുതിരകൾ ചിരക്കുമ്പോഴാണ് അവയുടെ ഭാഷ വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. നാട്ടിലൊരിടത്തും ഇപ്പോൾ കുതിരകളില്ല. ഒടുവിൽ ആരുടെയോ ഒരു കുതിര വളർത്തുവാൻ ആളില്ലാത്ത നിലയിൽ അങ്ങാടിയിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നു. വെളുത്ത കുതിര. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ തനിക്ക് ഓർമ്മത്തെറ്റുണ്ടാകുന്നതായും രാമറിന് തോന്നി. പ്രാക്കൂഴം പാട്ടുതറയും കടന്ന് ചാലിയത്തെരുവിനടുത്തെത്തിയപ്പോൾ രാമർ അത്ഭുതപ്പെട്ടു. തെരുവടുക്കുമ്പോൾ നെയ്ത്തോടങ്ങളുടെ പാച്ചിലിൻ്റെ ഒച്ച കേൾക്കാമായിരുന്നു. പലയിടങ്ങളിൽ നിന്നായിട്ടാണ് ശബ്ദം കേൾക്കുക. നിരത്തിനോട് ചേർന്ന ഓലപ്പുരകളിലാണ് തറികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഓടങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കും. ശബ്ദത്തിന് മുകളിൽ കഞ്ഞിപ്പശയുടെ ഗന്ധവും ഉണ്ടാകും. എന്നാൽ ഓടങ്ങൾ പായുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. കഞ്ഞിപ്പശയുടെ ഗന്ധം അറിയാനുമില്ല. നിശ്ചലത. കോറത്തുണികൾക്ക് ആവശ്യക്കാർ ഇല്ലാതെ വന്നപ്പോൾ നെയ്ത്തുകാർ മറ്റ് തൊഴിൽ തേടിപ്പോയി. നെയ്ത്തു തറികളിലെ നൂലുകൾ പൊട്ടി താഴ്ന്നു കിടക്കുന്നു. മഗ്ഗങ്ങളുടെ ഉള്ളറകളിൽ ചിലന്തികൾ

0: ചേക്കേറി. ചാലിയത്തെരുവിൻ്റെ മൂകതയ്ക്ക് നേരെ തെല്ലിടെ നോക്കി നിന്ന ശേഷം രാമർ പൂവെടിത്തറയ്ക്കടുത്തേക്ക് നടന്നു. ചെങ്കല്ലിൽ പണിത തറ സിമെന്റ് പൂശി ഭംഗിയായിരിക്കുന്നു. സിമെന്റ് തറയുടെ ഉപരിതലത്തിൽ പച്ച നിറത്തിലുള്ള പൂപ്പൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നു. രാമർ അതിൻ്റെ പടികൾ എണ്ണി. കൃത്യം തന്നെ. പിന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അനായാസമായ ഒരു കയറ്റമായിരുന്നു അത്. താഴെ നിന്നും ആരെല്ലാമോ ചിലർ അത്ഭുതത്തോടെ വിളിച്ചു ചോദിച്ചു, മുതലാളി എന്തിനാ മോളിൽ പോകുന്നത്? അത്രയും വേഗതയിൽ ഒരാൾ പടവുകൾ ചവിട്ടി കയറുന്നത് അവർ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. എന്നാൽ രാമർ അവരുടെ അന്വേഷണത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കുറേയധികം പേർ താഴെ നിന്നുകൊണ്ട് രാമറിന്റെ കയറ്റം കണ്ടുകൊണ്ടിരിക്കെ ഏറ്റവും മുകളിലത്തെ പടവിൽ നിന്നും രാമർ താഴേക്ക് നോക്കി. ഒറ്റക്കണ്ണിൻ്റെ കാഴ്ചപ്പാടിലൊന്നും പഴയ ചന്തയുടെ ഒരടയാളം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചന്തയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ട സ്ഥലം അവിടെ കാണാനുണ്ടായിരുന്നില്ല. പലതരം കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരിടം. തീയാളിപ്പടർന്ന പഴയൊരു വൈകുന്നേരത്തിൻ്റെ ഓർമ്മയിൽ രാമർ തെല്ലിട തറഞ്ഞു നിന്നു. അതിൻ്റെ തുടക്കം പ്രതിമ മനുഷ്യൻ്റെ ഓട്ടത്തിൽ നിന്നായിരുന്നു. പിന്നീട് ശൂലം കണക്കെ കണ്ണിൻ്റെ വെളിച്ചത്തിലേക്ക് തീ പാഞ്ഞു വന്നതോടെ ഓർമ്മകൾ ഇല്ലാതായി. രാമർ ദുഃഖത്തോടെ പെറുപിറുത്തു. ചന്തയുടെ സ്മാരകമായി ഒന്നും അവശേഷിക്കുന്നില്ല. അന്ധത ബാധിച്ച് ഈ കണ്ണൊഴിച്ച്. ഒറ്റ കണ്ണിലൂടെ ഒരിക്കൽ കൂടി അയാൾ ചന്ത നടത്തിയിരുന്ന ഭാഗത്തേക്ക് നോക്കി. കല്യാണിയെ കണ്ടെത്തിയ സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിരാശയോടെ അയാൾ പതുക്കെ പടവുകളിറങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
3: ഞാൻ സിറ്റി സെൽസിൽ ചെറിയൊരു ഷോപ്പിംഗിന് പോയതാ. അപ്പൊ അവിടെ സാരീസിനും കുർത്തീസിനും 50% വരെ ഡിസ്കൗണ്ട്, ബൈ വൺ ഗെറ്റ് വൺ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫറുകൾ. ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങി. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യല്ലേ.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ശ്രുതി, വീട് കണ്ണൂരാണ്. എന്റെ മോള് 6th സ്റ്റാൻഡേർഡിലെ ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഞാൻ അവളെ ഇപ്പൊ അവള് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അവളെ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറ്റിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വേണോ വേണ്ടയോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഞാൻ അവൾക്ക് ഭാവിയില് ഇന്ത്യക്ക് പുറത്ത് ജോലി എന്തെങ്കിലും നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത് ഏതായിരിക്കും നല്ലത്?
2: പുറത്തേക്ക് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ CBSE നിന്ന് മാറരുത്. 10th ക്ലാസ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ വേറൊരു +2 കോഴ്സ് ഉണ്ട്. അത് CBSE അല്ല, സ്റ്റേറ്റ് അല്ല, ICSE അല്ല, IBO. 6th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അമ്മ മക്കളെ എന്താക്കണം എന്ന് അറിയുന്നത് വിഷണറി പറയും. അപ്പൊ അമ്മ പഠിപ്പിക്കേണ്ട കോഴ്സ് +1 +2 IGCSE. IGCSE IBO.
3: എവിടെയാ
2: ദേശം? എവിടെയാ? കണ്ണൂരോ?
3: ഞങ്ങളുടെ നാട് കണ്ണൂരാണ്, പക്ഷെ ഞങ്ങൾ ഇപ്പോ എറണാകുളത്താണ്.
2: എറണാകുളത്ത് നിങ്ങൾക്ക് കാക്കനാടിൽ 4 സ്കൂളുണ്ട്.
3: കാക്കനാട്,
2: അതെ. കണ്ണൂരിൽ ചിലപ്പോ ഇങ്ങനത്തെ സ്കൂൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട്. ഗൂഗിളിലെ ഇന്റർനാഷണൽ സ്കൂൾസ് നിയർ മി വെച്ചാൽ അപ്പൊ കിട്ടും, എല്ലാ പേരും കിട്ടും. അപ്പൊ അത് കാരണം അമ്മ നല്ലൊരു അമ്മ, നല്ല തീരുമാനം. 10th ക്ലാസ് കഴിഞ്ഞാൽ IGCSE IBO സിലബസിലോട്ട് മാറ്റണം കേട്ടോ.
3: ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ +2 കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്ത് 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ 10 ആയി ഫാമിലിയുടെ കാര്യമൊക്കെ ആയിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ എന്നെ എനിക്ക് തിരിച്ച് വീണ്ടും സെയിം ഇതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേറെ എന്തെങ്കിലും എനിക്ക്.
2: അപ്പൊ അമ്മ നല്ല കാര്യം. അമ്മയ്ക്ക് വീട്ടിലെങ്ങനെയാ പുറത്തു പോയി ജോലി എടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ് പറഞ്ഞുതരാം. ഓൺലൈൻ കോഴ്സസ്, ക്രോസ് ജോബ്സ് ഒക്കെ പറയും. അമ്മയ്ക്ക് വീട്ടിലിരുന്ന് ഇത്രയൊക്കെ പഠിച്ച് കഴിവ് ഉപയോഗിച്ചിട്ട് മാസം ഒരു 30,000-40,000 ഉണ്ടാക്കാം.
3: ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.
0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 5th വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484242 43 87 അല്ലെങ്കിൽ 42

6793 97. മറ്റൊരു നമ്പർ 9446455888. വിളിക്കേണ്ട സമയം ഈ വരുന്ന തിങ്കളാഴ്ച 5 വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. 7th അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം ഇന്ന് വയനാട് കൽപ്പറ്റയിൽ. കൃഷിവകുപ്പും കോഫി ബോർഡും ചേർന്നാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നത്. റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന PM രാഹത് പദ്ധതി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാതല അവലോകന യോഗം ചേർന്നു. കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്ക് ഗാന്ധി ക്വിസ് മത്സരം ഇന്ന് മീൻചന്ത ആർട്സ് കോളേജിൽ. കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2nd മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കൃത്രിമ സൂര്യൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ ആണവ സംയോജന പ്രക്രിയയിലൂടെ സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദന രീതി പിന്തുടരുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളെയാണ് കൃത്രിമ സൂര്യൻ എന്നറിയപ്പെടുന്നത്. യഥാർത്ഥ സൂര്യനിൽ നടക്കുന്നത് പോലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ 10 കോടി ഡിഗ്രി സെൽഷ്യസിലധികം താപനിലയിൽ കൂട്ടിയോജിപ്പിച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തിൽ കൂടി അതിഭീമമായ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യം. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ D ആകൃതിയിലുള്ള കൂറ്റൻ കാന്തം 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 582 ടൺ ഭാരവുമുള്ള മാഗ്നറ്റിക് സിസ്റ്റം ആണ് ഇതിലുള്ളത്. റിയാക്ടറിനുള്ളിൽ 10 കോടി ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന പ്ലാസ്മ വാതകം യന്ത്രത്തിന്റെ ഭിത്തികളിൽ തൊടാതെ വായുവിൽ നിർത്തി കത്താൻ സഹായിക്കുന്നത് ഈ ശക്തമായ കാന്തിക വലയമാണ്. ആണവ സംയോജനത്തിന് ആവശ്യമായ താപനിലയിൽ സൂപ്പർ ഹീറ്റ് ചെയ്ത പ്ലാസ്മയെ നിലനിർത്താൻ ആവശ്യമായ കാന്തിക ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കാൻ ഈ മാഗ്നറ്റ് സഹായിക്കുന്നു. മാഗ്നറ്റിനോടൊപ്പം റിയാക്ടറിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സെൻട്രൽ സോളിനോയിഡ് കോയിൽ റിയാക്ടറിനുള്ളിലെ പ്ലാസ്മ പ്രജ്വലിപ്പിക്കാനും നിയന്ത്രണത്തിൽ നിലനിർത്താനും സഹായിക്കുന്നു. ചൈനയിലെ സൗത്ത് വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടോക്കോമാക് ഫ്യൂഷൻ റിയാക്ടറായ HL2M കൃത്രിമ സൂര്യൻ എന്ന് വിളിക്കുന്നത്. ഇതുവഴി 2030 ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന സാങ്കേതിക വിദ്യ പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാകാൻ ചൈന ലക്ഷ്യമിടുന്നു. ലോകത്തിന്റെ ഊർജ്ജക്ഷാമത്തിനും കാർബൺ മലിനീകരണത്തിനും എന്നേക്കുമായി വിരാമമിടാൻ ഈ കൃത്രിമ സൂര്യന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റങ്ങളിലൊന്നാണിത്. എല്ലാ

0: കണ്ണുകൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പദ്ധതിയായ ITER അഥവാ ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടറിലാണ്. 35 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭീമാകാരമായ പദ്ധതി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിചാരിച്ചതുപോലെ കൈവരിക്കുകയാണെങ്കിൽ 2035 ആകുമ്പോഴേക്കും 500 MW ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാകും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
2: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.

0: ചിത്രപതംഗം.
1: ഇന്ന് ചിത്രപതംഗത്തിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: മലയാള സിനിമയ്ക്ക് ദേശത്തിനകത്തും പുറത്തും ഒരു നല്ല മേൽവിലാസം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു സിനിമാ പ്രവർത്തകനാണ് അങ്ങ്. എന്താണ് മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലുള്ള ഒരു മേൽവിലാസം?
3: ലോക സിനിമ എന്നൊക്കെ ചോദിക്കുന്നത് വലിയ കുഴപ്പമാണ്. കാരണം ലോക സിനിമയിൽ അങ്ങനെ ഉന്നതമായ സ്ഥാനമൊന്നും മലയാള സിനിമയ്ക്ക് ഇല്ല. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അപൂർവം ചിലരുടെ വ്യക്തികളുടെ സിനിമാ പ്രവർത്തനമാണ് ലോക സിനിമയിൽ അത്യപൂർവമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം സത്യചിത്രയോ മൃണാൾ സെന്നോ അങ്ങനെയൊക്കെയുള്ള അപൂർവം പേരുകളാണ്. അപ്പം മലയാളത്തിൽ എവിടെ സ്ഥാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥാനങ്ങൾ ഇനി വരുന്നവർ ഉണ്ടാക്കേണ്ടതാണ്.
2: സിനിമ ഡയറക്ടറുടെ കലയാണ് എന്നങ്ങ് പറയുന്നു. അതേസമയം സിനിമ വൻ മുതൽ മുടക്കുള്ള ഒരു വ്യവസായവും അതേപോലെ ഒരുപാട് കലകളുടെയും കലാകാരന്മാരുടെയും ഒരു കൂട്ടായ്മയുമാണ്. ഒരു ഡയറക്ടർക്ക് ആത്മാവിഷ്കാരത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്?
3: ഇല്ല, സിനിമയിൽ രണ്ട് തരം സമീപനങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ജനസാമാന്യത്തിന് കാണാൻ വേണ്ടി അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് എന്തൊക്കെയായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കി തയ്യാറാക്കപ്പെടുന്ന പരിപാടികൾ, അങ്ങനെയാണ് സിനിമ അധികം. അതിനെ പറയുന്നത് നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ കച്ചവടമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അങ്ങനെയുള്ള സിനിമയിൽ ഇതെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കൂട്ടുപണിയാണ്. അറിയപ്പെടുന്ന നടന്മാർ കാണും, പിന്നെ പാട്ടെഴുത്തുകാർ കാണും, പാട്ട് പാടുന്നവർ കാണും, പാട്ട് കമ്പോസ് ചെയ്യുന്നവർ കാണും, കഥ എഴുതുന്നതും ഒക്കെ ഇതുപോലെ ആളുകൾക്ക് കേട്ട് പരിചയമുള്ള പേരുകളായിരിക്കും. പിന്നെ അവർക്ക് കണ്ടു പരിചയമുള്ള തരത്തിലുള്ള സിനിമയും ആയിരിക്കും. അതിൻ്റെ പ്രമേയം ഒരു സുന്ദരിയോ സുന്ദരനെയോ കണ്ട ഉടനെ തന്നെ തീരുമാനിക്കും. ഒരു തമ്മിൽ പ്രണയിക്കും. പ്രണയത്തിന് സാധാരണഗതിയിലുള്ള വിഘ്നങ്ങളുണ്ടാവും. പിന്നെ അതിന് തടസ്സങ്ങളെല്ലാം അവസാനം മാറും. ഇപ്പോഴാണെങ്കിൽ മാറുമെന്ന് തന്നെ കാണണം. കാരണം ഒരു സമയത്ത് മലയാളത്തിൽ ദുരന്തങ്ങളായിരുന്നു ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്നാളുകൾക്ക് ചിരിക്കാനുള്ള സംഗതിയാണ് വേണ്ടത്. സാധാരണ പൊതു പ്രേക്ഷകൻ്റെ അപ്പോഴത്തെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടാണ് സിനിമകൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത്. പക്ഷേ മറ്റേ സമീപന രീതി എന്ന് പറയുന്നത് മറ്റേത് കലകളെയും പോലെ തന്നെ ഇത് ഒരാളിൻ്റെ മസ്തിഷ്കത്തിൽ ഉദിക്കുന്നതും അയാളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാവുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ സിനിമ സൃഷ്ടിക്കൽ. ആ രീതിയിൽ സിനിമ എടുക്കുന്നവർ അവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന സംവിധായകർ എന്ന് പറയുന്നവരാണ്. മറ്റവരെ ആരും അറിയത്തില്ല. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഈ പ്രേക്ഷകൻ പോലും മറന്നുപോകും. ഇത് അങ്ങനെ ഒരു പേരിയാക്കുമ്പോൾ അങ്ങനെ സിനിമ ഉണ്ടായിരുന്നെന്ന് നമ്മൾ തന്നെ ചോദിക്കും. പക്ഷെ അതല്ല, അങ്ങനെ ഒരു ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് ആകുന്ന കലാത്മകമാകുന്ന ഒരു സിനിമ ആ രീതിയിൽ ഒരു പ്രത്യേക തരത്തിൽ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്വത്വം നേടുന്ന സിനിമ അത് പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കും. കാരണം ജീവിതത്തിനെ വളരെ അടുത്ത് നേരിട്ട് വളരെ ആഴത്തിൽ കണ്ട് അത് ആവിഷ്കരിക്കുന്ന സിനിമകളാണ്. അത് ഒപ്പിയെടുക്കുകയല്ല, പക്ഷെ അയാളുടേതായിട്ടുള്ള ഫിലിം എടുക്കുന്ന ആളിൻ്റെ, നമ്മൾ അയാളെ സംവിധായകൻ എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണ്. അതുകൊണ്ട് ഞാൻ കോയിൻ ചെയ്ത വേർഡാണ് ചലച്ചിത്രകാരൻ എന്ന് പറയുന്നത്. ചലച്ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടാവെന്ന് തന്നെ അർത്ഥമാണ്. ചലച്ചിത്രത്തിൻ്റെ അയാൾ പിന്നെ അഭിനേതാക്കളേക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആളല്ല, അങ്ങനെ തരം കുറഞ്ഞ ഒരാളല്ല, അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരാൾ. എല്ലാവർക്കും ആ പദവി കൊടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ പിന്നെ തരം പോലെ സൗകര്യം പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട വിഭവങ്ങൾ ഒരുക്കുന്ന തരം സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളിനെ നമുക്ക് ചലച്ചിത്രകാരനെന്ന് വിളിച്ചുകൂടാം. അയാൾക്ക് ഒരു കാരണവശാലും ആ പദവിക്ക് അർഹതയില്ല. അയാൾ സംവിധായകനാണ്. ആ സംവിധായകൻ എന്നുള്ള ആ ഒരു പ്രയോഗം പോലും വന്നത് തിയേറ്ററിൽ നിന്നാണ്, നമ്മുടെ നാടകവേദിയിൽ നിന്നാണ്. ഈ നടീ നടന്മാരെ അവർ

0: നിർദ്ദേശം കൊടുക്കുകയും ഡയലോഗ് പറയാൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളെന്നുള്ള നിലയിലാണ്. പക്ഷെ നാടകവേദി പോലും മാറി, ആ നാടകവേദി അല്ല ഇന്നുള്ളത്. നാടകകാരൻ എന്ന് പറയേണ്ട നിലയിലേക്ക് നാടകം ചെയ്യുന്ന ആൾ ഉയർന്നിട്ടുണ്ട്.
1: താങ്കൾ എങ്ങനെ ഒരു സംവിധായകനെ എവിടെ നിർത്തുന്നു? ഇപ്പോൾ സംവിധായകൻ ടെക്നീഷ്യനാണോ ആർട്ടിസ്റ്റാണോ?
0: രണ്ടുമാണ്. ഒന്നാമത് ഈ ആളുടെ ഇടയിൽ പറഞ്ഞതുപോലെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കലാകാരനായ സംവിധായകൻ ഇതിൻ്റെ അതിൻ്റെ ടെക്നോളജിയോ ഇതിൻ്റെ മാധ്യമ അനുഭവമോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ. അങ്ങനെ അനുഭവമുള്ള ആളിനെ നമ്മുടെ ആളുകൾ ക്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കും, അല്ലാത്ത ആളിനെ കവിയെന്നും കലാകാരൻ എന്നും വിളിക്കും. ഇത് മഹാ ഒരു വിഡ്ഢിതരമാണ്, നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു വിഡ്ഢിതരമാണ്. കാരണം നമുക്ക് ഒരു ഭാഷയെപ്പറ്റി അറിയാതെ നമ്മളങ്ങനെ ആ ഭാഷയിൽ കവിത ഉണ്ടാക്കുന്നത്. സിനിമയുടെ ഭാഷയെന്ന് പറയുന്നത് ദൃശ്യങ്ങളും ശബ്ദങ്ങളുമാണ്. ഇതെങ്ങനെ ഫലവത്തായിട്ട് ആവിഷ്കരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല കൈത്താഴകം വരണം. ഇതിനുപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികളുമായിട്ടും അതിൻ്റെ മാധ്യമപരമായിട്ടുള്ള അനുഭവത്തിലും ഒക്കെ അയാൾക്ക് നല്ല കൈത്തഴക്കം വരണം. അല്ലാത്തൊരാൾ ഒരു ക്യാമറമാനെ വിളിക്കുന്നു, ഇനി ഒരാൾ വന്ന് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു, ഇനി മൂന്നാമതൊരാൾ നല്ല പരിചയമുള്ള ഒരാൾ വന്നിട്ട് അത് എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ക്രിയയ്ക്ക് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുകയില്ല. അത് അപ്പോഴത്തേക്ക് തട്ടിക്കൂട്ടുന്നതാണ്.
1: സിനിമ ശബ്ദരേഖ പ്രക്ഷേപണത്തെക്കുറിച്ച് അങ്ങ് വിമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ശബ്ദത്തിലൂടെ ശ്രോതാവിൻ്റെ മനസ്സിൽ ഒരു പുതിയ ദൃശ്യഭാഷ രൂപപ്പെടാൻ ആകാശവാണി സഹായകമാവുന്നില്ലേ?
0: അത് സിനിമയായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് കുഴപ്പം. ഇപ്പോൾ ആകാശവാണിയിൽ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്, ആകാശവാണിയിൽ സിനിമകളും പ്രക്ഷേപണം ചെയ്യപ്പെടാറുണ്ട്. നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും മനസ്സിലാവത്തില്ല. അതിൻ്റെ സൗണ്ട് ട്രാക്ക് മാത്രം കേട്ടാൽ ആസ്വാദകർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംവിധായകൻ അയാൾ ഈ ദൃശ്യങ്ങളും ശബ്ദങ്ങളും രണ്ടും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റിയിട്ട് മറ്റേ ഭാഗത്തിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല. പശ്ചാത്തല സംഗീതമായാലും എന്ത് അതിൻ്റെ സംഭാഷണമായാലും ഒക്കെ ആ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധത്തിൽ ഈ ശബ്ദത്തിൻ്റെ തലങ്ങൾ നിൽക്കുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാകുന്നത്. അത് വിടർത്തി കഴിഞ്ഞാൽ അതിനർത്ഥം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ സാധാരണ പ്രേക്ഷകർ സിനിമ കാണാൻ പോവുകയല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, അവർ കേൾക്കാനാണ് പോകുന്നത്. നായകൻ വളരെ നീളത്തിലൊരു ഒന്നര ഫർലോങ് നീളമുള്ള ഡയലോഗ് അടിക്കുന്നു, അതിനകത്ത് പിന്നെ ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണവും അതിനോടുള്ള പ്രതിഷേധവും ഒക്കെയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകൻ കൈയടിക്കുന്നു. ആ തരത്തിൽ നമ്മൾ കേൾക്കുന്നത് മാത്രം ശ്രദ്ധിച്ച് അതിനെ കാണാൻ മെനക്കെടുന്നില്ല. അത്ര സിനിമകളിൽ കാണാനൊന്നും കാണത്തില്ല. ഈ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം നായകനെയും നായികയോ അല്ലെങ്കിൽ പ്രതിയോഗിയോ കൊണ്ട് നിർത്തുന്നുള്ളതിനപ്പുറമായിട്ട് അത് ദൃശ്യഭാഷയിൽ കൂടി അല്ല അത് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും നാടകം പോലെ, പഴയ പന്ന നാടകം പോലെ, നല്ല നാടകം പോലും അല്ല, വഷളായിട്ടുള്ള നാടകത്തിൻ്റെ അനുകരണമാണ് അത്തരം സിനിമകൾ. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം പ്രേക്ഷകൻ അല്പം ഒന്ന് ഉറക്കം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് ഈ ഡയലോഗ് ഇങ്ങനെ ചെവി കേട്ടാൽ മതി, അയാൾക്ക് സ്ഥിരമായിട്ട് കേട്ട് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ വലിയ വ്യത്യാസമൊന്നും വരുത്താതെ അതേസമയം ഞങ്ങൾ പുതുമകൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഇത്തവണ മരത്തിൻ്റെ ചുറ്റുമാണ് കൊടുത്തതെങ്കിൽ അടുത്ത തവണ ഒരു കാറിനോ പിന്നെ വേറെ ഏതെങ്കിലും ഒരു അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു വസ്തുവിന് ചുറ്റും ഓടുന്നതാകുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു ഭേദപ്പെട്ട സിനിമയുടെ ശബ്ദരേഖ പിന്നെ ആകാശവാണിക്ക് ശരിക്കും പറഞ്ഞാൽ അനുയോജ്യമല്ല. അതുകൊണ്ട് ആകാശവാണി കൂടെ ഈ ശബ്ദരേഖ സിനിമയുടെ ശബ്ദരേഖ കേൾപ്പിക്കുന്നത് വളരെ ചീത്ത സിനിമയുടെ ഒരു പ്രചാരണമാണ്. അതിൽ കൂടെ നടക്കുന്നത് വളരെ ചീത്ത സിനിമ ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്, ഇഷ്ടംപോലെ ടെലിവിഷനിൽ വരുന്നുണ്ട്. അതിന് പുറമെ ആകാശവാണിയും കൂടെ ഇതിൻ്റെ പ്രചാരകരായിട്ട് മാറുന്നത് ശരിയല്ല.
1: അതായിരുന്നു വിമർശനം.
0: അതെ.
1: സിനിമാ ഗാനങ്ങൾ വേവാത്ത ചേനകഷ്ണം പോലെ പലപ്പോഴും ചേരാതെ വരും, ഇങ്ങനെ ഒരു നിരീക്ഷണം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംവിധായകന് കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഗാനങ്ങൾ സഹായകമല്ലേ?
0: ഒരു കാരണവശാലും ഇല്ല. പാട്ടുകാരനെ പറ്റിയുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് നമ്മൾ സങ്കടം വന്ന ഉടനെ എണീച്ചിരുന്ന് ഒരു പാട്ട് പാടുന്നില്ല, സന്തോഷം വന്നാലും പാട്ട് പാടുന്നില്ല. പണ്ട് ഈ സംഗീത നാടകങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് നടന്മാരെല്ലാം പാട്ടുകാരായിരിക്കണമായിരുന്നു. അങ്ങനെയാണ് പല ഭാഗവതരന്മാരും നായകന്മാരായിട്ട് വന്നത്.
1: അവർക്ക്
0: സിനിമയിലും അത് ആദ്യകാലത്തെ സിനിമയിൽ ഇപ്പോൾ ഹൊന്നപ്പ ഭാഗവതർ, ത്യാഗരാജ ഭാഗവതർ
1: എന്നൊക്കെ പറഞ്ഞു.
0: അതെ, ഇവരധികം പേരും നടന്മാരല്ല, അവരുടെ മുഖത്തൊന്നും വരത്തുമില്ല. അവരിങ്ങനെ പാടി അഭിനയിക്കാം, കാരണം അന്ന് റെക്കോർഡിങ് അതിൻ്റെ ഒപ്പമാണ്, പ്രത്യേകമായിട്ട് എടുത്ത് ഡബ് ചെയ്യുന്ന സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റുഡിയോക്കകത്ത് മാത്രമേ ഷൂട്ടിംഗ് ഉള്ളൂ, മറ്റ് ശബ്ദങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇവർ പാടി ആർക്കസ്ട്ര അതിനോടൊപ്പം വായിച്ചൊക്കെയാണ് എടുത്തിരുന്നത്. ആ കാലം മാറി, ഇന്നിപ്പോൾ പിന്നെ അഭിനയിക്കുന്ന ആൾക്ക് യാതൊരു സംഗീതവാസനയും ആവശ്യമില്ല, അത് നന്നായിട്ട് പാടാറിയാവുന്നവർ പാടും, ഇവരതനുസരിച്ചിട്ട് വായനയ്ക്കാൽ മതി. പലപ്പോഴും

0: ചുണ്ടു അനക്കേണ്ട ആവശ്യമില്ല. കുറേ എക്സ്ട്രാകളെ കൊണ്ടുവന്നിട്ട് പുറകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പവേഷങ്ങളിൽ അലങ്കരിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശരീരം തെള്ളിച്ചും ഉലുത്തിയും ഒക്കെയുള്ള ഒരു ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങ് പൊക്കോളും. ഇത് സിനിമയുടെ പ്രമേയത്തെ ഏത് രീതിയിലാണ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പണ്ട് നാടകത്തിലുണ്ടായിരുന്നു ഈ പ്രാക്ടീസ്, പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള നാടകം ചെയ്യുമ്പോൾ അപ്പോൾ ആളുകൾക്കൊരു ഒരു എന്താ പറയുന്നത് റിലാക്സേഷൻ, അതിന് വേണ്ടിയിട്ട് അവർക്കത് വലിയ ഹെവി ആയിപ്പോയി, ഇത്രയും ഭാരം വേണ്ട, അതുകൊണ്ട് ഇച്ചിരി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കൊമേഡിയൻ വരും, അയാൾ പാട്ടൊക്കെ പാടിയിട്ട് കോപ്രായങ്ങളൊക്കെ കാണിക്കും സ്റ്റേജിൽ. അതിൻ്റെ അതുപോലുള്ള അനുകരണമാണിത്. ഇത് ഇന്ത്യൻ സിനിമയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വഷളത്തരമാണ്.
1: പക്ഷേ ഇപ്പോൾ ഇത് സ്ലം ഡോഗ് മില്ലിയനിയർ വിദേശ സിനിമകൾ പോലും ഇത്തരം രീതികൾ കടംകൊള്ളുകയല്ലേ?
0: അല്ല, സ്ലം ഡോഗ് മില്ലിയനിയർ എന്ന് പറഞ്ഞാൽ ബോംബെ വന്നിട്ട് പിന്നെ ബോംബെയിൽ എടുക്കുന്ന കാര്യം സിനിമയുടെ ഒരു സ്ഥിരം സീനുകളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ സായിപ്പുണ്ടാക്കിയ ഒരു പടം എന്നുള്ളതേ ഉള്ളൂ. വളരെ വഷളായ പടമാണത്. നമ്മുടെ ആളുകൾ അതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ പാടില്ല. അത് ഇന്ത്യൻ സിനിമയും അല്ല. സായിപ്പ് വളരെ നമ്മുടെ മുഖത്ത് തന്ന ഒരു തൊഴിയാണത്. അതിങ്ങനെ ആഘോഷിക്കുന്നതെന്താന്ന് എനിക്ക് അറിഞ്ഞൂട. പക്ഷെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സായിപ്പിൻ്റെ സിനിമയിൽ, ഗോളിവുഡ് സിനിമയിൽ നമ്മുടെ ആളുകളൊക്കെ പോയി പിന്നെ പാടുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ അവാർഡ് കിട്ടുന്നു. നല്ലതാണ്. വിദേശത്തു നിന്ന് വരുന്ന അവാർഡായതുകൊണ്ട് നമ്മൾ മഹത്തരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും അങ്ങനെയുള്ള റെക്കഗ്നേഷൻ ഒന്നും വരത്തില്ല. കാരണം ഇത് ഹോളിവുഡിലെ അമേരിക്കൻ ഫിലിമിന് വേണ്ടിയുള്ള അവാർഡാണ്. അമേരിക്കൻ സിനിമ പ്രൊഡക്ഷനിൽ നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് അവർക്ക് ഈ അവാർഡ്. അപ്പോൾ അവർ മിടുക്കന്മാരായതുകൊണ്ട് മാത്രമായില്ല, അമേരിക്കൻ പ്രൊഡക്ഷനിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അവർ ബന്ധപ്പെടുന്നതുകൊണ്ടാണ് ഈ അവാർഡ് വരുന്നത്.
1: നമ്മുടെ ഈ സിനിമാ ഗാനങ്ങൾ തന്നെ ഒരു കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല സംവിധായകരും ഉപയോഗിച്ച് കാണാറുണ്ടല്ലോ. കുട്ടികൾ പാട്ട് തുടങ്ങി പാട്ട് കഴിയുമ്പോഴേക്കും അവരെല്ലാം വലുതായി പോകുന്നു.
0: അതെ,
1: അത്തരത്തിലൊക്കെ.
0: അല്ലാതെ പാട്ടുകാരെ പറ്റിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഋത്വിക് ഘടകിൻ്റെ ഒരു പടമുണ്ട് മേഘേ തക്ക താര എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് അങ്ങനെ പാട്ട് പാടുന്ന ഒരു ഒരു ആളിനെ പറ്റിയാണ്. അതിൻ്റെ പ്രധാന കഥാപാത്രം അയാളാണ്. അവിടെ അയാൾ പാടുന്നൊക്കെ ഉണ്ട്, പക്ഷെ വാദ്യഘോഷങ്ങളോടുകൂടി അല്ല പാടുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ കച്ചേരി അല്ല അയാൾ നടത്തുന്നത്, അതിനുള്ള ഇടം കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പാട്ടുകാരനെന്ന് അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പാടുന്നുണ്ട്. സത്യചിത്രയെ പിന്നെ ജൽസാഗർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ആരോ പിന്നെ ആരോ പറഞ്ഞു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിലേ ആൾ പാടം ഓടുന്നുള്ളൂ, കാരണം ഈ അപരാജയം എന്ന് പറഞ്ഞ പടം തീരെ ഓടിയില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊരു പടം വേണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത സിനിമയാണ് ജൽസാഗർ എന്ന് പറയുന്നത്. അത് ഒരു വലിയ പ്രഭു അയാളുടെ അവസാന കാലമാണ് ശരിക്കും പറഞ്ഞാൽ, ആ പ്രഭുത്വത്തിൻ്റെ അവസാന നാളുകളിലാണ് അയാൾ. പക്ഷേ പഴയ പ്രതാപങ്ങളെല്ലാം വീണ്ടും ഈ ജൽസ നടത്തുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട് അവരുടെ ഇടയിൽ. നർത്തകികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഡാൻസും പാട്ടും ചെയ്യിക്കുന്ന, എന്നിട്ട് പ്രധാനപ്പെട്ട സ്ഥലത്തെ പ്രധാന ദേവന്മാരെയൊക്കെ ക്ഷണിക്കും, അവരെ കൂട്ടി നിന്നിട്ട് കാണും. വളരെ റോയൽ സ്റ്റൈലിലാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിരന്തരമായിട്ട് പാട്ടും ഡാൻസുമാണ് ആ പടത്തിനകത്ത്. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ വൃത്തികെട്ട പിന്നെ ഡാൻസോ വൃത്തികെട്ട പാട്ടോ അല്ല. അല്ലല്ല, അത് അത് വളരെ അതിൻ്റെ അതിൻ്റെ നാടകീയതയുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രമേയത്തിൻ്റെ അനുസാരിയായിട്ട് വരുന്ന നൃത്തവും ഡാൻസുമാണ്.
1: ഏതെങ്കിലും സ്വന്തം സിനിമയിൽ ഗാനങ്ങൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുമോ?
0: അനന്തരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒരു മൊമെൻ്റ് ഉണ്ട്. അയാൾ ഈ ഡോക്ടർ ഈ ഭാഗവതരെ പരിശോധിച്ചിട്ട് പ്രഷറൊക്കെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, വളരെ നോർമലാന്ന് പറയുന്ന ഒരു ഒരു സീക്വൻസ് ഉണ്ട്. അത് കേട്ടപ്പോൾ അയാളൊരു ഒരു ഒരു പിന്നെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ളൊരു പാട്ടാണ് അങ്ങനെ പാടുന്നത്. അതങ്ങ് ഞങ്ങൾ അങ്ങ് നിരന്നു പോകുന്നില്ല, അതിൻ്റെ ഒരു സൂചന കൊടുത്ത് നിർത്തുന്നത്. ഏറ്റവും കര വാസുദേവനാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ പാട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അത് പിന്നെ അതിൻ്റെ ഒരു മുഴുവൻ സ്ട്രെച്ചിലും അല്ല എന്നുള്ളൂ.
1: ഇന്ത്യൻ സിനിമയിൽ നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന ചിത്രങ്ങൾ താങ്കളുടെ കണക്കിൽ ഏതെല്ലാമാണ്?
0: അങ്ങനെ പെട്ടെന്ന് ഓർമ്മിച്ച് പറയാൻ വയ്യ. റേയുടെ പടങ്ങളുണ്ട്, മൃണാൾസിൻ്റെ ചില പടങ്ങളുണ്ട്, ഋത്വിക് ഘടകൻ്റെ പടങ്ങളുണ്ട്, അങ്ങനെ പല പടങ്ങളുണ്ട്.
1: സിനിമ ഇത്രയും ജനകീയമല്ലാതിരുന്നൊരു കാലത്ത് അത് പഠിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ താങ്കൾക്ക് പുറപ്പെടാൻ തോന്നി? എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം?
0: ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമ പഠിക്കാനായിട്ട് മാത്രമല്ല പോയത്, കാരണം അതിനുമുമ്പേ ഞാൻ നാടകം ചെയ്തുകൊണ്ടിരുന്നതാണ്. ശരിക്കും ആകാശവാണിയുമായിട്ട് ആദ്യമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് പോലും ഒരു നാടകം ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഒന്നിലധികം നാടകങ്ങൾ ഞാൻ ആകാശവാണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ നാടകങ്ങൾ തന്നെ. ഒരു സമയം ഗാന്ധിഗ്രാമിൽ നിന്ന് പഠിച്ച് പാസ്സായി ഒരു ഉദ്യോഗത്തിലൊക്കെ ആയിരുന്ന ഒരു സമയം എനിക്ക് കൂടുതൽ നാടകത്തെ പറ്റി ഞാൻ വായിക്കാനും ഒക്കെ ഇടയായി, നാടകങ്ങളും നാടകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ. കൂടുതൽ

0: ഇനിയും പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് നാടകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നൊരു സമയമാണ്. അപ്പോൾ നാടകങ്ങളുടെ എണ്ണമൊക്കെ കുറച്ചിട്ട് കൂടുതൽ പഠനത്തിൽ ഏർപ്പെടാനും ഇനിയും കൂടുതൽ ഉപരിപഠനത്തിന് ഒരുപക്ഷെ ആ രംഗത്ത് തന്നെ ചെയ്യാനും താല്പര്യമുള്ളൊരു സമയത്താണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കോഴ്സ് തുടങ്ങുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങുന്നത് 1961 1961 വന്ന ഒരു പരസ്യം യാദൃശ്യമായിട്ട് ഞാൻ കാണാനിടയായി. അതിൽ പറഞ്ഞിരുന്നത് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലും സംവിധാനത്തിലും ഉള്ള പരിശീലനം എന്നാണ്. അപ്പോൾ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ധരിച്ചിരുന്നത് പ്ലേ റൈറ്റിങ്ങുമായിട്ട് വളരെ ബന്ധം കാണും അതിന് എന്നുള്ള ധാരണയിൽ ഞാൻ അപേക്ഷിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് ആ പരിശീലന ഘട്ടത്തിലാണ് മനസ്സിലാവുന്നത് നാടകവുമായിട്ട് സിനിമയ്ക്ക് വലിയ അടുത്ത ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നാടകവും സിനിമയും തമ്മിൽ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നാടകത്തെപ്പറ്റി കുറച്ചൊക്കെ സ്വന്തമായിട്ട് പഠിച്ചിരുന്നതുകൊണ്ട് എനിക്കതിൻ്റെ വ്യത്യാസം വേഗത്തിൽ മനസ്സിലായി.
1: ഈ പഠനം ലോക സിനിമയിലേക്കുള്ളൊരു വാതിൽ തുറന്നു വന്നുവോ?
0: തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ സിനിമ കുറച്ച് കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ ഒരു സിനിമയുടെ രംഗത്ത് ഒരിക്കലും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമ്മളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു മായിക ലോകമാണ് സിനിമയെപ്പറ്റി നമുക്കുണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത്. 1000 തലൈ വാങ്കി, അപൂർവ ചിന്താമണി എന്നൊക്കെയാണ് ഞാൻ അന്ന് കുട്ടിക്കാലത്ത് പോയി പറക്കോട്ട് പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് എൻ്റെ അമ്മാവന് തിയേറ്റർ ഉണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ. അപ്പോൾ അത് കാണാൻ പോയിരുന്നു. ടിക്കറ്റ് എടുക്കാതെ കാണാമെന്നുള്ളത് കൊണ്ട് പോയി കണ്ടിരുന്നു പല പടങ്ങളും. ബാലനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോഴൊക്കെ ഇതൊരു പിന്നെ മെഷീൻ പ്രവർത്തിപ്പിച്ച് ഈ നാടകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് ഒരു ഒരു പ്രത്യേക മാജിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നതാണ്. അതിനോടൊരു അഭിനിവേശമോ ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കണ്ടപ്പോൾ പോലും അത് മധുരയെ വെച്ചാണ് കാണുന്നത്, മധുര ഗാന്ധിഗ്രാമം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പോലും ഇതിനകത്ത് എന്തെങ്കിലും പോയി പെടുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ മധുരയിൽ ഗാന്ധിഗ്രാമം പഠിക്കുന്ന കാലത്ത് സത്യജിത് റേയുടെ പതേർ പഞ്ചാലി കണ്ടു. ഇന്നത്തെ പോലെ സബ് ടൈറ്റിലും ഒന്നുമില്ല പടത്തിന്. അത് അതിൻ്റെ ഒറിജിനൽ ഇതിലാണ് കാണുന്നത്, ഒരു 60mm പ്രിൻ്റാണ് കാണുന്നത്. അപ്പോഴും അത് ജീവിതത്തിനോട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള സിനിമ അതിനു മുമ്പ് കണ്ടിട്ടില്ല. വളരെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ കൃത്യമായിട്ടൊന്നും വലുതായിട്ട് മനസ്സിലായതൊന്നുമില്ല. അതും കഴിഞ്ഞ് യാദൃശ്യമായിട്ടാണ് ഈ പരസ്യം കാണുന്നതും അവിടെ പോകുന്നതും പഠിക്കാനിടയാവുന്നതും.
1: ഈ പഠനകാലത്താണോ ഈ ആദ്യ സിനിമയുടെ അതിൻ്റെ രൂപരേഖ ഉണ്ടായത്?
0: അല്ല അല്ല, പഠിക്കുന്ന കാലത്ത് പിന്നെ നിരന്തരമായിട്ട് വായിക്കുകയും നിരന്തരമായിട്ട് നേരത്തെ കാണാതിരുന്ന കാണാൻ സാധിക്കാത്ത പടങ്ങൾ പലതുണ്ട്. ഹിന്ദിയിൽ തന്നെ ഉണ്ടായ നല്ല പടങ്ങളുണ്ട്, ഹോളിവുഡ് ഉണ്ടായിട്ടുള്ള നല്ല പടങ്ങളുണ്ട്. ഇതൊക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുന്ന പടങ്ങൾക്ക് പുറമേ ഇതൊക്കെ പോയി കാണുമായിരുന്നു. ഈ പൂനെയിൽ മറ്റൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില തിയേറ്ററുകളിൽ ഉച്ചയ്ക്കും രാവിലെയൊക്കെ പടം കാണിച്ചിരുന്നു. അപ്പോൾ അതൊരു പകുതി ടിക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ അവധി ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ പോയി അത് കാണും. പ്രത്യേക തിയേറ്ററുകളിൽ ഹോളിവുഡിൽ നിന്ന് അന്ന് എടുത്തിരുന്ന വളരെ ഫോർഡിൻ്റെയും ഒക്കെ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സിൻ്റെ പല പടങ്ങളും കാണിച്ചിരുന്നു. അതൊക്കെ കാണാൻ പറ്റി ആ സമയത്ത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഫിലിമിൻ്റെ. ഇതൊക്കെ കണ്ടാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന മാധ്യമമായിട്ട് താല്പര്യത്തിലേക്ക് വരുന്നതും ഇതിൻ്റെ ഒരു ഈ പുതിയ മാധ്യമത്തിൻ്റെ സാധ്യതകളിൽ ആകൃഷ്ടനാകുന്നതും ആ കാലഘട്ടത്തിലാണ്.
2: വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണനുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഹതി ക്യൂ നിത്യ നിയമം ശുഭേ.
1: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
2: ആലമുണ്ടഹര നീലകണ്ഠതവ കാലുകണ്ടു മുദമാണ്ടിടാൻ.
1: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്സ്.

മുപ്പതിന് സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. പതിനൊന്ന് മുപ്പതിന് എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. അന്താരാഷ്ട്ര വയോജന ദിനം ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് എഫ് എം ഹെൽത്ത് ലൈൻ, ആരോഗ്യകരമായ വാർദ്ധക്യം, വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോ ജോയുമായി അഭിമുഖം. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. വൈകിട്ട് 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു. മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം. ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. രാത്രി 8:05 യുവവാണി ക്വീൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. രാത്രി 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. രാത്രി 9:30 അക്ഷരശ്ലോക സദസ്, എരൂർ പൂർണ്ണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പ്രശസ്ത നാഗസ്വര വിദ്വാൻമാരായിരുന്ന അമ്പലപ്പുഴ സഹോദരന്മാരിൽ മൂന്നാമത്തെയാൾ ചലച്ചിത്രം ഉൾപ്പെടെ പല മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. 1979 കുട്ടികൾക്കായുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആരാണ് അദ്ദേഹം, ഏതാണ് ആ ചിത്രം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അമ്പലപ്പുഴ രാമകൃഷ്ണ പണിക്കർ എന്ന രാവുണ്ണിപ്പണിക്കർ. ചിത്രം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി. പ്രശസ്ത നാഗസ്വര വിദ്വാൻമാരായിരുന്ന അമ്പലപ്പുഴ സഹോദരന്മാരിൽ മൂന്നാമത്തെയാൾ ചലച്ചിത്രം ഉൾപ്പെടെ പല മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. 1979 കുട്ടികൾക്കായുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആരാണ് അദ്ദേഹം, ഏതാണ് ആ ചിത്രം എന്നതായിരുന്നു ഇന്ന് എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. അതിന്റെ ഉത്തരം അമ്പലപ്പുഴ രാമകൃഷ്ണ പണിക്കർ എന്ന രാവുണ്ണിപ്പണിക്കർ. ചിത്രം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി. ചിന്താശകലം. അക്രമത്തിനിരയാകാതെ ഭീതിയിൽ നിന്ന് അകന്നു കഴിയേണ്ട ഒന്നാണ് ബാല്യം. ഭാവി പൗരന്മാർക്ക് അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നെൽസൺ മണ്ടേല. അക്രമത്തിനിരയാകാതെ ഭീതിയിൽ നിന്ന് അകന്നു കഴിയേണ്ട ഒന്നാണ് ബാല്യം. ഭാവി പൗരന്മാർക്ക് അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ.

പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ചിന്തിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന വിവിധ ഇനം പരിപാടികളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55.

0: എസ് ലേക് ഷോർ. ഗുഡ് മോർണിംഗ് പ്രിയരെ. അറിവ് എന്ന് പറയുന്നത് നിലവിലുള്ളപ്പോൾ തന്നെ ഒന്നിനെ തിരിച്ചറിയുന്നതിനാണ്. അല്ലാതെ ഇല്ലാതെ ആയതിനു ശേഷം അയ്യോ എന്ന് പറയുന്നതിന് തിരിച്ചറിവ് എന്നാണ് പറയുക. പലപ്പോഴും നമുക്കിടയിൽ കൂടുതൽ സംഭവിക്കുന്നത് തിരിച്ചറിവുകളാണ്. പല പ്രമുഖ വ്യക്തികളും ഇല്ലാതാവുമ്പോൾ കണ്ടിട്ടില്ലേ, പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നല്ല വാക്കുകളും ഒക്കെ പറഞ്ഞും എഴുതിയും അവരെ അങ്ങ് പൊലിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ഇല്ലായ്മയിൽ ഉണ്ടാകുന്ന ഈ കലാപരിപാടിയെയാണ് തിരിച്ചറിവ് സംഭവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അച്ഛനായാലും അമ്മയായാലും ആരായാലും ജീവിച്ചിരിക്കുമ്പോൾ അറിവുള്ളവരായി നമുക്ക് പെരുമാറാം. പെറ്റമ്മ എത്ര വലുതാണെന്ന് അറിവ് സിദ്ധിക്കുന്നതിന് മുമ്പ് പെറ്റമ്മമാർ മരിച്ചു പോകുന്ന ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതല്ല ശരിക്കുള്ള ജീവിതം. എല്ലാം അനുഭവിക്കുന്ന നിമിഷത്തിൽ തന്നെ അറിയുക എന്നതാണ് അറിവുള്ളവന്റെ ജീവിതം. സോ അറിവോടുകൂടി ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്നും ആരംഭിക്കുന്നു ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: ഗീതയാണോ?
3: അതെ അതെ
0: ഗീത, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
3: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല,
0: അങ്ങനെ
3: സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്.
0: രോഷിനി പറഞ്ഞതാണ് ഗീതയെ വിളിക്കണം. ആരാണ് രോഷിനി?
3: രോഷിനി എന്റെ മകന്റെ ഭാര്യയാണ്.
0: എന്തൊക്കെയാണ് വിശേഷം?
3: സുഖം സുഖം.
0: എവിടെയാ വീട്?
3: ഞങ്ങളുടെ വീട് കൊടുങ്ങല്ലൂര്.
0: ആരൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂര് വീട്ടില്?
3: വീട്ടില് ഭർത്താവിന്റെ അമ്മയുണ്ട്, ഭർത്താവ്, പിന്നെ രണ്ട് മക്കള്, മൂത്തമ്മയുടെ ഭാര്യ രോഷിനി, മിന്നു.
0: രണ്ടാമത്തെ മോൻ?
3: മോന്റെ കല്യാണം ഒക്ടോബർ 25 ഫിക്സ് ചെയ്തിരിക്കുന്നു.
0: രണ്ട് മക്കളും എന്താ ജോലി ചെയ്യുന്നേ?
3: മൂത്തമോൻ ഇതുവരെ മോനും മോന്റെ ഭാര്യയും ചെന്നൈയിലായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. മോള് റിസൈൻ ചെയ്തു, പിന്നെ മോൻ ഇവിടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഐ ടി ആണോ മോൻ?
3: ആ അതെ അതെ, ഐ ടി ആണ്.
0: രണ്ടാമത്തെ മോൻ?
3: രണ്ടാമത്തെ മോൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ.
3: അവന്റെ വുഡ്ബിയും അവിടെ സെസ്സിൽ വർക്ക് ചെയ്യുന്നു.
0: ഒക്കെ ഐ ടി കാരാണ് അപ്പൊ വീട്ടില്?
3: അതെ അതെ അതെ.
0: മൊത്തം എല്ലാരും ലാപ്ടോപ്പും വെച്ചിരിക്കും?
3: അതെ അതെ.
0: അടുക്കളയിലോട്ട് വരാറുണ്ടോ ആരെങ്കിലും?
3: ഓ തീർച്ചയായിട്ടും, അച്ഛനും മക്കളും അടുക്കളയിൽ വരാറുണ്ട്.
0: ഓ വെരി ഗുഡ്.
3: എന്റെ ഹസ്ബൻഡ് റിട്ടയർഡ് ആണ്, എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്.
0: ഗീത വർക്ക് ചെയ്തിരുന്നോ?
3: ഇല്ലില്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നില്ല. വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല.
0: സാധിച്ചില്ല, സാറില്ല, ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇവരെ നോക്കുന്ന വർക്ക് ചെയ്യാം.
3: അതെ അതെ, പക്ഷെ ഞാൻ നല്ല സന്തോഷത്തിലാണ്, മക്കളുടെ എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ്.
0: പിന്നെന്താ വേണ്ടേ ഗീത?
3: ഇപ്പൊ കിടപ്പ് രോഗിയാണ്. 8 മാസമായിട്ട് ഭർത്താവിന്റെ അമ്മ ബെഡിൽ തന്നെയാണ്. അതൊരു മനസ്സിനൊരു പ്രയാസം.

0: സാരല്ലോ, ഒരു കാലം വരുമ്പോ അങ്ങനെയൊക്കെ അല്ലേ, പ്രായമാവുമ്പോ എന്തെങ്കിലുമൊക്കെ അസുഖം വരും, അതൊക്കെ നമ്മള് കണ്ടങ്ങ് നമ്മുടെ മനസ്സിനെ അങ്ങ് പരുവപ്പെടുത്തുക. അല്ലാതെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഒരു ജീവിതം ഇല്ലല്ലോ. നമുക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അസുഖങ്ങൾ വരുന്നില്ലേ, അപ്പൊ നമ്മള് കിടക്കില്ലേ, അത്ര കരുതിയാ മതി. അതൊക്കെ പാർട്ട് ഓഫ് ലൈഫ്, നമ്മൾ അതൊക്കെ കണ്ട് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ബേസിക്കലി ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത്. അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു, ഗീത എന്നെ പറഞ്ഞു, അത് മതി, അത്രേ ഉള്ളൂ.
1: അതെ അതെ അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ഡെയിലി കേൾക്കാറുണ്ട് ആശയുടെയും ബാലേട്ടന്റെയും തമാശകള്.
0: താങ്ക് യു സോ മച്ച്. ഏത് പാട്ടാ ഞാൻ വെച്ച് തരണ്ടേ?
1: പാട്ട് നല്ലൊരു പാട്ട് ആശയിച്ചു, നല്ലൊരു പാട്ട്.
0: ശരി, നല്ലൊരു പാട്ട് വെച്ച് തരാം. ഓക്കെ,
1: വിളിച്ചതില് വളരെ സന്തോഷം, വളരെ സന്തോഷം.
0: കല്യാണമൊക്കെ ഭംഗിയായി നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, ശരി,
1: താങ്ക് യു.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ്,
3: ഗുഡ് മോർണിംഗ് ആശേച്ചി.
2: ഗുഡ് മോർണിംഗ് ബാലേട്ട.
3: ഹലോ VPS ലേക്ഷോർ.
2: യെസ്, VPS ലേക്ഷോർ.
3: ആശേച്ചി, ബാലേട്ട, സ്മാർട്ട് ഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർക്ക് നൊബൈൽ സമ്മാനം കൊടുക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ്.
2: പോരാ, അതിലും വലുതെന്തെങ്കിലും കൊടുക്കണം.
3: പക്ഷേ അതിൽ ഈ സൈലന്റ് മോഡ് എന്നൊരു ദുരന്തം, ആ ദുരന്ത ഫീച്ചർ കൊണ്ടുവച്ച മഹാത്മാവുണ്ടല്ലോ, പുള്ളിയെ നേരിട്ട് കിട്ടിയാൽ രണ്ട് വർത്തമാനം ചോദിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: അതുള്ളത് കൊണ്ടാ ബാക്കിയുള്ളവർ കുറച്ച് ജീവിച്ചു പോകും.
3: ഫോൺ ഒച്ചത്തിൽ റിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു കുഴപ്പമില്ല, എവിടെ പോയി കിടന്നാലും ഒരൊറ്റ വിളിയിൽ സാധനം കൃത്യമായിട്ട് വന്നിരിക്കും. എന്നാൽ ഈ സൈലന്റ് മോഡിലിട്ട് ഫോൺ എവിടെയെങ്കിലും മറന്നുവെച്ചാൽ പിന്നെ വീട്ടിൽ നടക്കുന്നത് സാക്ഷാൽ സ്കോട്ട്ലാൻഡ് യാർഡിനെ പോലും ഞെട്ടിക്കുന്ന അന്വേഷണമാണ്. ഏതാനും നാൾ മുമ്പാണ് അത്യാവശ്യമായ ഒരു സുഹൃത്തിന് UPI വഴി പൈസ അയച്ചു കൊടുക്കണം. പോക്കറ്റിൽ തപ്പി നോക്കി, ഫോണില്ല. ടീപ്പോയുടെ പുറത്തു നോക്കി, ടിവിയുടെ സൈഡിൽ നോക്കി, ചായ കുടിച്ച മേശപ്പുറത്തു നോക്കി, ഫോൺ കാണാനില്ല. സാധാരണ ചെയ്യുന്നത് പോലെ അനിയന്റെ ഫോണിൽ നിന്ന് എന്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചു, പക്ഷെ ഒരു കുലുക്കമില്ല. അതോടെ വീടൊന്നടങ്കം ഒരു എമർജൻസി മോഡിലേക്ക് മാറി. അനിയൻ ഒരു ഫോണും കയ്യിൽ പിടിച്ച് തുടരെ തുടരെ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കട്ടിലിന്റെ അടിയിലേക്ക് കമിഴ്ന്ന് കിടന്ന് നിലത്ത് ചെവി ചേർത്ത് പിടിച്ചു. അമ്മാവൻ സോഫയുടെ വിടവുകളിലേക്ക് തലയിട്ട് നോക്കുന്നു. അമ്മയാണെങ്കിൽ അടുക്കളയിലെ പാത്രങ്ങൾക്കിടയിൽ പോയി ചെവി വട്ടം പിടിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്ക് ഫ്രിഡ്ജ് തനിയെ ഒരു ചെറിയ മോളലുണ്ടാക്കിയപ്പോൾ അയ്യോ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രിഡ്ജിന് നേരെ ഓടിയെടുത്തു. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അമ്മയുടെ പുരാവസ്തു ഭക്ഷണങ്ങൾ. അന്വേഷണം മുക്കാൽ മണിക്കൂർ പിന്നിട്ടു. സംശയം പലരിലേക്കും നീണ്ടു. നീ ബാത്റൂമിൽ കൊണ്ടുപോയോ, അലക്കാൻ വെച്ച തുണിക്കൂട്ടിൽ ഉണ്ടോ, ആരെങ്കിലും എടുത്തോണ്ടുപോയോ എന്നൊക്കെയായി ചോദ്യങ്ങൾ. ഒടുവിൽ അനിയൻ ദേഷ്യത്തോടെ ഫോണിൽ വീണ്ടും കുത്തി. ഇതെന്റെ അവസാനത്തെ വിളിയാ, ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കില്ല. അവൻ വീണ്ടും ഡയൽ ചെയ്തു. ഞാൻ ദീർഘ നിശ്വാസത്തോടെ സോഫയിലേക്ക് ചാരിയിരുന്ന് സങ്കടം സഹിക്കാനാവാതെ കൈകൾ താഴ്ത്തി എന്റെ പാന്റിന്റെ പോക്കറ്റിലേക്ക് വെറുതെ കൈയിട്ടു. എന്റെ വലത് തുടയിൽ എന്തോ ഒന്ന് സുഖമായി കിടന്നു വിറക്കുന്നു. ദൈവമേ, കഴിഞ്ഞ ഒരു മണിക്കൂറായി വീടൊന്നാകെ വട്ടം കറങ്ങിയ ആ സാധനം ഞാൻ ഇട്ടിരിക്കുന്ന പാന്റിന്റെ വലത്തെ പോക്കറ്റിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ്. പാന്റ് കുറച്ചയഞ്ഞ ജീൻസ് ആയതുകൊണ്ടും കട്ടിലിനടിയിൽ കിടന്ന് ഇടഞ്ഞപ്പോൾ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടും പോക്കറ്റിലെ ഭാരം ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ തലപ്പതുക്കെ ഉയർത്തി ചുറ്റും നോക്കി. അമ്മയും അനിയനും അമ്മാവനും വിയർത്ത് കുളിച്ച് എന്നെ തന്നെ ഉറ്റുനോക്കുകയാണ്. എന്താടാ ശബ്ദം, എവിടെന്നെങ്കിലും കേട്ടോ? അനിയൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വളരെ പതിയെ ലോകത്തിലെ ഏറ്റവും വലിയ മോഷ്ടാവിനെ പോലെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ അനിയന്റെ നമ്പർ തെളിഞ്ഞു നിൽപ്പുണ്ട്. ആ നിമിഷം ആ മുറിയിലുണ്ടായ ഒരു നിശബ്ദതയുണ്ടല്ലോ, ഒരു അണുബോംബ് വീണാൽ പോലും അത്രയും ഭീകരമായ അന്തരീക്ഷം ഉണ്ടാവില്ല. അല്ല, ഇത് ഞാൻ പോക്കറ്റിലുണ്ടോ എന്ന് നോക്കാൻ മറന്നുപോയി എന്ന് വിക്കി വിക്കി പറഞ്ഞ് ഞാനൊരു ചമ്മിയെ ചിരിച്ചു. സംഗതി ഇതാണ്, ഉച്ചക്ക് മയങ്ങാൻ കിടന്ന ഞാൻ മൊബൈൽ സൈലന്റ് ആക്കിയിരുന്നു. യാതൊരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ വൈബ്രേഷൻ മോഡ് പോലും ഓഫാക്കിയിരുന്നു. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് ഞാൻ പ്രത്യേകം
2: പറയേണ്ടതില്ല.
3: അന്ന് കിട്ടിയ ചീത്തയുടെയും കളിയാക്കലുകളുടെയും അളവ് വെച്ച് നോക്കിയാൽ ഫോൺ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ അത്രയും നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എപ്പോഴാണ് മൊബൈൽ പാന്റിന്റെ പോക്കറ്റിൽ കയറിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഷാനു,
2: ഈ ഫോൺ ഒരു വല്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ടേ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ടുള്ള ഒരു കക്ഷി ഫേസ് ലോക്ക് സെറ്റ് ചെയ്ത് ഉറങ്ങി. അർദ്ധരാത്രി വെള്ളത്തിന് ദാഹിച്ചു പുള്ളിക്ക്. എണീറ്റ് ലൈറ്റ് ഇട്ട് നോക്കുമ്പോ കറണ്ടില്ല. പതിയെ ഫോൺ എടുത്ത് ടോർച്ചടിച്ച് നോക്കാമെന്ന് കരുതി നോക്കിയപ്പോ ഫോൺ ഓൺ ആക്കുന്നില്ല. പകരം ഒരു മെസ്സേജ് വന്നു, അൺനോൺ ഫേസ്, പ്ലീസ് അപ്ലോഡ് എ ഹ്യൂമൻ ഫേസ്. തന്റെ മുഖം പോലും തിരിച്ചറിയാത്ത ഫോൺ എടുത്ത് എറിയാൻ തോന്നിയ ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി.
3: ശരിയാണ്, അപ്പൊ ഞാൻ പറയുന്നത് ഈ സൈലന്റ് മോഡ്, ഇപ്പൊ നമ്മൾ ഓരോ മോഡ് ഉണ്ടാക്കുന്നതിന് ഓരോ ഉദ്ദേശമുണ്ട്. ഇപ്പൊ എയർപ്ലെയിൻ മോഡ് ഉണ്ട്, പല ആളുകളും അത് എയർപ്ലെയിനിൽ അല്ലാതിരിക്കുമ്പോഴാണ് ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. നമ്മളൊരു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയാണ് ഈ സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി ഒരു പാട്ട് പ്ലേ ചെയ്യാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാം. കാരണം വാട്സപ്പിന്റെ മെസ്സേജിന്റെ ഒച്ചയോളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട്. അതുപോലെ സൈലന്റ് മോഡ് എന്ന് പറയുന്നത് വീട്ടിലെവിടെയെങ്കിലും ഫോൺ ഒളിപ്പിച്ച് വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതല്ല. നമ്മളൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് സൈലന്റ് മോഡ് വെച്ച്, പക്ഷെ നമ്മൾ കാണുകയാണ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ സമയത്ത് ശബ്ദമില്ല.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, BPH ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാർ ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, BPH ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.

0: ഓമിച്ചിന്റെ കത്താണ് വായിക്കാൻ പോകുന്നത്. വല്ലപ്പോഴും ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക സംഘർഷം എന്താണെന്നറിയോ? കയ്യിൽ പൈസ കുറവാണെന്നോ തീർന്നു പോയേക്കുമോ എന്നൊന്നുമല്ല, തുണിക്കടകളിലെ ആ സെയിൽസ് ബോയ്സിന്റെയോ ഗേൾസിന്റെയോ അതിരു കടന്ന സ്നേഹമാണ്. വെറുതെ എയർ കണ്ടീഷന്റെ തണുപ്പും കൊണ്ട് കളറും നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരെണ്ണം എടുക്കാമെന്ന ഉദ്ദേശത്തോടെ ആരും ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറരുത്. കയറിയാൽ പിന്നെ നമ്മൾ പോക്കറ്റിലെ കാശും കളഞ്ഞ് വേണ്ടാത്ത തുണിയും വാങ്ങി ഒരു തിരിശേഷിപ്പ് പോലെ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ അത്യാവശ്യം ഫേമസ് ആയ ഒരു തുണിക്കടയിലേക്ക് കയറുമ്പോ അടുത്ത മാസം ഒരു ചെറിയ യാത്ര പോകാനുണ്ട്, അതിന് വെറുതെ ഇടാൻ പാകത്തിൽ ഒരു സാധാരണ ടീഷർട്ട് നോക്കാം എന്നായിരുന്നു എന്റെ പ്ലാന്. ബഡ്ജറ്റ് കൂടിപ്പോയാൽ 500 രൂപയുള്ളൂ. ഷോപ്പിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ, പെട്ടെന്നൊരു കോണിൽ നിന്ന് മുഖം നിറയെ ചിരിയുമായി ഒരു പയ്യൻ എന്റെ മുന്നിലേക്ക് ചാടി വീണു. യെസ് സർ, എന്ത് ഷർട്ടാ വേണ്ടത്? കാഷ്വൽ ആണോ ഫോർമലാണോ? അല്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ അവൻ വിട്ടില്ല. ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ സംശയമുള്ള ഒരു പ്രതിയെ പിന്തുടരുന്നത് പോലെ അവൻ എന്റെ പിന്നാലെ കൂടി. ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞാൽ അവൻ ഇടത്തോട്ട്, ഞാൻ വലത്തോട്ട് പോയാൽ അവൻ വലത്തോട്ട്. ഞാൻ ഒരു ഷെൽഫിൽ വെച്ചിരുന്ന ഒരു സാധാരണ ടീഷർട്ടിൽ വെറുതെ ഒന്ന് വിരൽ തൊട്ടതേയുള്ളൂ, അവൻ ആ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന 10 ടീഷർട്ടുകൾ ഒറ്റയടിക്ക് വലിച്ച് താഴെയിട്ടു. എന്നിട്ട് ഓരോന്നും കുടഞ്ഞ് വായു വീശി എന്റെ മുന്നിൽ വിരിച്ചു പിടിക്കാൻ തുടങ്ങി. ഇത് നോക്കൂ സാറേ, ഇന്റർനാഷണൽ ബ്രാൻഡാണ്, ഫാബ്രിക് കണ്ടോ, സാക്ഷാൽ ഇറ്റാലിയൻ കോട്ടൺ. ഇത് സാറിന്റെ ബോഡി ഷേപ്പിന് മരണ മാസായിരിക്കും. സാർ ഇതൊന്ന് തൊട്ട് നോക്കിയേ, എന്ത് സോഫ്റ്റ് ആണ്. അവനെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ല മോനെ, ഞാൻ സാധാരണ ഒരു റൗണ്ട് നെക്ക് ടീഷർട്ടാ നോക്കുന്നത്, കുറച്ച് വില കുറഞ്ഞത്. ഓ, സാറിന് റൗണ്ട് നെക്ക് വേണോ അല്ലേ, അത് നേരത്തെ പറയണ്ടേ എന്നും പറഞ്ഞ് അവൻ അടുത്ത റാക്കിലേക്ക് ഒരൊറ്റോട്ടം. നിമിഷങ്ങൾക്കകം 10-30 ഷർട്ടുകൾ നിരത്തി കഴിഞ്ഞു. അവൻ കഷ്ടപ്പെട്ട് തുണികൾ ഓരോന്നായി മടക്കഴിച്ച് എന്റെ നെഞ്ചിലേക്ക് വെച്ചു നോക്കി, കണ്ണാടിയിലേക്ക് ചൂണ്ടി അഭിനന്ദിക്കുകയാണ്. സാറേ, സാറിന്റെ കളറിന് ഇത് പക്ക സെറ്റാ. ഈ കളർ ഇവിടെ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു, ഒരൊറ്റ പീസേ ഉള്ളൂ. എനിക്ക് പക്ഷേ അതൊന്നും ഇഷ്ടായില്ല, എല്ലാറ്റിനും 1000-ന് മേൽ വിലയാണ്. എനിക്കാണേൽ 500-ൽ താഴെയുള്ളതാണ് വേണ്ടത്. ആ പയ്യനാണെങ്കിൽ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അവന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ എന്റെ ഉള്ളിലെ പാവം മലയാളി മനസ്സ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. ദൈവമേ, പാവം ചെക്കൻ കഴിഞ്ഞ 1.5 മണിക്കൂറായി എനിക്ക് വേണ്ടി തുണികൾ ഓരോന്നായി എടുത്തു കാണിക്കുക. എന്തൊരു ആത്മാർത്ഥതയുള്ള പയ്യൻ. ഇതിൽ ഒരെണ്ണം പോലും എടുക്കാതെ ഞാൻ വെറുതെ ഇറങ്ങിപ്പോയാൽ അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇത്രയും നേരം തുണിയൊക്കെ വലിച്ചു വാരിയിട്ട് അവൻ ഒന്നും എടുക്കാതെ പോയല്ലോ ഭിക്ഷക്കാരൻ എന്നൊക്കെ പറയില്ലേ. അന്യന്റെ വിയർപ്പിന് വില കൽപ്പിക്കണമെന്ന സാമാന്യ മര്യാദ എന്റെ സാമ്പത്തിക ബുദ്ധിയെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നാ പിന്നെ ആ നീല ഒരെണ്ണം എടുത്തേക്കാം. ഞാൻ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, അയ്യോ സാറേ, നീലയൊക്കെ എല്ലാവരും ഇടുന്നല്ലേ, ഇത് ലേറ്റസ്റ്റ് ട്രെൻഡാ. അവൻ ഒരു 1.5 ആസിഡ് മഞ്ഞ നിറത്തിലുള്ള, കഴുത്തിൽ വലിയ കോളറുള്ള, നെഞ്ചിൽ വലിയ അക്ഷരത്തിൽ എന്തൊക്കെയോ എഴുതിയ ഒരു ടീഷർട്ട് എന്റെ മുഖത്തേക്ക് നീട്ടി. ആ പയ്യന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത നിറഞ്ഞ ആ നോട്ടം എനിക്ക് വേണ്ട എന്ന് പറയാൻ നാവ് പൊങ്ങിയില്ല. അവന്റെ ആ നിഷ്കളങ്കമായ ചിരിയുടെ മുന്നിൽ എന്റെ ആത്മാഭിമാനം അടിയറവ് പറഞ്ഞു. ഓ ശരി, അത് പാക്ക് ചെയ്തോ. എന്റെ തൊണ്ടയിൽ നിന്ന് ദയനീയമായൊരു ശബ്ദം പുറത്തു വന്നു. സൂപ്പർ സെലക്ഷൻ സാറേ, അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. കൗണ്ടറിൽ ചെന്നപ്പോഴാണ് അടുത്ത ഇടി. ബില്ല് 1800 രൂപ. 500 രൂപയുമായി വന്ന ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉരച്ച് 1800 രൂപ കൊടുത്ത് ആ മഞ്ഞ ടീഷർട്ട് വാങ്ങി ബാഗിലാക്കി. പയ്യൻ എന്നെ നോക്കി ലോകത്തിലെ ഏറ്റവും വലിയ കൃതജ്ഞതാ ചിരിച്ചിരിച്ചു. താങ്ക് യു സർ, വീണ്ടും വരണേ. അവന്റെ ആ സന്തോഷം കണ്ടപ്പോ എനിക്കുള്ളിൽ കരച്ചിൽ തികട്ടി വന്നു. വീട്ടിലെത്തി ആ കവർ തുറന്ന് ആ റേഡിയം മഞ്ഞ ടീഷർട്ട് കയ്യിലെടുത്തപ്പോൾ ഭാര്യ ചോദിക്കുക, ഇതെന്താ ട്രാഫിക് പോലീസുകാർ രാത്രി ഇരുന്ന കുപ്പായോ? അന്ന് ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട്. തുണിക്കടയിൽ കയറുമ്പോൾ സെയിൽസ് ബോയ്സ് അടുത്തേക്ക് വന്നാൽ ഞാൻ ഒന്നും വാങ്ങാൻ വന്നതല്ല, വെറുതെ കാറ്റുകൊള്ളാൻ വന്നതാ എന്ന് ആദ്യമേ തന്നെ മുഖത്ത് നോക്കി അങ്ങ് പറയണം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സെലക്ഷൻ ഇല്ലെങ്കിൽ നല്ല സെലക്ഷൻ വരുമ്പോൾ അറിയിക്ക് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ഇല്ലെങ്കിൽ പേഴ്സും കീറും, നഷ്ടവും സംഭവിക്കും. ടോമിച്ച.
1: ടോമിച്ച, വളരെ വലിയൊരു പാഠമാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്. ഇപ്പോ മഹാത്മാഗാന്ധിയാണ് ആ വാക്ക് സെന്റൻസ് പറഞ്ഞതെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ് അല്ലെ. ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ യുഗത്തെ നമുക്കായിട്ട് സമ്മാനിച്ച ഒരു മനുഷ്യനാണ് കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞതെന്നെല്ലാം ആലോചിക്കുമ്പോൾ പിന്നീട് നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള മേൽക്കൈ എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മുകളിൽ മനഃശാസ്ത്രപരമായിട്ട് മേൽക്കൈ നേടാൻ സെയിൽസ്മാൻഷിപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് സാധിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ കച്ചവടം വിജയിക്കുന്നത്. മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ് അവിടെ നിൽക്കുന്ന സെയിൽസിലുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അവന് നല്ല രീതിയിൽ കച്ചവടം നടത്താനുള്ള ത്രാണി ഉണ്ടാവും. അധികം ആളുകളും അതിൽ വീണ് പോവാറുണ്ട്. ഇപ്പോ കുറെ സെലക്ഷൻ ഇങ്ങനെ സമൃദ്ധമായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിനകത്തുള്ള ഡിസൈൻ, ആ ഡിസൈനിൽ

0: നമ്മുടെ കളറൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഇൻ ബിറ്റ്വീൻ ഒരു കച്ചവടം ക്ലോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു സെയിൽസ്മാനോ ഒരു സെയിൽസ് ഗേളിനോ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ പലപ്പോഴും ആ കൂട്ടത്തിൽ വീണു പോകുന്ന ഒരാളാണ്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ചില ആളുകൾ വന്ന് സർ ഇതാണ് നിങ്ങൾക്ക് ബെസ്റ്റ്, ഇത് നോക്കൂ കറക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോ ഓക്കെ എന്നാ പിന്നെ ശരി നമുക്കത് മതി എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതി എന്നെ സംബന്ധിച്ചിട്ടുണ്ട്.
1: ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോയി, ഡയമണ്ട് ആണ് വാങ്ങുന്നത്. അപ്പൊ അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി മൂക്കുത്തി വേണമെന്ന് പറഞ്ഞു. അപ്പൊ കൊറേ മൂക്കുത്തി എടുത്ത് കാണിച്ചപ്പോ ഇവള് ചോദിച്ചു, ആശിച്ചിന്റെ പോലെയുള്ള ഇതേപോലെയുള്ള ഇതുണ്ടോന്ന് വെച്ചു. അത് ലാസ്റ്റ് ആയിരുന്നു, അത് ആശിച്ചിക്ക് കൊടുത്ത് തീർന്നു. അപ്പൊ ഞാൻ അവനോട് ചിന്തുന്നാടാ, ഞാനിത് ഇവിടുന്ന് വാങ്ങിയല്ല, കിടന്നോട്ടില്ലേന്ന്. അപ്പൊ അങ്ങനെ മാറ്റി മറിച്ച് ഒരു കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്.
0: തീർച്ചയായിട്ടും.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇപ്പൊ എല്ലാ കടയിലും ടോമിച്ചൻ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങ് കേറി ചെല്ലുമ്പോ തന്നെ ആൾക്കാർ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും കേട്ടോ. എന്താ വേണ്ടത്? സാരിയാണ് വേണ്ടത്, ചുരിദാറാണ് വേണ്ടത്. ഇങ്ങനെ നമ്മളെ പുറകെ നടന്ന് നടന്ന് നടന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ റെഡിയാക്കി, ഇത് മതി, ഇതൊന്ന് നോക്കി നോക്കൂ, ഇത് പുതിയ ട്രെൻഡാണെന്ന് പറഞ്ഞ് നമ്മളെ ഈ പറഞ്ഞതുപോലെ അതിലങ്ങ് വീഴ്ത്തുന്ന ഒരു സ്വഭാവം എല്ലാ ഷോപ്പുകളിലും നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ നയം വ്യക്തമാക്കി പോയാൽ ഇങ്ങനെ കീശ കീറാതെയും രക്ഷപ്പെടാൻ പറ്റും.
0: ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായി. സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാസ് ആയിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ഇപ്പൊ നടന്നത്.
2: അതെ,
0: ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, വേണമെങ്കിൽ നമുക്ക് ഒരു 10-15 പോയിന്റും കൂടി പഠിച്ചു കഴിഞ്ഞാൽ സെയിൽസ്മാൻഷിപ്പ് എങ്ങനെ വിജയിപ്പിക്കാം
2: എന്നതിനെ
0: കുറിച്ചിട്ടൊക്കെ നമുക്ക് ആലോചിക്കാം.
2: എന്ത് പറഞ്ഞാലും ഇൻസ്റ്റിറ്റ്യൂട്ട്.
0: അയ്യോ ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇന്നത്തേക്ക് നമുക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഹലോ VPS ലേക്ക് ഷോറുമായിട്ട് വീണ്ടും നാളെ എത്തിച്ചേരാം. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: സമയം 9 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
0: ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ദേവാസുരം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ, അരുന്ധതി എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, രവീന്ദ്രൻ.

സമയം 9 മണി കഴിഞ്ഞ് 17:43. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പിൻഗാമി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇനി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ. ഈ ചിത്രത്തിൽ ബി അരുന്ധതി പാടിയ ഗാനം, യൂസഫലി കെ ചേരിയുടെ വരികൾ, സംഗീതം M. ജയചന്ദ്രൻ.

കൈതപുരം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇനി ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: ഞാൻ അഡ്വക്കേറ്റ് കെ എസ് സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് ോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
1: സമയം 9:33 102.3 കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉള്ളടക്കം എന്ന ചിത്രത്തിലെ ഗാനം ഇനി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഔസേപ്പച്ചൻ.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കണോ?
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനം ഇനി. ബൽറാം അയ്യർ, സുജാത മോഹൻ എന്നിവർ നയിച്ച ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, റിമി ടോമി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ. ഇനി മഴ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആശാജി മേനോൻ പാടിയത്. വരികൾ വരികൾ ഉഷ ഒ വി, സംഗീതം രവീന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഫ്ലൈ ദുബായ് വിമാനത്തിലെ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹപൈലറ്റിനെ സൗദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ അസാമാന്യമായ ധൈര്യവും ഉറച്ച നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂറുകണക്കിന് ജീവനുകൾ രക്ഷിക്കാനും ദുരന്തം ഒഴിവാക്കാനും അദ്ദേഹത്തിന്റെ ധീരത സഹായിച്ചുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 7 ചിത്രങ്ങൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ സ്വാതന്ത്ര്യത്തിന് നേരെയുണ്ടായ കടന്നുകയറ്റമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഓഗസ്റ്റ് 13 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്ന് പ്രാബല്യത്തിൽ. നിലവിലെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. രാഷ്ട്രീയ പോഷൺ മാസാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം, ജൻവാണി FM, കമ്മ്യൂണിറ്റി റേഡിയോ എന്നിവ സംയുക്തമായി തലശ്ശേരിയിൽ പോഷക അവബോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തലശ്ശേരി ASP ഡോക്ടർ M. നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളത്ത് മോഴാനയെ പിടികൂടാൻ ശ്രമം രാവിലെ പുനരാരംഭിച്ചു. ബ്ലോക്ക് 13 ഓടച്ചാൽ ഭാഗത്ത് ട്രക്കിംഗ് ടീം നിരീക്ഷണം നടത്തിവരികയാണ്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:59:38. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.
1: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേട്ട്.
1: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
2: കാരണങ്ങൾ ചില, ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിത വണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിന്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിപ്പെൻഡന്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീ ആക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണുമാണ്. അതിന്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ത്വക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് ഈ സ്വീകരണികൾ ഉള്ളതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും കൂടുതൽ ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അങ്ങനെ വണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് കൊണ്ട് കൂടുതലായിട്ട് സാധ്യത അവർ കാണുന്നു. അപ്പൊ അമിത വണ്ണമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെയുള്ളത് ചില പ്രത്യേക ട്യൂമറുകൾ, സാധാരണ നിർദോഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ചില മുഴകൾ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ ക്യാൻസറായിട്ട് മാറാം. ഉദാഹരണത്തിന്, മാറിൽ ഓടി നടക്കുന്ന മുഴ എന്നറിയപ്പെടുന്ന മൗസ് ഇൻ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമ വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറും. അതുപോലെ സ്ക്ലീറോസിംഗ് അഡിനോസിസ് എന്നാൽ സ്തനത്തിന്റെ ഉൾവലിവുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് സ്ക്ലീറോസിംഗ് അഡിനോസിസ് എന്ന് പറയുന്നത്. ഈ സ്ക്ലീറോസിംഗ് അഡിനോസിസ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ ഇതിന്റെ മാറിന് അതിന്റെ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകാറുണ്ട്. അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നന്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5-10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ടാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പൊ അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുപോലെ അണ്ടാശയത്തിന്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പൊ അങ്ങനെ പാരമ്പര്യ ഘടകം ഒന്ന്. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷന്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ജീനുകളുടെ സാന്നിധ്യവും അതിന്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നു തെളിയിക്കപ്പെട്ടു. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്. നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യ, പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യുന്നത് വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമുളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിന്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ, അതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പൊ മെൻസ്ട്രേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിന്റെ ആ ഉപദേശത്തിന്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്ന് പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പൊ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിന് റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിന്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
1: സാർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
2: ചലനരഹിതമായ, വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവം ഉണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോ

0: ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഹോർമോണിന്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവ ചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിന് മാത്രമാണ്. പക്ഷെ ആ സ്രവത്തിന്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദകോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെയുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടു എന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പം ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരിലെ രോഗലക്ഷണം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിൽ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പാരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസന്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ആ രോഗത്തിൻ്റെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതല്ല മാറിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധ എന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിന്റെ ക്യാൻസറിന്റെ ലക്ഷണമാകാം. ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ അത് അതിനകത്ത് അർബുദകോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
1: ഈ സ്തനാർബുദം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴയുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വയം പരിശോധനയിൽ ഒരു മുഴ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള തുടർ പരിശോധന ചെയ്ത് ആ പരിശോധനയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിനനുസരിച്ചുള്ള ചികിത്സ കൃത്യമായി നൽകുക. പിന്നെ അമിതവണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് അമിത ആഹാരം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, മിതമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ശീലിക്കുക. നമ്മുടെ സ്ത്രീകളുടെ പൊതുവെ ഒരു ധാരണയുണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ. പക്ഷെ ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഒത്തിരി പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടലതാണ്. ഇപ്പം എല്ലാവരും വർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ ഒരു അയാളും ചെയ്യുന്നു ഇയാളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയി ചെയ്യുന്നത് അവിടെ വെച്ച് നിന്ന് പോകരുത്. മിതമായിട്ടുള്ള വ്യായാമം, അമിതവണ്ണം ഒഴിവാക്കല്, അതേപോലെ തന്നെ നിരന്തര റേഡിയേഷൻ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കല്, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞാലല്ലാതെ ആ പറഞ്ഞ കാലയളവിലല്ലാതെ തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. അപ്പൊ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയം മറച്ചു വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഒരു ആളിന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് രക്തബന്ധമുള്ള ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി അല്ലെങ്കിൽ ആ അസുഖം വന്ന് മരണപ്പെട്ടു പോയി, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറിന്റെയും ലക്ഷണങ്ങൾ കൂടി അവർ പരിഗണിക്കണം. മാറിന്റെ മാത്രം പോയി നോക്കിയാൽ പോലെ, വയറിലൊരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ, ആർത്തവചക്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവുമെങ്കിൽ, ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, ഉചിതമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചികിത്സ കൃത്യസമയത്ത് കൃത്യ കാലയളവിൽ കൃത്യമായി അത് ചെയ്തു തീർക്കുക. അത് കാരണം ശരീരം അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പൊ അതിനകത്ത് ഇപ്പൊ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ കീമോ ഇഞ്ചക്ഷൻ വേണ്ടെന്ന് വെച്ചു എന്ന് വരും. പക്ഷെ അതല്ല വിഷയം. ആ ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. ആ ട്രീറ്റ്മെന്റ് മുടക്കമില്ലാതെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമുള്ള

0: ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം രണ്ടാമത് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ചെക്കപ്പ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പൊ മാറിന്റെ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലിംഫഡീമ എന്ന് പറയുന്ന മന്ത് പോലത്തെ ഒരു നീര് വരാറുണ്ട്, പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ. അപ്പൊ അങ്ങനെയുള്ളവർ ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ്. ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഫിസിയോതെറാപ്പിയൊക്കെ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു വിടുന്ന അത്രയും കാലയളവ്, ഒരു വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക മാത്രമാവുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പി ഒക്കെ മറക്കും, പിന്നെ വീണ്ടും കയ്യിൽ മന്ത് പോലായിട്ടായിരിക്കും, പിന്നെ ആ ആള് നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം. പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു പാപമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്യാൻസർ എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി നമ്മൾ അതിനെ കവറപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രോഗം ആരുടെയും കുറ്റമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്.
1: സ്തനാർബുദത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15

സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മഴവിൽ കാവിടി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ജി വേണുഗോപാൽ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ, ചിത്ര, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:25:35. സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 5 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും മധ്യേ പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 94-96-01-50-08 94-96-01-50-08 മറ്റൊരു നമ്പർ 94-96-01-50-01 വെബ്സൈറ്റ് വിലാസം www.mitrasoft.kswdc.org.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാകാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ പുതുക്കേണ്ട മാസം 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ളവർ അവരുടെ തനത് സീനിയോറിറ്റിയുടെ 31 ഒക്ടോബർ വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.employmentkerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 04-868-27-22-62 04-868-27-22-62 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റ് വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. www.qsat.ac.in. വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എഡ്യൂഹോം വഴിയാണ് 6 മാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൌജന്യമായി നടത്തുന്നത്. ഈ മാസം ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 04-912-97-16-33 എന്ന നമ്പറിൽ വിളിക്കാം. 04-912-97-16-33 ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,680 രൂപ നിരക്കിലും പവന് 1,09,440 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 10:31.
5: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
0: സംഗീതലഹരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സംഗീതലഹരിയിൽ ഹിഷാം അബ്ബാസ് പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആൽബം നാരി നാരി.

0: സംഗീത ലഹരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഷാം അബ്ബാസ് പാടിയ ഗാനങ്ങൾ, ആൽബം നാരി നാരി. ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ വൈകിട്ട് 6 മണിക്ക്.
1: സിറ്റിയിൽ ഇപ്പോൾ ഇരട്ടി സന്തോഷം.
2: അതെ, 50% ഓഫറുകളുമായി സിറ്റി സിൽക്സിൽ സർപ്രൈസ് സെയിൽ.
1: പുതുപുത്തൻ കളക്ഷൻസ്, നിങ്ങളുടെ ബജറ്റിനുള്ളിൽ ഇഷ്ട വസ്ത്രങ്ങൾ സ്വന്തമാക്കാം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
6: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
7: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
8: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ചു കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.

0: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
2: മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസ നേർന്നു. രാജ്യത്തിന്റെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോട് അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയിലെ കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഇ മാലിന്യം മുക്ത ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി TSiddiq.

0: ഘട്ടം നാളെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. പോലീസ് നടപടിയിൽ വിശദീകരണം നൽകേണ്ടത് അവർ തന്നെയാണെന്നും അടിക്ക് തിരിച്ചടി എന്ന ശൈലിയോട് യോജിപ്പില്ലെന്നും വിഷ്ണുനാഥ് കോഴിക്കോട്ട് വ്യക്തമാക്കി. കോൺഗ്രസ് ബി ജെ പി ബന്ധം മറിച്ചുവെക്കാനാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസുകാർ എസ് എഫ് ഐക്കാരെ ആക്രമിച്ചതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. കണ്ണൂർ ജില്ലയിലെ കതിരൂർ സഹകരണ ബാങ്കിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ച ചെങ്ങായി എ ഐ അസിസ്റ്റന്റ് സംവിധാനത്തിന് ഇന്ന് തുടക്കമാകും. അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ നടപ്പാക്കുന്ന എ ഐ കെയർ പോയിന്റ് സംവിധാനവും ഇന്ന് നിലവിൽ വരും. ഏഴാമത് അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം ഇന്ന് വയനാട് കൽപ്പറ്റയിൽ. കൃഷിവകുപ്പും കോഫി ബോർഡും ചേർന്നാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ 62 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ സെയിലിംഗിൽ വെള്ളിത്തിളക്കവുമായി മലയാളികൾ. ഇന്ത്യയ്ക്കായി സെയിലിംഗ് മെൻസ് സ്കിഫിൽ 23 പോയിന്റുമായി മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ ടീമാണ് ഈ നേട്ടം കൈവരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:03.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ടുകൾ. ആലാപനം ശ്രീദേവി വർമ്മ, രോഹിണി വർമ്മ.
2: തിരുവാതിരയെപ്പറ്റി ഒരു ചെറിയ അവതരണം നടത്താം. അതായത്, ധനുമാസത്തിലെ തിരുവാതിര മഹാദേവന്റെ തിരുനാളാണെന്നാണ് പറയപ്പെടുന്നത്. അന്നേ ദിവസം പാർവതിയും കൂട്ടുകാരും ചേർന്ന് വളരെ ഉല്ലാസമായിട്ട് ആടിപ്പാടുന്ന ദിവസമാണ്. അതാണ് തിരുവാതിരയെന്ന് ഒരു ഐതിഹ്യം. രണ്ടാമത്തെ, പാലാഴി കടഞ്ഞപ്പോൾ വാസുകിയുടെ ഉള്ളിൽ നിന്നും വന്ന ഉഗ്രമായ വിഷം, കാളകൂട വിഷം, അത് താഴെ വീണാൽ ലോകം നശിച്ചു പോകും. അതുകൊണ്ട് ഭഗവാൻ അത് കയ്യിൽ വാങ്ങിച്ചു. അത് ഭഗവാൻ നിലത്ത് വീഴാതെ അകത്തേക്ക് തന്നെ ആക്കി. ഇറങ്ങിപ്പോയാൽ ഭഗവാൻ ഇല്ലാതാവുമല്ലോ എന്ന് വിചാരിച്ച് പാർവതീദേവി ഭഗവാന്റെ കഴുത്തിൽ പിടിച്ചു. നിലത്ത് വീഴാതിരിക്കാൻ ഇന്ദ്രൻ വായ പൊത്തി പിടിച്ചു. വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ തന്നെ ഉറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഭഗവാന് നീലകണ്ഠൻ എന്നുള്ള പേര് വന്നതും. അന്നേ ദിവസം ഭഗവാൻ ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടി പാർവതിയും കൂട്ടുകാരും തിരുവാതിരകളിയൊക്കെ നടത്തി ഭഗവാന്റെ ഉറക്കം കളഞ്ഞു. അതാണ് ഒരു ഐതിഹ്യം. ഏതായാലും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര. അത് ഇപ്പോഴും എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കിനി കുറച്ച് തിരുവാതിരപ്പാട്ടുകൾ ആസ്വദിച്ചാലോ?

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീദേവി വർമ്മ, രോഹിണി വർമ്മ എന്നിവർ അവതരിപ്പിച്ച തിരുവാതിര കളിപ്പാട്ടുകൾ. പതിനൊന്ന് മുപ്പതിന് കേൾക്കാം NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര വയോജന ദിനം. ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.
1: വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ. ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള സ്കൂളുകൾക്ക് AIRFMKochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയയ്ക്കാം. വിടരുന്ന മുട്ടുകൾ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: കരമസോ സഹോദരന്മാരെ പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായ ഒരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്.
0: വേണു വി ദേശം ചെയ്യുന്ന പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
2: അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. രാവിലെ 6:30 തൃശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു.
0: അഷ്ടമൂർത്തിയുടെ കഥ, അങ്കിരസിന്റെ അംഗങ്ങൾ.
3: വർഷാന്ത്യത്തിന്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിന്റെ കാലൊച്ച കാതോർക്കൂ.
0: മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഇന്ന് 3 മണിക്ക് ആകാശവാണിയിലൂടെ കേൾക്കാം FM ഹെൽത്ത് ലൈൻ. ആരോഗ്യകരമായ വാർദ്ധക്യം വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോജോയുമായി അഭിമുഖം. 4 മണിക്ക് കേൾക്കാം 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി.
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
5: നീ

0: ഹരി സ്ഥിതി ഹരി ക്യൂ നിത്യ നിയമം ശുഭേ.
1: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
2: ആലമുണ്ടഹര നീല കണ്ടതവ കാലുകണ്ടു മുതമാണ്ടിടാൻ.
1: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
3: വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ. ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
4: ശരി,

0: ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയയ്ക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലകക്കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇന്നത്തെ 8:05 യുവവാണിയിൽ കേൾക്കാം ക്യൂൻസ് ഓഫ് കൊച്ചിൻ. മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
3: 7:00
1: കൊച്ചി FM ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര. ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30.

0: अभी आपने सुना कार्यक्रम मेजर सोमनाथ शर्मा, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। अब अपने मित्र अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता,
1: जगबंधु,
0: चेतना,
1: अर्शद,
0: सौम्या,
1: प्रसून
0: और हमारे आज के विशेषज्ञ प्रोफेसर सरयुग यादव के साथ
1: विमलेश को आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഫ്ലൈ ദുബായ് വിമാന ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും പ്രതിസന്ധിഘട്ടത്തിൽ പ്രകടിപ്പിച്ച അസാമാന്യമായ സമചിത്തതയും എല്ലാവരുടെയും ഹൃദയം തൊട്ടുവെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ഭാര്യയുമായും മാതാപിതാക്കളുമായി സംസാരിച്ചു. നൂറുകണക്കിന് ജീവൻ രക്ഷിച്ച ക്യാപ്റ്റൻ സ്മിത്തിന്റെ ധീരതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വനവും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരത്തോടനുബന്ധിച്ച് നൽകിയ

0: ദേശത്തിൽ വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിൽ ഏവരും പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ക്ഷേമ പദ്ധതികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ഒ ജെ ജെനീഷ് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ നഗരസഭാ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കി. നഗരമൊട്ടാകെ നിരീക്ഷണം തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ 62 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. അന്താരാഷ്ട്ര വയോജന ദിനം ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് FM ഹെൽത്ത് ലൈൻ. ആരോഗ്യകരമായ വാർദ്ധക്യം. വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോ ജോയുമായി അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല, സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും. ഡോക്ടർ KP സുധീർ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ്. ഇതിൽ സമകാലികം. ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാല്യസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: വൈകുന്നേരം 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുദ്രം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡെലിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, ഏരൂർ പൂർണ്ണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡെലിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇപ്പോൾ പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്

0: പ്രമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. വില രൂപ കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 58 രൂപ 62 രൂപ, മറുനാടൻ 52 രൂപ 57 രൂപ, പയർ നാടൻ 55 രൂപ 60 രൂപ, മറുനാടൻ 50 രൂപ 55 രൂപ, ചേന നാടൻ 40 രൂപ 45 രൂപ, മറുനാടൻ 36 രൂപ 42 രൂപ, മരിച്ചീനി നാടൻ 30 രൂപ 34 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച, ചീര ചുവപ്പ് 42 47, കുമ്പളങ്ങ 22 രൂപ 26 രൂപ, ഞാലിപ്പൂവൻ 73 80, പാളയന്തോടൻ 35 40, പൂവൻ 60 65, റോബസ്റ്റ 27 32, ബീട്രൂട്ട് 60 67, വെണ്ടയ്ക്ക 45 50, പാവയ്ക്ക 66 72, ചുരയ്ക്ക 37 42, വഴുതന 38 45, കത്തിരി ഉരുണ്ടത് 38 42, കാബേജ് 30 35, ക്യാരറ്റ് 46 52, കോളിഫ്ലവർ 42 47, കൊത്തമര 36 42, കൂർക്ക 84 92, ചേമ്പ് വലുത് 60 67, ചേമ്പ് ചെറുത് 39 45, വെള്ളരി 40 45, മുരിങ്ങക്കായ 55 60, ബീൻസ് 128 135, ഇഞ്ചി 158 162, പച്ചമുളക് 55 60, കരുനാരങ്ങ 65 70, ചെറുനാരങ്ങ 1 5 6, കോവയ്ക്ക 60 65, പച്ചമാങ്ങ 95 100, സവാള 55 60, ചെറിയ ഉള്ളി 96 100, ഉരുളക്കിഴങ്ങ് 32 36, മത്തൻ 22 രൂപ 25 രൂപ, പീച്ചിങ്ങ 56 രൂപ 62 രൂപ, പടവലം 50 രൂപ 57 രൂപ, തക്കാളി 46 രൂപ 52 രൂപ, അമരപ്പയർ 108 രൂപ 112 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും തയ്യാറാക്കിയത്.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ എസ് ചിത്ര പാടിയത് കാവാലത്തിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ ഈണം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:25. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിമുക്തഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എജിയു ഹോം വഴിയാണ് 6 മാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൗജന്യമായി നടത്തുന്നത്. ഒക്ടോബർ ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491-29-71-633, 0491-29-71-633. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ എനിടൈം വിഭാഗത്തിൽ PhD ഒഴിവുകളുണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം

0: ഈ മാസം 3-നകം sngscollege@gmail.com എന്ന ഇമെയിൽ അപേക്ഷിക്കണം. വിലാസം ഒരിക്കൽ കൂടി പറയാം, sngscollege@gmail.com. വിശദവിവരങ്ങൾക്ക് www.sngscollege.org.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.kerala.kerlacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി പറയാം, www.hckrecruitment.kerlacourts.in. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-25-62-235 0484-25-62-235. കോട്ടയം പാത്താമുട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ മെറ്റേണിറ്റി ലീവ് ഒഴിവിൽ UPST തസ്തികയിൽ കരാർ നിയമനത്തിന് ഈ മാസം 3-ന് രാവിലെ 10:30 അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തുക.
2: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
0: വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കോട്ടയം ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 1, 2, 3 തീയതികളിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0481-23-10-412. വയോജന സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം. സംസ്ഥാന വയോജന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. നാമനിർദ്ദേശത്തിനുള്ള പെർഫോമൻസ് മാതൃകയും കൂടുതൽ വിവരങ്ങൾക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sjd.kerala.gov.in ലഭ്യമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. വാർത്തകൾ വിശദമായി. കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടായെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ UPSC ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം.

0: 91 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി സംസ്ഥാനത്തിന്റെ സമസ്ത ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുത്തി മുതിർന്നവർക്കുള്ള സർവേ തയ്യാറാക്കും. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ലോകോത്തര മാതൃകകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാങ്കേതിക ഉപദേശക സമിതി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: അപ്പൊ നമുക്ക് അവരെ സജീവമാക്കണം, അവരെ നമുക്ക് കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന് സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരും. കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായ തരത്തിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അടുത്ത തന്നെ ഏറ്റവും ഫലപ്രദമായി നിലവിൽ വരും.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് PB വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്നും അതേസമയം ദിവസം മുഴുവൻ ഉപയോഗം അനുവദിക്കുന്നത് പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ലൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കുകയും ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ചു. ക്യാപ്റ്റനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹപൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ മച്ചാർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അസാമാന്യമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ച ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കട്ടെയെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയിൽ ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സർക്കാർ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാട്ടിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെയുണ്ടായ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കെ രാജൻ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടു ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കേന്ദ്രസംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപിലെ പ്രവർത്തന പുരോഗതിയിലുള്ള ഡീറെഗുലേഷന്റെ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര കാപ്പി ദിനം. സിവിൽ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച കാപ്പി റാലിയോടെ വയനാട് ജില്ലയിൽ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: കോഫി ബോർഡ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വയനാട് സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഫി ദിനാചരണം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശന വിപണന മേള, കോഫി പാർട്ടി, കർഷകരെയും കർഷക പ്രതിനിധികളെയും സംരംഭകരെയും ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. അടുത്ത 10 വർഷത്തേക്ക് വയനാട് ജില്ലയിൽ കാപ്പി കൃഷിയുടെ വ്യാപനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട്

0: 2500 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് കോഫി ബോർഡ് വിവിധ ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെന്ന്. ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലയം മേധാവി എ ജി ബൈജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ്, ശുചീകരണ തൊഴിലാളികളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കി നഗരസഭ. കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ 12-ാം ദിവസം തുഴച്ചിലിൽ പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളിമെഡൽ. സ്ക്വാഷിൽ വനിതാ ടീം വെങ്കലം നേടി. വനിതാ ഹോക്കി ടീം ഫൈനലിൽ നാളെ ചൈനയെ നേരിടും. 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ ആകെ 62 മെഡലുമായി ഇന്ത്യ നിലവിൽ 8-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 35 പോയിന്റ് താഴ്ന്ന് 72,446-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 22,567-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീംകോടതി. ഫ്ലൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിലിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു.
1: വാർദ്ധക്യത്തെ വിശേഷിപ്പിക്കുന്നത് സാധ്യതകളുടെ ശേഖരം, അനുഭവ സമ്പത്ത് എന്നൊക്കെയാണെങ്കിലും വയസ്സായാൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. കേരളത്തിൽ 6-ൽ 1 60 വയസ്സിന് മുകളിൽ എന്നാണ് സ്ഥിതി വിവരക്കണക്ക്. മാതാപിതാക്കളുടെ കിടപ്പാടം ഭാഗം വെച്ച് വാങ്ങിയ ശേഷം അവരെ പരിപാലിക്കുന്നതിന് കണക്ക് പറയുന്ന മക്കൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. 2031 വാർദ്ധക്യത്തിലെത്തുന്നവർ 75 ലക്ഷമാണെന്നാണ് കണക്കുകൾ സൂചന നൽകുന്നത്. വാർദ്ധക്യം എപ്പോൾ ആരംഭിക്കുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 30-നും 50-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളിൽ വയസ്സാകുന്നു എന്നതിന്റെ ലക്ഷണമായ ക്ഷീണവും നടുവേദനയും മറ്റും കണ്ടു തുടങ്ങുന്നത്. 36 വയസ്സിനും 40

പ്രഷറും ആകെ കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ തലമുടി കൊഴിയുക, നരയ്ക്കുക, തൊലിപ്പുറത്തെ മിനുസത നഷ്ടപ്പെടുക തുടങ്ങിയവയും കണ്ടു തുടങ്ങും. ബേസിക് മെറ്റബോളിക് റേറ്റ് താഴുന്നതിനാൽ ശരീരഭാരം വർദ്ധിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. വെള്ളെഴുത്തിന്റെ ആരംഭവും കേൾവി ശക്തിക്കുണ്ടാകുന്ന വ്യതിയാനവും വയസ്സാകുന്നത് വിളിച്ച് അറിയിക്കുന്ന ലക്ഷണങ്ങളാണ്. കാൽമുട്ട് വേദന, തോളല്ലിന്റെ തേയ്മാനം നിമിത്തം കൈ ഉയർത്താനും അടിവസ്ത്രത്തിന്റെ കൊളുത്തിടാൻ കൈ പുറകിലോട്ട് മടക്കാൻ സാധിക്കാത്തതും കാരണം പരസഹായം തേടേണ്ടി വരിക എന്നിവയെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനോവിഷമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു മധ്യവയസ്സില് മൂത്രശങ്ക വന്നു തുടങ്ങിയാൽ മൂത്രത്തെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. നമ്മുടെ മസിലിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പരിഹാരമാണ്. അതേസമയം മധ്യവയസ്സുകാരനായ പുരുഷന് വേണ്ടത്ര വിശ്രമവേളകൾ ദൈനംദിന ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വരാന്തയിലുള്ള ചാരി കസേരയിൽ ചാരിയിരുന്ന് പത്രം വായിക്കാനും സ്വീകരണ മുറിയിലെ സോഫയിൽ കിടന്നുകൊണ്ട് ടി വി കാണാനും സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവസരങ്ങൾ താരതമ്യേനെ ഏറെയാണ്. പാവം സ്ത്രീ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ വീട്ടിൽ ജോലിയിൽ ഏർപ്പെടുന്നു. ആദ്യത്തെ ജോലി ഗേറ്റിലെ പൂട്ടു തുറക്കുക, പിന്നെ പത്രമെടുത്ത് സ്വീകരണ മുറിയിലെ ചെറുമേശയിൽ വച്ചിട്ട് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്നതിന്റെ വെപ്രാളമാണ്. ഉണ്ടാക്കിയ ചായ വീട്ടിലെ ഗൃഹനാഥൻ പതിവായി കുടിക്കുന്ന ചായക്കോപ്പയിൽ തന്നെ ഒഴിച്ച് പത്രവുമെടുത്ത് കിടക്കമുറിയിൽ പോയി അദ്ദേഹത്തെ ഉണർത്തേണ്ട ചുമതലയും സൂപ്പർ വുമൺ കോംപ്ലക്സ് ഉള്ള സ്ത്രീകൾ ചെയ്തു കൂട്ടുന്ന ജോലിയാണ്. അമ്മേ, എന്നെ 6 മണിക്ക് ഉണർത്താൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ല എന്ന് കിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്ന 2-ാം ക്ലാസ്സുകാരിയെ കുളിമുറിയിൽ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിപ്പിച്ച് പഠനമേശക്കരിയിൽ ഇരുത്തി തയ്യാറാക്കിയ പ്രാതൽ കുട്ടി എഴുതുന്നതിനിടയിൽ അതിന്റെ വായിൽ വെച്ചു കൊടുത്ത് ശീലിപ്പിച്ച സ്ത്രീജനങ്ങൾ കുടുംബത്തിലെ മുഴുവൻ പേരെയും മടി പിടിപ്പിക്കുന്നവരാണ്. അതുമാത്രമല്ല, അധിക ഭാരം ചുമക്കുന്നത് വഴി സ്വന്തം ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സംഘർഷവും ഇക്കൂട്ടരെ അലട്ടുന്നതിനാൽ വാർദ്ധക്യകാല ലക്ഷണങ്ങൾ ഇവരിൽ വളരെ നേരത്തെ കണ്ടു തുടങ്ങുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, സംഘർഷം പുറത്തു കാണിക്കാതെ മനസ്സിൽ അടക്കി വെച്ച് ജീവിച്ചാൽ പിൽക്കാലത്ത് അവ വികൃത രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ്. ഉദാഹരണം, രക്താതിസമ്മർദ്ദം, പക്ഷാഘാതം, ഹൃദയസ്തംഭനം തുടങ്ങിയവ. കോവിഡിന്റെ പിന്തുടർച്ചയായി പലർക്കും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെയും കൂടി അപ്രതീക്ഷിത മരണം കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ വൃദ്ധജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? വർദ്ധിച്ചു വരുന്ന വൃദ്ധജനസംഖ്യയെ കണക്കിലെടുത്ത് അവർക്ക് സുരക്ഷിതമായ ജീവിതം നൽകാനായി പ്രത്യേക നീക്കിയിരിപ്പ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നടപ്പിൽ വന്നാൽ ഒറ്റപ്പെട്ടു പോയവരും സ്വന്തം മക്കളുടെ സാമീപ്യം കിട്ടാത്തവരുമായ വൃദ്ധജനങ്ങൾക്ക് നിലവിലുള്ള വിശ്രമകാല വസതികൾ ഏറെ ഗുണം ചെയ്യുമെന്ന് ആശിക്കാം. അതുപോലെ തന്നെ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. 1-ാമത്തേത് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രോഗനിർണയം മൊബൈൽ ക്ലിനിക്കിലൂടെ നൽകുന്നു. സൗജന്യ മരുന്ന് വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പദ്ധതി, കിടപ്പ് രോഗികൾക്ക് സേവനം നൽകുന്ന ഈ പദ്ധതിയിൽ പ്രാദേശികമായിട്ട് കിടപ്പ് രോഗികളുള്ള വീടുകളിൽ സന്ദർശിച്ച് സേവനം നൽകുന്നു. ഹെൽത്ത് ഡെസ്ക് വയോമിത്രം കോർഡിനേറ്റർ മുഖാന്തരം മുതിർന്ന പൌരർക്ക് സേവനം നൽകുന്നു. 4-ാമത് മറ്റ് സേവനങ്ങൾ. മാനസിക ഉല്ലാസത്തിന് ഗുണഭോക്താക്കളുമായി സല്ലാപം, സ്നേഹയാത്ര, കൗൺസിലിംഗ്, പുനരധിവാസ സേവനങ്ങൾ എന്നിവ നൽകുന്നു. 5-ാമത്തേത് വയോശ്രേഷ്ഠ സമ്മാൻ, ദേശീയ തലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. 6-ാമത് വയോ അമൃത, ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സേവനം നൽകുന്നു. 7-ാമത്തേത് മന്ദഹാസം പദ്ധതി, സൗജന്യ കൃത്രിമ പല്ല് സെറ്റ് BPL പൗരന്മാർക്ക് നൽകുന്നു. കൂടാതെ പരമാവധി 5,000 രൂപ ധനസഹായവും നൽകുന്നു. 8, സ്വയംപ്രഭ ഹോം, പങ്കാളി നഷ്ടപ്പെട്ട വൃദ്ധജനങ്ങൾ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതായത് 20 പേർക്ക് വീതം പ്രവേശനം ഈ പദ്ധതി മുഖാന്തരം ലഭ്യമാകും. 9, ആശ്വാസ കിരണ പദ്ധതി, 600 രൂപ പ്രതിമാസ സഹായം കിടപ്പ് രോഗികൾക്ക് നൽകി വരുന്നു. ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? കുടുംബ വാർഷിക വരുമാനം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത്

0: 22,375 രൂപയും പഞ്ചായത്തുകളിൽ 20,000 രൂപയും ആണ് ഒന്നാമത്തെ മാനദണ്ഡം. 2, മുഴുവൻ സമയം പരിചാരകന്റെ സേവനം ആവശ്യമുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ ഈ പദ്ധതിയുടെ പരിധിയിൽപ്പെടും. BPL കാർഡുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഷുഗർ നോക്കുന്ന യന്ത്രം സൗജന്യത്തിന് ലഭിക്കും. പിന്നെ വരുന്ന വൃദ്ധസദനം. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ ഉള്ള ഫോൺ നമ്പറുകൾ ഇനി പറയാം. തിരുവനന്തപുരത്തുള്ളവർക്ക് 9349788889 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ആറ്റിങ്ങൽ ഉള്ളവർക്ക് 80-72-30-74-03. കൊല്ലത്ത് ഉള്ളവർക്ക് 93-87-88-88-89 എന്ന നമ്പറിൽ വിളിക്കാം. പുനലൂര് 90-72-57-46-54 ആ നമ്പറിലും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. പിന്നെ കരുനാഗപ്പള്ളിയില് 96-45-00-63-93 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വർക്കല 93-88-78-88-87 എന്ന നമ്പറിൽ വിളിക്കാം. നെയ്യാറ്റിൻകരയാണെങ്കിൽ 93-88-78-88-87 എന്നീ നമ്പറുകളിൽ വിവരങ്ങൾ തിരക്കാൻ ബന്ധപ്പെടാവുന്നതാണ്.
1: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലി.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: വികസിത് ഭാരത് ജിസ് തരഹ കി ഗവർണൻസ് ദേശ് കോ ചാഹിയേ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭീ ഹൈ. ആജ് ആപ് ജിൻ യുവാഓ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേ ഓർ വഹി വികസിത് ഭാരത് കെ സബ്സേ ബഡി ഹൈ ബെനിഫിഷ്യറി ഭീ ഹോനേ വാലേ. ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി.

0: ഛോട്ടി ഹേ സിറ്റിജൻ ഫസ്റ്റ്.
1: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100-ക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവൌക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ ഭാഗമായി യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയറുമായി ശ്രീ പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗീവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗീവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാവും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാണ്. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം, സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാവും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
1: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015 നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ്, റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6,00,000 കോടി രൂപയുടെ 845 പദ്ധതികളിൽ 315 എണ്ണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു.

0: ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാരരംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101 സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണ ബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:53.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.

ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഗാനോത്സവത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം ടു കൺട്രീസ് എന്ന ചിത്രത്തിൽ കാർത്തിക്, അഭയ ഹിരൺമയി എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണൻ്റെ രചന, ഗോപി സുന്ദറിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ഷൈജു ചാവടി കരേച്ചിറയിൽ നിന്ന്.

ശുദാസ് പാടിയ ഗാനം. ചിത്രം മിനിമോൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് വി കെ വിജയൻ, കാരയ്ക്കൽ, പട്ടണക്കാട് പി ഒ, ചേർത്തല.

ജിഷ ഗോപൻ എഴുതിയതാണ് അടുത്ത ഗാനം. ക്ഷമിക്കണം, ജിഷ ഗോപൻ ചെന്നമംഗലത്ത് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് അടുത്ത ഗാനം. ആഭിജാത്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരൻ്റെ വരികൾ, എ ടി ഉമറിൻ്റെ ഈണം.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ചോദിച്ച് കത്തയച്ചിരിക്കുന്നത് എൻ പറൂർ വെടിമറയിലുള്ള കെ പി ഷാജഹാൻ, സബർനീസ ഷാനി ബഷീൻ, ഷൈബി അനസ്, സന ഫാത്തിമ, ഫർഹാൻ, ഫന, ഹൈഫ, ഹൈന, റിസ്വാൻ എന്നിവർ.

ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. കൈതപ്രത്തിൻ്റെ രചന ബേണി ഇഗ്നീഷ്യസിൻ്റെ ഈണം. ചിത്രം ഉല്ലാസപ്പൂങ്കാറ്റ്. ഈ ഗാനം ആവശ്യപ്പെട്ട് കഥയച്ചിരിക്കുന്നു രതീഷ് മഞ്ഞപ്ര.

0: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം കൂട്ടുകാർ. ഗാനശില്പികൾ വയലാർ, ബാബുരാജ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് റാഫേൽ അർത്തുങ്കൽ തറമൂട്.

ചുരം എന്ന ചിത്രത്തിലെ ഗാനം ചോദിച്ച് കത്തയച്ചിരിക്കുന്നത് ഷൈജു ചാവടി കരേച്ചറിയിൽ നിന്ന്. ചിത്രപാടിയ ഗാനം ഡോക്ടർ രാജീവിൻ്റെ രചന, ജോൺസന്റെ ഇനം.

ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രയും MG ശ്രീകുമാറും പാടിയതാണ് അടുത്ത ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ചിത്രം മാനത്തെ കൊട്ടാരം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് മിൻസാര, സാത്വിക്, ലിയാം, മിന്നു, ലക്ഷ്മി, മിഥുൻ, പ്രദീപ്, ബൈജ, ലീന, തളിക്കുളത്ത് നിന്നും.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: കരമസോ സഹോദരന്മാരെ പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായ ഒരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്.
0: വേണു വി ദേശം ചെയ്യുന്ന പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
2: അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. രാവിലെ 6:30 തൃശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു.
0: അഷ്ടമൂർത്തിയുടെ കഥ, അങ്കിരസിന്റെ അംഗങ്ങൾ.
3: വർഷാന്ത്യത്തിന്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിന്റെ കാലൊച്ച കാതോർക്കൂ.
0: മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് കഥയച്ചിരിക്കുന്നു പി കെ കൃഷ്ണകുമാർ, ഏരൂർ സൗത്ത്, തൃപ്പൂണിത്തുറ. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഇനം. പാടിയത് സുജാതാ മോഹൻ.

യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ ഈണം. ചിത്രം വിവാഹിത. ഈ ഗാനം ആവശ്യപ്പെട്ട് കഥയച്ചിരിക്കുന്നത് കെ വി അപ്പക്കുട്ടൻ. കൈപ്പുഴമുട്ട്.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിങ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: രവീന്ദ്രൻ രചിച്ച് സംഗീതം നൽകി MG ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തതായി ഗാനോത്സവത്തിൽ. ചിത്രം ബട്ടർഫ്ലൈസ്. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു ആലങ്ങാട് കോട്ടപ്പുറത്ത് നിന്നും ജഗദീഷും കുടുംബവും.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 47 സെക്കൻഡും. സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18നും 55നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാല പരിധിയിൽ 4 മുതൽ 8 വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDS 5 മുതൽ 7 വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള CHGകൾക്ക് 19 ലക്ഷം വരെ വായ്പ ലഭിക്കും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16നും 32നും മധ്യേ പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്ക് 5 വർഷ തിരിച്ചടവ് കാലപരിധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പ നൽകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.mitrasoft.kswdc.org. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 96 01 50 08, 94 96 01 50 08.
1: സിറ്റിയിൽ ഇപ്പോൾ ഇരട്ടി സന്തോഷം.
2: അതെ, 50% ഓഫറുകളുമായി സിറ്റി സിൽക്സിൽ സർപ്രൈസ് സെയിൽ.
1: പുതുപുത്തൻ കളക്ഷൻസ്, നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ ഇഷ്ട വസ്ത്രങ്ങൾ സ്വന്തം.

0: Macau. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ജില്ലയിൽ തുറമുഖ വകുപ്പിൽ ലൈറ്റ് കീപ്പർ, സിഗ്നലർ തസ്തികയ്ക്കായി നിലവിൽ വന്ന റാങ്ക് പട്ടിക റദ്ദാക്കിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. കാനറ ബാങ്കിൽ 3,500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകൾ ഉണ്ട്. 20-നും 28-നും മധ്യ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 16,650 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷകർ ഇന്നു മുതൽ 17 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കാനറ ബാങ്കിന്റെ വെബ്സൈറ്റ് www.canarabank.bank.in സന്ദർശിക്കുക. www.canarabank.bank.in. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ്, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തി ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോറം www.medscholarship.kerala.gov.in എന്ന വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. അപേക്ഷകൾ അതത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി 10. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-24-22-292.
0: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
1: ഗാനം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
4: ആകാശവാണി FM വാർത്തകൾ.
2: യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ OJ ജനീഷിനെതിരെ കണ്ണൂരിൽ നടത്തിയ ആക്രമണം CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആക്രമിച്ച ക്രിമിനലുകളെയും കൂടാലോചന നടത്തിയ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിന് രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുതിർന്നവർക്കായി സർവേ നടത്തുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന് കേന്ദ്രസംഘം കവരത്തിയിൽ എത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാ കളക്ടറായി അഞ്ജു KS ചുമതലയേറ്റു. വിഴിഞ്ഞം തുറമുഖ പുനരധിവാസ പദ്ധതി ചുമതലയോടുകൂടി പുതിയ കളക്ടർ വഹിക്കും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. തിരുവനന്തപുരം വികാസ് ഭവനിലെ ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
4: ആകാശവാണി FM വാർത്തകൾ.
5: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
6: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം.

സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ടവരെ, ഏവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 455 888, അല്ലെങ്കിൽ 0484 242 6397. ഇതുമല്ലെങ്കിൽ 0484 242 6387. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നിങ്ങളുടെ ഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94 46 455 888, അല്ലെങ്കിൽ 0484 242 6397. ഇതുമല്ലെങ്കിൽ 0484 242 6387. നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹലോ ഹലോ ഹലോ കോളറൊന്നും മിണ്ടുന്നില്ല. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു പാട്ട് കേട്ടതിന് ശേഷം ആദ്യത്തെ കോളറെ ആരാണെന്ന് നോക്കാം. അപ്പോൾ മെല്ലെ മെല്ലെ ഒരു പാട്ട് വരുന്നു.

0: വെള്ളിത്തിരയിലേക്ക് വിളിക്കാം. നമ്പറുകൾ ഇതാണ്: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0 4 8 4 2 4 2 6 3 9 7. നമുക്ക് ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ
1: ഹലോ
0: ഹലോ, പറയൂ, കേൾക്കാമോ?
1: ഓക്കെ,
0: ഇപ്പൊ പറയൂ, ആരാണ് ഈ വിളിക്കുന്നത്?
1: നമസ്കാരം സാറേ. എന്റെ പേര് ജയേന്ദ്രൻ, നോർത്ത് പറവൂർന്ന്.
0: ജയചന്ദ്രൻ, നോർത്ത് പറവൂർന്ന്.
1: ആദ്യമായിട്ടാണ്
0: സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് ജയചന്ദ്രന്റെ ദിവസമാണെന്ന് തോന്നുന്നു, കാരണം ഞങ്ങൾക്ക് ആദ്യം വന്ന രണ്ട് കോൾ ഡ്രോപ്പായി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ജയേന്ദ്രൻ കയറി വരുന്നത്. അപ്പൊ നോർത്ത് പറവൂരാണ് വീട്? അവിടെയാണ് ജനിച്ചു വളർന്നൊക്കെ?
1: എന്റെ വീട് ചെറായാണ്.
0: ചെറായാണ്.
1: നോർത്ത് പറവൂർ ഷോപ്പാണ്, ടെയിലറിംഗ് ഷോപ്പാണ്.
0: ഓ, ശരി ശരി. ഓക്കെ, കുറെ നാളായി തുടങ്ങിയിട്ട്?
1: ഒരുപാട് വർഷമായി.
0: ഒരുപാട് വർഷമായി. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്?
1: നമുക്കൊരു എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണിത്.
0: ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു. എന്റെ തയ്യലിന്റെ താല്പര്യം പോയത് സൂചി നൂല് ഇങ്ങനെ നോക്കാൻ നോക്കിയപ്പോഴാണ്, അത് കോർക്കാൻ നോക്കിയപ്പോഴാണ്. അതിൽ ഞാൻ തളർന്നു.
1: ഇല്ല ഇല്ല, നമ്മളൊക്കെ ചെറുതിലേ തയ്ച്ച് ഞാൻ കൊടുത്ത
0: പഠിച്ചതാണല്ലേ.
1: അവരൊക്കെ ഒരു വലിയ വലിയൊരു കണ്ടിരുന്നത്
0: ആണല്ലേ. അല്ല, എന്റെ എന്റെ തയ്യലുമായിട്ടുള്ള ബന്ധം പറഞ്ഞു, കാരണം അമ്മ തയ്ക്കുമായിരുന്നു. അപ്പൊ അമ്മ ഇടയ്ക്ക് ഇതുപോലെ സൂചിയും നൂലും കൈ തരും, അത് കോർത്ത് കൊടുക്കാൻ പറഞ്ഞു. കോർത്ത് കൊടുത്ത് കോർത്ത് കൊടുത്ത് ഇത് എന്ത് ചെയ്താലും ഈ സൂചിയുടെ തുളയിലൂടെ നൂല് കയറുമെന്ന് വിചാരിക്കും. അപ്പോഴാണ് അറിയുന്നത് അതിന്റെ അപ്പുറത്തൂടെ പോയിന്ന്. ഇതിന് വളരെ കോൺസെൻട്രേഷൻ, ശ്രദ്ധയൊക്കെ വേണ്ട ഒരു ജോലിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക് ഉണ്ടോ ഈ സൂചിയിലെ നൂലും? ശീലിച്ച് പഠിക്കുന്നതാണല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടതാ?
1: എനിക്ക് ആ കൊട്ടാരം വിൽക്കാനുള്ള ചിത്രത്തിലേ അതിനകത്തെ പാട്ട്, പാട്ട് പറഞ്ഞതല്ലേ.
0: കെ ജെ യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്,
1: ചന്ദ്രകളം ചാർത്തി.
0: പാട്ട് പാടാറുണ്ടോ?
1: എന്തായാലും
0: ചന്ദ്രകളഭം ആ പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല സാറേ, എല്ലാവരും കേൾക്കട്ടെ,
0: എല്ലാവർക്കും വേണ്ടി. അപ്പോൾ എന്താ പാട്ട് വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ഓക്കെ ഓക്കെ.

0: നമസ്കാരം, വെള്ളിത്തറയിലേക്ക് സ്വാഗതം.
1: സാറേ,
0: ആരാണിത്?
1: എന്റെ പേര് ഭാരതി.
0: ഭാരതി, ഭാരതി എവിടെ നിന്ന് വിളിക്കുന്നു?
1: പഴൂരിൽ നിന്ന് ഞാൻ വിളിക്കാറുണ്ട് സാറേ. 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ചതാ.
0: ആണോ? എവിടെ സ്ഥലം കിട്ടിയില്ല.
1: പഴൂര് തൃപ്രയാറടുത്ത്.
0: തൃപ്രയാറടുത്താണ്. ശരി ശരി, എന്തുണ്ടോ?
1: ഇങ്ങനെ സ്റ്റാഫ് പറക്കെ കിട്ടുന്നുണ്ടോ
0: സാർ? ആ, അറിയാം അറിയാം അറിയാം. എന്റെ അടുത്താണോ? ഓ ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പോ രാത്രി അത് വഴിയൊക്കെ നടക്കുമ്പോ ചാത്തിനെ കാണാറുണ്ടോ? രാത്രി നടക്കാറില്ല. ശരി ശരി ശരി. അല്ല, ഇപ്പൊ ഇപ്പൊ ഭ്രമയോഗോ സിനിമയൊക്കെ ഇറങ്ങി, ചാത്തൻ കുറച്ചുകൂടെ ഫേമസ് ആയിരിക്കുകയാണല്ലോ. ശരി ശരി. അപ്പൊ തൃപ്രയാർ എങ്ങനെയുണ്ട്? വെയിലാണോ? ആ, ഊണ് കഴിച്ചു ഊണ് കഴിച്ചു. ചൂടാണോ? ആ, ചൂട് കൂടിയിരിക്കുകയാണല്ലേ. പക്ഷെ ഇന്ന് ചിലപ്പോ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ മഴ പെയ്യുന്നു പ്രതീക്ഷിക്കാം നമുക്ക്. എന്നെന്ന് പറയുന്നത് കൊടും ചൂടാണ്. ഓ അല്ല, ഇപ്പൊ ഇപ്പൊ എന്താണ് ചൂട് കൂടാൻ, ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനെ ചൂട് കൂടിക്കൂടി വന്നോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ പണ്ട് ആഗോള താപനം എന്നൊക്കെ പഠിക്കുമ്പോ ഇത്രയും അങ്ങ് ചൂട് കൂടുമെന്ന് വിചാരിച്ചിരുന്നില്ല അല്ലേ. ഇപ്പൊ പിന്നെ എന്തുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? എന്ത് ചെയ്യുന്നു?
1: ഭർത്താവ് ആള് പെട്ട് ബന്ധപ്പെടുത്തുകയും പിന്നെ മോൻ ഒരു വയറിങ്ങിന്റെ പണിക്ക് പോണ്. ചെറുതായി 23 വയസ്സായ ആള്.
0: പിന്നെ
1: ഞാൻ പഴുവില് ഒരു ടൈലർ ഷോപ്പ് നടത്തുന്നു.
0: എല്ലാവരും അധ്വാനികളാണ്.
1: രാവിലെ
0: എല്ലാരും പണിക്ക്
1: പോരും, വീട് വിട്ട് പോരും രാവിലെ. അവിടെ വൈകിട്ട് ചെല്ലും. പിന്നെ ഇവിടെ എന്റെ കടയുടെ അടുത്തുള്ള കുറെ കുട്ടികളും വീടുകാരൊക്കെ ഉണ്ട്.
0: അവരുടെ
1: പേരൊക്കെ ഞാൻ പറയട്ടെ.
0: പറയൂ പറയൂ.
1: സരിക,
0: സരിക,
1: സിനി, മാളു. പിന്നെ ഒരു വീച്ചേറിൽ ഇരിക്കുന്ന ചേട്ടൻ, എന്റെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരന മോഹൻ എന്നറിയ. എന്റെ വീട്ടും പേര് കൂർക്കൻ പറഞ്ഞു. പിന്നെ സരികാരൊരു മോനുണ്ട്, അഥർവ്.
0: ആള്
1: കുറ്റി ഉറങ്ങണ്. കാരണം ആള് ഞാൻ വിളിക്കുമ്പോ വിളിക്കാറുണ്ട് അങ്ങോട്ട് എന്റെ കൂടെ നിന്ന്.
0: ശരി ശരി. അഥർവ് കടയിലോ?
1: അവന്റെ അച്ഛന്റെ ബർത്ത്ഡേ ഇന്ന് നാളെ.
0: ആ ശരി. എന്താണ് അച്ഛന്റെ പേരെന്താണ്? അഭിജിത്ത്. അഭിജിത്ത്. ശരി ഓക്കെ.
1: അമൃത്. അമൃത്.
0: അമൃത്. ഓക്കെ. അപ്പോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്
1: കേൾക്കണ. എല്ലാവർക്കും വേണ്ടി.
0: ശരി, ഏതാ പാട്ട് വേണ്ടത്?
1: കിരീടത്തിലെ കണ്ണീർ പൂവിന്.
0: ആ പാട്ടാണ് വേണ്ടത്, കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി.
1: പിന്നെ നിങ്ങൾ അവിടെ ഉള്ള എല്ലാ ജോലിക്കാർക്കും.
0: എല്ലാവർക്കും വേണ്ടി. ശരി, അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ പാട്ടിലേക്ക് പോകാം. ഒത്തിരി നന്ദി വിളിച്ചതിന്. ശരി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ 9446454588888, അല്ലെങ്കിൽ 0484242697. നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ് ഇത്?
1: അലിയാർ
0: പാനായിക്കുളത്ത് നിന്ന്. അതെ, ആ വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. വിളിക്കാറുണ്ടോ വെള്ളിത്തിരയിലേക്ക്?
1: കുറെ കാലമായി വിളിച്ചിട്ട്
0: എന്ത് പറ്റി?
1: വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. തയ്യലാണ്.
0: ഓ, അപ്പൊ ഫുൾ ടൈം തയ്യലിലായിരുന്നു അല്ലേ? തിരക്കായിപ്പോയി. ഓക്കെ ഓക്കെ. പാനായിക്കുളത്ത് തന്നെയാണോ കട? ജംഗ്ഷൻ തന്നെയാണ് കട. ഓക്കെ. ഒറ്റയ്ക്കാണോ അതേ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
1: ഒറ്റയ്ക്കാണ്.
0: ആ, നമുക്ക് നമ്മൾ മതി. ഇന്നാ ഏതാ പാട്ട് വേണ്ടതാ?
1: ഇതിലെ പാട്ടാണ് വേണ്ടത്. സല്ലാപത്തിലെ
0: ഏത് പാട്ട് വേണം?

0: പൊന്നിൽ കുളിച്ച
1: ചന്ദ്രിക വസന്തം മതി.
0: അതെ അതെ, ആ പാട്ടാണ് വേണ്ടത്.
1: ആ പാട്ടാണ് വേണ്ടത്. പാട്ട് പാടാറുണ്ടോ?
0: ഓ ഇല്ല സാറേ, കേൾക്കുള്ളൂ.
1: കേൾക്കാറാണ് പതിവ് അല്ലേ? ആ എല്ലാ പാട്ടുകളും ഇഷ്ടമാണോ?
0: എല്ലാ പാട്ടും ഇഷ്ടമാണ് സാറിന്റെ ഓർമ്മിച്ചില്ല, കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ അതിലേക്കൊക്കെ അയക്കൂ, കത്തുകൾ അയക്കൂ. ഇനി അയക്കൂ, നിങ്ങളുടെയൊക്കെ കത്ത് കിട്ടിയാലേ നമുക്ക് അതിന്റെ ഒരു വെറൈറ്റി വരുള്ളൂ. ലൗലി ചേച്ചി ഇന്നലെയോടുകൂടി ഈ പടി ഇറങ്ങിയിരിക്കുകയാണ്. അതെ, നമ്മളിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരും, പക്ഷെ അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് വരും. അതെ, കുറേ നമ്മുടെ ഇത്ര വർഷമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ. ഇന്നലെ ഒരു വെള്ളിത്തിരയോടുകൂടി ചേച്ചി ഔദ്യോഗിക ജീവിതത്തിന് തൽക്കാലത്തേക്ക് വിരാമിട്ടു.
0: കേട്ടിരുന്നു അല്ലേ?
1: കേട്ടിരുന്നു അല്ലേ? ശരി ശരി. അതെ അതെ അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഈ പാട്ടിലേക്ക് പോവാം. പൊന്നിൽ കുളിച്ചു എന്നുള്ള പാട്ടിലേക്ക് പോകാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ
0: ആർക്കെങ്കിലും? എല്ലാവർക്കും കൂട്ടുകാരനാണ്.
1: ആ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബോസിന്റെ പേര് ഓർത്തത്
0: അല്ലേ?
1: നന്നായി. ഇപ്പൊ ബോസിന് വേണ്ടിയാണ് പാട്ട്. ഓക്കെ, അപ്പൊ അതാ വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പൊ ഓർമ്മ ചിന്തലേക്കുള്ള കത്ത് മറക്കണ്ട.
0: ആ മറക്കില്ല.
1: ഓക്കെ.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. തുറവൂരിൽ നിന്ന് ജലജയാണ്, സ്വാഗതം.
1: ഞാൻ 4 കൊല്ലം ഈ സാറെ വിളിക്കണേ, കിട്ടുന്നില്ല.
0: ആണോ?
1: അതെ. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഉള്ളപ്പോ തുടങ്ങി ഞാൻ വിളിക്കുന്ന. ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചിട്ട് 3.5 കൊല്ലമായി. അപ്പൊ ഹസ്ബൻഡ് പറയും, നീ വിളിച്ചാ കിട്ടുന്നില്ലടി, നീ വെറുതെ കുത്തണ്ട. എന്നാലും എനിക്കൊരു വാശി, എല്ലാ ദിവസവും കുത്തും.
0: അങ്ങനെ താങ്കളുടെ വാശി ജയിച്ചിരിക്കുന്നു.
1: അപ്പൊ ഞങ്ങള് മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട സിനിമയാണ് ശങ്കരാഭരണം.
0: ഓ ശരി. അദ്ദേഹത്തിന്റെ പേരെന്താ? പേര് പറഞ്ഞല്ലോ.
1: നവീൻ ചന്ദ്രസേനായി.
0: നവീൻ ചന്ദ്രസേനായി. ഓക്കെ.
1: ആ, ഹിന്ദുസ്ഥാനി പേരിലായിരുന്നു ജോലി.
0: ശരി ശരി ശരി.
1: എനിക്ക് 2 പിള്ളേരുണ്ട്, 2 ആൺപിള്ളേര്.
0: ശരി.
1: മൂത്തത് രമേശ് ബാബു, ഇളയത് രാമചന്ദ്രൻ സേനായി.
0: ഓക്കെ.
1: രാമചന്ദ്ര സേനായിക്ക് 3 പിള്ളേര്, 2 ടീൻസും ഒരു പെണ്ണും.
0: ഓക്കെ.
1: മൂത്ത മോന് രമേശ് ബാബു. മോന്റെ പേര് ദേവാങ്കർഷണായി, വേദാങ്കർഷണായി.
0: ഓക്കെ. അവരൊക്കെ പഠിക്കുകയാണല്ലേ?
1: അവര് മൂത്ത ആള് 7 പഠിക്കണ്, ഇളയാള് 4 പഠിക്കണ്. ഇളയ മോന്റെ പിള്ളേര് 2 പേര് UKGയിലും 1 5 ലും.
0: ഓക്കെ.
1: അപ്പൊ കിട്ടിയതില് ഭയങ്കര സന്തോഷമായി സാറേ. എനിക്ക് എത്ര കൊല്ലമായി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കണ, എന്നാലും എനിക്കൊരു വാശി ഒരു ദിവസമെങ്കിലും കിട്ടണോന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, പക്ഷെ ബെല്ലടിക്കും, ലാസ്റ്റ് എടുക്കുന്നല്ല.
0: എന്തായാലും ഇന്ന് എന്തായാലും ഇന്ന് നമുക്ക് നറുക്ക് വീണു. അങ്ങനെ
1: സാറിന്റെ അടുത്തും വർത്തമാനം പറയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ലവ്ലി മാഡം ഇന്നലെ പോയല്ല.
0: അപ്പൊ
1: ഇന്നലെ ലവ്ലി മാഡം വർത്തമാനം പറയാന്ന് വിചാരം, 2-3 പ്രാവശ്യം തല്ലെ എടുത്ത് കിട്ടിയില്ല.
0: കിട്ടിയില്ല അല്ലേ? ഒത്തിരി പേര് ഒരേ സമയം വിളിക്കുകയാണല്ലോ, അതുകൊണ്ടാണ്. ഇന്ന് കിട്ടി. എന്തായാലും നമുക്ക് എനിക്കും സന്തോഷമായി. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമയിൽ ഈ ശങ്കരാഭരണം എന്നുള്ള സിനിമയ്ക്ക് അങ്ങനെ ആദ്യമായിട്ട് പോയി കണ്ടു, അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ശങ്കരാഭരണത്തിന്റെ പാട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇന്ന് വേണ്ടത്.
1: എന്റെ ബർത്ത്ഡേ സാറേ നാളെ.
0: നാളെയാണ്? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ.
1: ബർത്ത്ഡേ.
0: അതെ അതെ, അത് ഇരട്ടി മധുരായി.

0: ഇല്ലല്ല.
1: അതെ, അപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ? കേക്ക് മുറിക്കുന്നുണ്ടോ?
0: ഇല്ല, കേക്കൊന്നും മുറിക്കില്ല സാറേ, പ്രായമില്ല സാറേ, എനിക്ക് 72 വയസ്സായി.
1: 72 വയസ്സൊരു പ്രായമൊന്നും അല്ല ഇപ്പൊ.
0: ആ, അമ്പലത്തിൽ പോകും.
1: ആ, നമ്മള് ഇംഗ്ലീഷ് പറയില്ലേ 72 ഇയേഴ്സ് യങ് എന്നാണ് പറയണേ, ഇപ്പൊ ഓൾഡ് എന്നല്ല പറയേ. അപ്പൊ നാളെ അമ്പലത്തിലൊക്കെ പോകും.
0: അമ്പലത്തിൽ പോകും സാറേ, എല്ലാ ദിവസവും പോകാറുണ്ട്. കാലുവേദനയില്ല, എന്നാലും ഞാൻ 2.5 മണിയാകുമ്പോ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും.
1: ശരി,
0: എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും അമ്പലത്തിൽ പോയിട്ട്.
1: അപ്പൊ ഇന്ന് 2:30 പോണ്ടേ? ഉച്ചയല്ലോ.
0: 2:30 അല്ല സാറേ, 5:30.
1: 5:30 ആണോ? ഓക്കെ, വൈകുന്നേരം
0: 6 മണിക്ക് നടതുറപ്പിന് കറക്റ്റ് എത്തും ഞാൻ.
1: ആ, കറക്റ്റ് ആയിട്ട് എത്തും. ശരി, അടുത്ത് തന്നെയാണോ നടക്കാനുള്ള ദൂരം ഉള്ളോ?
0: അരമണിക്കൂർ. ഞാൻ കാലുവേദന ആയതുകൊണ്ട് പയ്യനെ പയ്യനെ 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, പക്ഷെ ഞാൻ പയ്യനെ പയ്യനെ നടന്നു പോകുന്നതുകൊണ്ട് അരമണിക്കൂർ പിടിക്കും.
1: എന്നാലും പോകും എന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അതിനാണ് സല്യൂട്ട്. ശരി, അപ്പൊ അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യുകയും വേണം. അതായത് നമ്മൾ ഇപ്പൊ കാലുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അകത്തിരിക്കുമ്പോഴും എപ്പോഴും വീട്ടിനകത്ത് ഇരുന്നാലും ശരിയാവില്ലല്ലോ, ഇടയ്ക്ക് പുറത്തിറങ്ങുകയും ആളുകളെ കാണുകയും ഒക്കെ വേണം.
0: അപ്പൊ ആളെ ഇപ്പൊ ഹസ്ബൻഡ് പോയ പിന്നെ ഞാൻ മുറിയിൽ ഒറ്റക്കല്ലേ സാറേ, മരുമോളും അവിടെ ജോലി ചെയ്യും, പിള്ളേര് പോകും. അപ്പൊ എനിക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോ മനുഷ്യരെ കാണലും ഒരു സന്തോഷമല്ല സാറേ. അപ്പൊ കാലിനൊരു സുഖമില്ലെങ്കിലും ഞാൻ നടന്ന് പയ്യനെ പോകും.
1: തീർച്ചയായും തീർച്ചയായും, അത് വേണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അങ്ങ് ഫീൽ ചെയ്യും, അത് വേണ്ട. നമുക്ക് ആളുകളെയൊക്കെ കണ്ട് സംസാരിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ മനസ്സിന് ഒരു സുഖം കിട്ടുമല്ലോ.
0: അതെ, ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കിട്ടണമെന്ന്.
1: അപ്പൊ അദ്ദേഹം എവിടെയെങ്കിലും
0: അറ്റാക്കായി പോയതാ? ഞങ്ങൾ ഇവിടുന്ന് എറണാകുളം ലിസിയിൽ പോയതാ, കാലത്തെ ആശുപത്രി പോയി ബ്ലഡ് ഒക്കെ കൊടുത്ത് വീട്ടിൽ പോയി, എറണാകുളത്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു പോയപ്പോ പെട്ടെന്ന് അറ്റാക്കായതാ.
1: ശരി ശരി, അപ്പൊ അദ്ദേഹം പോയിട്ട് ഇപ്പൊ 3.5 വർഷത്തോളം ആയല്ലേ?
0: ആ, 1.5 കൊല്ലമായി. അതെ, അതെ. 1 മാർച്ച് 1 സാറേ പോയത്.
1: അദ്ദേഹം എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ഇത് അറിയുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: അറിയുന്നുണ്ടെന്ന് വിചാരിക്കാം. അതെ അതെ, ഇപ്പൊ അറിയുന്നുണ്ടെന്ന് വിചാരിക്കും.
1: തീർച്ചയായും അതെ. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളുടെ ഒരു എന്താ പ്രണയത്തിന്റെ ഒരു ഭാഗമായ ഈ ശങ്കരാഭരണ സിനിമയിലെ പാട്ട് തന്നെ ഇപ്പൊ കേൾക്കാം.
0: ഹസ്ബൻഡിനും ആ പാട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടി, കൃത്യമായിട്ട് നമുക്ക് അത് പറയാനും പറ്റില്ല. അതും പിറന്നാളിന് തലേന്ന് തന്നെ.
0: എല്ലാത്തിനും
1: ഒരു സമയമുണ്ട് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കൂ, എന്തായാലും എന്താ പാട്ട് വരുന്നു. അപ്പൊ ഞങ്ങളും
0: എല്ലാവർക്കും വേണ്ടി, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ശരി, എന്താ വരുന്നത്?
0: ശരി ശരി.

0: നമസ്കാരം, വെള്ളിത്തറയാണ്. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ.
0: ഹലോ,
1: അത് ഫോർട്ട് കൊച്ചിന്ന് ഷക്കീർ.
0: ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഷക്കീർ ആണ് സംസാരിക്കുന്നത്.
1: കൽവത്തിയിൽ നിന്ന് പറയും.
0: കൽവത്തിയിൽ നിന്ന് അല്ലേ? ശരി, എന്താ ചെയ്യുന്നത് താങ്കൾ?
1: ഞാനിക്ക് മീൻ്റെ പണിയാണ്.
0: മീൻ്റെ പണിയാണ്. ഇപ്പൊ കഴിഞ്ഞ അന്നത്തെ പരിപാടികളൊക്കെ?
1: ഇന്ന് രാവിലെ വെളുപ്പിനെയാണ് പണി.
0: ആ ശരി. എങ്ങനെയാ, ഹാർബറിൽ പോയിട്ടാണോ? അതെയോ?
1: ഹാർബർ തന്നെ, അവിടെ മീനെടുത്ത് അവിടെ തന്നെ മറച്ചു കൊടുക്കും.
0: ആ അവിടെ തന്നെയാണല്ല. ശരി. അപ്പൊ രാവിലെ, അതിരാവിലെ പോകേണ്ട വരുമോ?
1: ആ രാവിലെ പോകേണ്ട വരുമോ? അവിടെ 5 മണിക്ക് കച്ചവടം തുടങ്ങും.
0: തുടങ്ങും. അപ്പൊ അതിനു മുമ്പേ നമ്മൾ എണീറ്റ് റെഡി ആയി പോകണം അല്ലേ?
1: ആ അപ്പൊ ഒരു 3:30 മണിക്ക് എണീക്കും എന്തായാലും.
0: ഓ, 3:30 മണിക്ക് എണീക്കും. ഓക്കെ.
1: ആ 3:30 മണിക്ക് അതിന്റെ ഇതേ എണീറ്റ് അങ്ങനെ സ്റ്റാർട്ടിസ്റ്റായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല.
0: അപ്പൊ എന്താ ഹാർബറിൽ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് വള്ളത്തില് മീൻ വരും. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചിട്ടാണ്?
1: അവിടെ വള്ളമല്ല, അത് വലിയ ബോട്ടുകളാണ്. ഫിഷിംഗ് ബോട്ട്, കിന്നറ്റ് ബോട്ട് ഒക്കെയാണ്. വലിയ മീനുണ്ട്, ചെറിയ മീനുണ്ടാവും.
0: ഓ, ട്രോളർ എന്നൊക്കെ പറയുന്ന പോലെ.
1: മറ്റേ ഫിഷിംഗ് ബോട്ടാണ്. പിന്നെ കിന്നറ്റ് ബോട്ട് ഉണ്ട്, വലിയ മീൻ പിടിക്കണം.
0: അവര് എത്ര, ഒരു ദിവസം കൊണ്ട് പിടിക്കുന്നതാണ്? അത് കൊറേ ദിവസം പോയി അങ്ങനെ വരുന്ന ടൈപ്പ്?
1: ഇല്ല, അവരെന്ന് പറഞ്ഞ വയസ്സിലും കാര്യം. അവര് ചിലപ്പോ 15 ദിവസം പോയിട്ട് 15 ദിവസം ഇങ്ങോട്ട് കയറും ഈ കിന്നറ്റ് ബോട്ട്.
0: ഓ,
1: സ്റ്റോറുണ്ട്, ബോട്ടിലൊക്കെ സ്റ്റോറുണ്ട്.
0: ഓ, 2 ആഴ്ചയൊക്കെ അപ്പൊ ഒരു കടലിൽ കിടക്കും.
1: ആ 2 ആഴ്ച ഫുഡൊക്കെ അരിയൊക്കെ
0: കൊണ്ടുപോകും.
1: പിന്നെ അവിടെ തന്നെ വെക്കും, സ്റ്റവ് ഒക്കെ ഗ്യാസും എല്ലാം കൊണ്ടുപോകല്.
0: അപ്പൊ അങ്ങനെ അവര് കൊണ്ടുപോകും. അപ്പൊ കൊറേ മീൻ കാണും. അപ്പൊ നിങ്ങളത് വാങ്ങിക്കും അങ്ങനെയാണോ?
1: ആ നമ്മളെന്ന് എന്നെപ്പോലെ കുറേ പേരുണ്ട്. ഞാനൊരു ചെറിയ കച്ചവടക്കാരൻ.
0: എന്താ സംഭവിക്കുന്നത് അവിടെ? ലേലം വിളിക്കും. എങ്ങനെയാണത്?
1: ആ ലേലം വിളിക്കും, അവിടെ നിന്ന് എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകും. ഞാൻ അവിടെ എടുത്ത് അവർ തന്നെ കൊടുക്കും.
0: ശരി, അവിടെ തന്നെ അവിടെ വാങ്ങിക്കാൻ വരുന്ന ചില്ലറ കച്ചവടക്കാർക്കൊക്കെ വിതരണം ചെയ്യും.
1: അങ്ങനെ കൊടുക്കും അത്.
0: ശരി. അപ്പൊ ഈ മീനിന്റെ എങ്ങനെയാ ഇത്, റേറ്റൊക്കെ നിശ്ചയിക്കണം എന്നറിയോ? ഇത്ര രൂപ.
1: ആ റേറ്റ് എന്ന് പറയുമ്പോ മീനിന്റെ വിലയൊക്കെ എപ്പോഴും ദിവസം മാറിക്കൊണ്ടിരിക്കും. ആ ഇന്നിപ്പോ 150, നാളെ 200 ആവും. മീനിലും ചിലപ്പോ 250 ആവും.
0: അപ്പൊ അതിന്റെ
1: റേറ്റ് മാറും.
0: വരവും ക്വാളിറ്റി ഒക്കെ അനുസരിച്ചല്ല. കൊള്ളാം. അപ്പൊ രാവിലെ തന്നെ തലയൊക്കെ ചൂടായിരിക്കും.
1: രാവിലെ തന്നെ പോയിട്ട് 9:30 പണി കഴിയും.
0: കഴിയും.
1: വീട്ടിൽ വന്നിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൊത്തേക്ക് നല്ല കിടന്നു ഉറങ്ങും.
0: അത് എത്ര രാവിലെ എണീക്കുന്നുണ്ടാവല്ലോ. കൊള്ളാം. അപ്പൊ അങ്ങനെയാണ്. ഇത് കൊറേ നാളായി ഇപ്പൊ ഈ മേഖലയിലേക്ക് വന്നിട്ട്?
1: പിന്നെ ഞാൻ പിന്നെ 42 കൊല്ലമായിട്ടുണ്ടാവും.
0: 42 കൊല്ലേ? ഓക്കെ.
1: എനിക്ക് 59 വയസ്സുണ്ട്.
0: ഓ, ശരി ശരി. അപ്പൊ അന്നോട്ടെ ഈ, അപ്പൊ ഈ രേഖ മേഖലയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ അറിയാം? മാറ്റങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്.
1: കേൾക്കും, പിന്നെ ഗാനങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകും.
0: പാട്ട് പാടുന്ന ആളാണ്?

0: പാട്ടൊന്നും പാടൂല.
1: ഗാനമേളക്ക് ഗാനമേളക്ക് കേൾക്കാൻ പോകുന്നവരാണ്. ഞാനത് ഗാനമേളക്ക് ഗാനമേളക്ക് പാടാൻ പോകുന്ന ആളാണെന്ന് ചോദിച്ചു.
0: ഓക്കെ,
1: അപ്പൊ സംഗീതം അല്ല ഫോട്ടോ വെച്ച്, അതെ അതെ, അല്ല ഫോട്ടോ വെച്ചൊക്കെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലോ, സംസ്കാരം ഉള്ള ഒരു സ്ഥലം.

0: കേൾക്കും.
1: ഓക്കെ, ഇന്ന് നമുക്ക് ഏതാ വേണ്ടത് പാട്ട്?
0: നമുക്ക് ഇന്ന് ഈ വെളുത്ത കത്രീനല്ലെ പൂജാപുഷ്പം എന്നുള്ള പാട്ടുണ്ട്, വെളുത്ത കത്രീനല്ലെ, ആ പാട്ട് വെക്കണം.
1: ആ പാട്ട് വെക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ആ അത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട് സിദ്ദിഖ്, സിദ്ദു, അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പിന്നെ മൊത്തത്തിൽ പഴയ പാട്ട് കേൾക്കുന്നവരിക്കും,
1: സിദ്ദുവിന് വേണ്ടിയും ബാക്കി ബാക്കി പഴയ പാട്ടുകളൊക്കെ.
0: ആ ബാക്കി പഴയ പാട്ട് കേൾക്കുന്നവരിക്കും, പിന്നെ പ്രത്യേകിച്ച്
1: സിദ്ദിഖ് സിദ്ദുവിനും വേണ്ടിയാണ്. ശരി, പാട്ടിലേക്ക് പോവാം. ഒത്തിരി നന്ദി വിളിച്ചതിനെ. അതാ വരുന്ന പാട്ട് ആസ്വദിച്ചോളൂ.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്. സുശീല, സെബീന. ഓക്കെ, സെബീന എവിടെ നിന്ന് വിളിക്കുന്നു? വടുതലയിൽ നിന്നാണ്. അഞ്ചുകണ്ടം. ഓക്കെ, അഞ്ചുകണ്ടം. അഞ്ചുകണ്ടമാണ് ശരിക്കുള്ള സ്ഥലത്തിന്റെ പേര്. ശരി ശരി. എന്ത്, ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്. ഹസ്ബൻഡ് കമ്പനി ഡ്രൈവറാണ്.
0: ശരി.
1: മൂത്തത് മകനാണ് അജാസ് മുഹമ്മദ്, ജോലിക്ക് പോകുന്നത് ഷോറൂമില്. രണ്ടാമത്തത് അൽഫാത്തിമ മകള്, ഡിഗ്രി ഫസ്റ്റ് ഇയർ
0: പഠിച്ചോണ്ടിരിക്കയാണ്.
1: പഠിച്ചോണ്ടിരിക്കും.
0: അപ്പൊ എല്ലാവരും ഇന്ന് ജോലിക്കും പഠിക്കാനും ഒക്കെ ആയിട്ട് പോയി.
1: ആ പോയി.
0: ഓക്കെ. പിന്നെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ കേൾക്കാറുണ്ട്.
0: ആകാശവാണിയിൽ എന്തുതരം?

0: പരിപാടികളൊക്കെ ഇഷ്ടം?
1: പാട്ടാണ് കൂടുതലും കേൾക്കുന്നത്.
0: പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. പാട്ട് പാടാറുണ്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്?
1: ഇല്ല.
0: അവിടെ പഠിച്ചതൊക്കെ ഈ വടുതല ഭാഗത്താണോ സബീന?
1: അല്ല അല്ല അല്ല, ചെമ്പില.
0: ചെമ്പിലാണ്. ചെമ്പ് നമ്മുടെ മമ്മൂട്ടിയുടെ സ്ഥലം,
1: കോട്ടയം
0: അല്ലേ?
1: അദ്ദേഹത്തെ
0: കണ്ടിട്ടുണ്ടോ ആ പരിസരത്ത്?
1: നാട്ടുകാരാണെന്ന്
0: അറിയായിരുന്നു കണ്ടാലിനി. അപ്പൊ അങ്ങനെയാണോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ? എന്റെ സ്ഥലം തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റിയാസ്. അല്ല, ആരെങ്കിലും ഒക്കെ കാണുമ്പോ പരിചയപ്പെടുത്താറുള്ളത് എങ്ങനെയാണോ? സബീന, ഞാൻ മമ്മൂട്ടിയുടെ ചെമ്പിൽ നിന്നാണ് വരുന്നത് എന്നാണോ പറയാറ്? ലവ്ലി മാഡം ഇന്നലെയോടുകൂടി റിട്ടയർ ആയി.
1: അതെ,
0: കിട്ടിയില്ല അല്ലേ? ശരി ശരി. ഇന്നലെ ഒത്തിരി പേര് വിളിച്ചല്ലോ ഒരേ സമയത്ത്. ഇന്നലെയോടുകൂടി ലവ്ലി ചേച്ചി പടിയിറങ്ങി. വരും വരും, എന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് വരും, കൊണ്ടുവരും. ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ട? ഏതാ? അഹം സിനിമയിലെ. ആ, നല്ല സെലക്ഷനാണല്ലോ. ഏതാണ്? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടി വന്ന പാട്ടാണ്. ആ പാട്ടാണ്. ഇഷ്ടമാണോ ഈ
1: പാട്ട്?
0: ഇതിനൊക്കെ ഭയങ്കര അർത്ഥതലങ്ങളുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടി. ശരി, അപ്പൊ ഇതാ വരുന്നു
1: പാട്ട്.
0: ശരി, ഒത്തിരി നന്ദി വിളിച്ചതിനപ്പോ.
1: ഓക്കേ.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: ആ നമസ്കാരം സാറേ, എനിക്കൊരു പാട്ട് വേണമല്ലോ.
0: പാട്ട് തരാലോ. പേര് പറയാമോ?
1: പാട്ട് എന്റെ പേര് ഷീല, ഞാൻ
0: ഷീല.
1: ഞാറക്കൽ നിന്ന് വിളിക്കണേ.
0: എവിടെ നിന്നാണ്? ആലപ്പുഴ.
1: ഞാറക്കൽ
0: ഞാറക്കൽ ഞാറക്കൽ പിന്നെ ഞാറക്കൽ വളരെ ഭംഗിയുള്ള സ്ഥലമല്ലേ? അവിടെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്.
1: അതെ,
0: അവിടെ ഒരു ഫാമില്ലേ? ആ അതെ അതെ അതെ,
1: കൊട്ടാഞ്ചി
0: മീൻ പിടിക്കുന്ന സ്ഥലം.
1: ആ ഇതിന്റെ അടുത്താണ്,
0: അതിന്റെ അടുത്താണല്ലേ. അപ്പൊ എല്ലാ ദിവസവും മീൻ കഴിക്കാം അല്ലേ?
1: അപ്പൊ
0: നല്ല നല്ല മീനൊക്കെ കഴിച്ച് വളർന്ന ആളാണ്.
1: നല്ല പച്ച മീൻ കിട്ടും, ഫാമിലെ മീനും കിട്ടും.
0: ഓക്കെ, അപ്പൊ മീനില്ലാത്തൊരു ദിവസം ഇല്ല. മകന്റെ പേരെന്താ?
1: മകന്റെ പേര് ജ്യോതിഷ്.
0: ജ്യോതിഷ്. ജ്യോതിഷ് ഇന്ന് പോയോ?
1: ഇന്ന് പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്,
0: പോയിട്ടുണ്ട്. എപ്പോ വരും?
1: അത് കടലിൽ പോണല്ലേ, എപ്പോഴാണ് വരണെന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രിയൊക്കെ കയറി വരും.
0: രാവിലെ പോയതാണ്. ശരി, അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് പാട്ട് ഏതാ വേണ്ടേ?
1: പാട്ട് ഇതാ ഒരു തീരത്തില് ഞാൻ നാലി പഠിക്കുമ്പോ കണ്ട സിനിമയിലെ ഒരു പാട്ടാണ് ഇതാ ഒരു തീരം എന്നുള്ള പാട്ട്, അക്കരയിക്കര എന്നുള്ള. ഇന്നലെ
0: നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ട പാട്ടാണ്, അതൊക്കെ ഓർമ്മയുണ്ടപ്പോ.
1: അതെ അതെ. അപ്പൊ ഇന്നലെ തുടങ്ങി വിളിക്കണം, ഇന്നലെ ലവ്ലി മേഡം മേഡം പോയ സമയത്ത് തുടങ്ങി വിളിക്കണേ, കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ലവ്ലി മേഡത്തിന് കൂടി വേണ്ടിയിട്ട് ഇനി കേൾക്കാൻ പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ലല്ലോ ലവ്ലി
0: മേഡത്തിന്റെ. ലവ്ലി മേഡത്തിനും
1: വേണ്ടിട്ട് പിന്നെ എനിക്ക് എന്റെ ചേച്ചി കൊണ്ട് ബന്ധത്തില്ല, വിദൂരി വർക്കുന്ന ആ ചേച്ചിക്കും പിന്നെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഈ മാസം 13-ാം തീയതി, ജോഷ്മി എന്നാണ് പേര്. കൂടി
0: തീർച്ചയായും. അതെ, ഇപ്പൊ ലവ്ലി ചേച്ചിയും ആകാശവാണി, ഞങ്ങളും അക്കരെ ഇക്കരെ ആയി. അപ്പൊ എന്തായാലും പറ്റിയ
1: പാട്ടാണ്.
0: എന്തായാലും അപ്പൊ അക്കരെ ഇക്കരെ നമുക്ക് ഒരുമിപ്പിക്കാനായി ഈ പാട്ട് കൊടുക്കാം. ഒത്തിരി നന്ദി വിളിച്ചതന്നെ. അപ്പൊ ജ്യോതിഷനോടും അന്വേഷണം പറയൂ തിരിച്ചു വരുമ്പോ.
1: രണ്ടു മക്കളോടും പറയാറുണ്ട് ഞാൻ ഇങ്ങനെ വിളിക്കാറുണ്ടെന്ന്.
0: ഓ
1: വിളിക്കാറുണ്ട്.
0: ഞങ്ങളോട് ഉപേക്ഷ പാടില്ല.
1: കിട്ടാതെ വേറെ കോളായിരിക്കും എടുക്കണത്. അപ്പൊ നമ്മളെ ചോദിച്ചെടുത്ത്
0: മതി. എന്തായാലും ഇന്ന് കൃത്യമായിട്ട് അത് നമുക്ക് അവസാന കോളറായി, ക്ലോസിംഗിന്റെ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടി.
1: അപ്പൊ
0: ഇതാ വരുന്നു പാട്ട്, ഇതാ വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്. ഓക്കേ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുന്നു. ഇന്ന് വെള്ളിത്തിരയിൽ പാട്ടുകൾ എടുക്കാൻ എന്നെ സഹായിച്ചത് മിന്ന സുൽത്താന, സാങ്കേതിക സഹായം നൽകിയത് രത്നാഭായ്, സുനി ജോർജ്, ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി.

0: ആകാശവാണി FM വാർത്തകൾ.
1: യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. കരനാവിക വ്യോമസേനകൾക്കിടയിലെ സംയോജിത പ്രവർത്തന രീതികൾ ഡിഫൻസ് അക്കൌണ്ട്സ് വിഭാഗത്തിലും നടപ്പാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാന കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് UAE അറ്റോർണി ജനറൽ. ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോകനേതാക്കൾ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ കി സേവ ക്യാമ്പയിന്റെ ഭാഗമായി റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മലയാളികളായ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ പുരുഷ ടീം. 124 റൺസിനാണ് ഇന്ത്യയുടെ വിജയം.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 3:35. ഇപ്പോൾ കേൾക്കാം.
1: FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ ആരോഗ്യകരമായ വാർദ്ധക്യം, ഇതേക്കുറിച്ച് വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോ ജോയിയുമായി അഭിമുഖം.
1: നമ്മുടെ സമൂഹം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ പലപ്പോഴും നാം കാണുന്നത് വെച്ചാൽ ചില വ്യക്തികൾ അത് ഉപയോഗപ്പെടുത്താൻ മടിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ആയാലും അല്ലെങ്കിൽ ഒരു വില്ലേജ് ആയാലും അവിടെ നമുക്കറിയാം കൊച്ചുകുട്ടികളുണ്ടാവും, കുറച്ചും കൂടെ മുതിർന്ന ആൾക്കാരുണ്ടാവും, അതായത് അവരെക്കാട്ടും കൗമാരത്തിലുള്ളവരുണ്ടാവും, യൗവനത്തിലുള്ളവരുണ്ടാവും, വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുന്നവരുണ്ടാവും, വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ വയോജനങ്ങളും ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇടമാണ് നമ്മളെ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അവരുടേതായ ചില നിബന്ധനകളോ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നാം ഇന്ന് കാണുന്ന ഒരു കാര്യം തന്നെ, നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം പലപ്പോഴും ഓരോരുത്തർ അവരുടെ ഇടത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയാണ് കാണുന്നത്. പക്ഷെ അത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളെ പല ഉദാഹരണങ്ങളും വ്യക്തമാക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ വയോജനങ്ങളിൽ ഇപ്പൊ അവര് പലപ്പോഴും വിചാരിക്കുന്നതാണ്, ഞങ്ങൾ ഒറ്റപ്പെട്ടു, ഞങ്ങൾക്ക് ആരും ഇല്ല. അതാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ന് മക്കളെല്ലാം ദൂരെ അച്ഛനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു ഇടമായിട്ട് മാറുന്നു എന്നുള്ളൊരു വലിയൊരു പേരുദോഷം തന്നെ ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാവരും പുറത്ത് ജോലി തേടി പോകുന്നു, അത് വിദേശങ്ങളിലാവാം മറ്റ് സംസ്ഥാനങ്ങളിലാവാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുന്നു. അപ്പൊ ഒരു അണുകുടുംബങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് കേരളം മാറുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ വയോജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ, പിന്നെ ശാരീരികമായിട്ട് ചിലപ്പോൾ വാർദ്ധക്യം മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ എങ്ങനെ ഇവര് നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി ഇവർക്ക് മാറാം, അതായത് വയോജനങ്ങൾക്ക് മാറാം എന്നുള്ളത് നമ്മൾ ഇന്ന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ തന്നെ പറയുന്നത് വയോജനങ്ങളുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടി വരികയാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, കേരളത്തിലെ ആയുർദൈർഘ്യം മുമ്പ് 60-65 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ 78 പുരുഷന്മാരുടെ 74 എന്നാണ് പറയുന്നത്. 80 വയസ്സിന് മുകളിലുള്ള ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്നാണ് മറ്റൊരു സർവേ പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെയുള്ള ശ്രദ്ധയും ഒക്കെ ആയുർദൈർഘ്യം വളരെ കൂട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ UN കണക്ക് പറയുന്നതിന് ആഗോളതലത്തിൽ തന്നെ 5 വയസ്സിൽ താഴെയുള്ളവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് വയോജനങ്ങളുടെ എണ്ണം എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ ഇവരെ വാർദ്ധക്യകാലം നല്ല സന്തോഷപ്രദമായ ആരോഗ്യപ്രദമായ ഒരു ഇടമാക്കി മാറ്റാം, അതിനെന്തൊക്കെ ഘടകങ്ങൾ വേണം, എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്, അവരോടൊപ്പം ജീവിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അവരെങ്ങനെ ചിന്തിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിൽ പങ്കുവെക്കാം. ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്, ഡോക്ടറിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ വാർദ്ധക്യകാലത്ത് അതിന്റെ ആ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ ഇതിനെ കാണുന്നത്?
2: തീർച്ചയായിട്ടും ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഇടയിൽ ഇവരുടെ സംഖ്യ കൂടി വരുവാണ്. ഇപ്പൊ മുൻപ് കാലങ്ങളിൽ ഒരുപക്ഷെ പ്രത്യേകമായ ഒരു ശ്രദ്ധ ഈ വിഭാഗത്തിന് വേണമെന്ന് സാമൂഹികപരമായോ അല്ലെങ്കിൽ ഈവൻ ആരോഗ്യപരമായോ പോലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട വിഭാഗമാണെന്ന് വരുന്നത്. അതിന്റെ കാരണം ലളിതമാണ്, എണ്ണത്തിൽ കൂടുന്ന ആരെയും നമ്മൾ ശ്രദ്ധിക്കും. കുട്ടികൾക്ക് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിശദമായി നോക്കുന്നത് പോലെ തന്നെ പ്രായമുള്ളവർക്ക് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറഞ്ഞൊരു വിഭാഗം വന്നത് തന്നെ ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ ഒരു സവിശേഷത, നമ്മളൊരു ഇൻവേർട്ടഡ് പിരമിഡ് അല്ലെങ്കിൽ ഒരു തലതിരിഞ്ഞ പിരമിഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന പ്രായത്തിലുള്ള ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ അവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങൾ കുറവും പ്രായം ചെന്നവര് കൂടിക്കൂടിയും കൂടി വരുന്ന ഒരു സവിശേഷ പ്രതിഭാസമാണ്. എനിക്കൊന്ന് ഇന്ത്യയിൽ നഗരങ്ങളിൽ ഉണ്ടാവാം, പിന്നെ അത് കേരളം എന്ന് പറയുന്ന ഒരു വലിയ നഗരത്തിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇങ്ങനെ പ്രായം ചെന്നവര് കൂടുതലായി വരുന്നതിനോടൊപ്പം പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള സാമൂഹിക ക്രമീകരണങ്ങളോ സൗകര്യങ്ങളോ ഒന്നും അവർക്ക് വേണ്ടി മാറുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ലളിതമായൊരു ഉദാഹരണമാണെങ്കിൽ, നമ്മുടെ ബസ്സുകളിൽ പിടിച്ചു കയറാൻ കഷ്ടപ്പെടുന്ന അമ്മമാരെ നമ്മൾ നിത്യേനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ജനസംഖ്യയുടെ 50% കൂടുതൽ പേരും പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടുള്ളവരായിട്ടും പിടിച്ചിറങ്ങാവുന്ന ഒരു ലോ ഫ്ലോർ ഉള്ള ബസ്സുകൾ എത്രയെണ്ണം നമ്മുടെ നിരത്തിലുണ്ട്, അല്ലെങ്കിൽ കയറാനുള്ള ഒരു ഗതാഗത സംവിധാനം നമുക്കുണ്ടോ? അപ്പൊ പൊതുഗതാഗതത്തിൽ പോലും വരുന്ന ഈ വ്യത്യാസം മുതൽ, കഴിഞ്ഞ ദിവസം ഇപ്പോ ഒരു അച്ഛനും അമ്മയും വന്നവര് ഒരു വർഷമായിട്ട് വീട്ടിൽ പാചകം ചെയ്യുന്നില്ല. അപ്പൊ എവിടുന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്? അവര് അടുത്തുള്ള ഒരു കേറ്ററിംഗ് സർവീസിൽ നിന്നാണ് ഭക്ഷണം ഡെലിവറി ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു രുചിഭേദ വ്യത്യാസമൊന്നുമില്ലാതെ അതേ സംഗതി അവർ വാങ്ങിച്ച് കഴിക്കുന്നതിനുള്ള അപ്പുറം ഇവർക്ക് ബാലൻസ്ഡ് ആയി കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ

0: ആരോഗ്യരംഗത്തോ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തോ ഉണ്ടാവുന്നില്ല. പറഞ്ഞു വരുന്നത് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഇവരെ എത്തിക്കേണ്ട അല്ലെങ്കിൽ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്രമീകരണത്തെക്കുറിച്ചോ നമ്മൾ പലപ്പോഴും ബോധവാന്മാരാകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ എനിക്കുള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടുന്നു എന്നുള്ള ഒരു പ്രകൃതത്തിലാണ് മലയാളികൾ എല്ലാവരും തന്നെ ജീവിക്കുന്നത്. അത് പ്രായമായുള്ളവരിൽ കൂടുതൽ ഈ ഒരു വിചാരമാണ് കണ്ടുവരുന്നത്. അപ്പൊ ഞാൻ എന്റെ മക്കൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വലിയൊരു വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ച ഒരു ഫ്ളാറ്റിൽ അതിന്റെ അകത്തളങ്ങളിൽ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ അതിനപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ നോക്കുന്നില്ല. എന്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അപ്പുറത്തോ ഇപ്പുറത്തോ എങ്ങനെ അവിടുന്ന് പരസഹായം തേടും, അല്ലെങ്കിൽ എന്റെ എമർജൻസി കോൺടാക്ട് പേഴ്സൺ ആരാണ്? ഞാൻ രോഗികളോട് സ്ഥിരം ചോദിക്കുന്ന ആളാണ്, അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നെങ്കിൽ മനസ്സിലായി. ഒരു അപകടം വന്ന ആരെ വിളിക്കുന്നത്? ഒരു ഓട്ടോ ഡ്രൈവറിന്റെ നമ്പറിനപ്പുറം, അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറിന്റെ നമ്പറിനപ്പുറം, പലപ്പോഴും ഒരു ബൈസ്റ്റാൻഡറായി കൂടെ നിൽക്കാൻ പോലും കാശ് കൊടുത്ത ആളെ ഏർപ്പാടുന്നതാക്കുന്നതല്ലാതെ കൃത്യമായി ഒരു പരിചാരകൻ, ഒരു ഫസ്റ്റ് ഹാൻഡ് കെയർ ടേക്കർ പോലും ഒരു ആളെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല.
1: അതായത് ഇവർക്ക് ഒരു അകന്ന ബന്ധു പോലും പലപ്പോഴും കൂട്ടിനായി ഇല്ല.
0: ബന്ധുക്കളുണ്ട്, അവരൊക്കെ അവരുടേതായ മറ്റൊരു ലോകത്ത് തന്നെയാണ്. നമുക്കത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ. എന്റെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പ്രായമുള്ളവരുണ്ട്. അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യും? അവര് രണ്ടുപേർക്കും ഇവിടെ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി സഹായിക്കും എന്ന് പറഞ്ഞ പോലെയാണ് അവിടെയും. കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുവാണെങ്കിൽ പ്രായമുള്ളവരുടെയിൽ പണ്ടൊക്കെയാണ് നമ്മൾ പറയുക, അയ്യോ പ്രായമായി, അവരുടെ കാശ് പോലുമില്ല, മക്കളെല്ലാം കൊണ്ടുപോയി. അല്ല, പ്രായമുള്ളവരിൽ പലർക്കും റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ ഉണ്ട്, അവരുടെ അത്യാവശ്യ സമ്പാദ്യമുണ്ട്, മക്കള് പലരും ഇൻഡിപെൻഡന്റ് ആണ്. അച്ഛന്റെയോ അമ്മയുടെയോ സ്വത്ത് മോഹിച്ച് നിൽക്കുന്ന മക്കളുടെ കാലമൊക്കെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ മാറും. കാരണം അവർക്ക് അവരുടേതായ മേച്ചിൽപ്പുറങ്ങളുണ്ട്. അത് ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ ജീവിക്കുന്ന ആൾക്ക് ഇവിടുത്തെ ഈ പറമ്പോ വീടോ ഒന്നും വിറ്റിട്ടുള്ള ആദായത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നം. ഇവർക്ക് കാശിന് കാശും കാര്യങ്ങൾക്കുണ്ടെങ്കിലും എവിടെ ഏത് വഴിയിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ഭക്ഷണമാണ് എനിക്ക് ക്രമീകരിക്കേണ്ടത്, പണ്ടുണ്ടായിരുന്ന അതേ രീതി തുടരുന്ന അല്ലാതെ പുതിയൊരു മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനോ, അത് മാറ്റങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു സ്ഥിതി വിശേഷം നമ്മുടെ കൂട്ടത്തിലില്ല. പിന്നെ ഇപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പോയ പോലെ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചെറിയ ചെറിയ തുരുത്തുകളായിട്ടാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ചുകൂടി പോകുന്നതിന്റെ ഒരു രീതി, അത് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറഞ്ഞ ഒരു രീതി കേരളത്തിൽ ഇനിയും പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ലിവിംഗിന്റെ അങ്ങേയറ്റം നമ്മൾ ആലോചിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോയി താമസിക്കുക എന്നുള്ളൂ. അത് എല്ലാവരും കൂടെ എന്തോ വളരെ താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു രീതിയാക്കിയൊക്കെ അതിനെ ചിത്രീകരിച്ചതുകൊണ്ട് അവിടുത്തെ സേവനങ്ങൾ കൊടുക്കാൻ വെമ്പുന്നവർ പോലും ഇപ്പം മടിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ പോയി താമസിക്കും? അതിലെന്തോ ഒരു സാമൂഹികമായ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു കുറവാക്കി മാറ്റിയാൽ. പക്ഷെ ഒരുമിച്ച് കൂട്ടായ്മയോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രായം ചെല്ലുമ്പോൾ ഉള്ള ഏറ്റവും നല്ല രീതി. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പൊ ഓൾറെഡി നമ്മുടെയൊക്കെ ഒരു പക്ഷേ സാമൂഹിക അല്ലെങ്കിൽ സാമുദായിക കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലെ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ ഒക്കെ ഇപ്പോഴും പ്രായമായവരെ നമ്മളൊരു വിലക്കിയേക്കാണ്. മക്കൾ പറയും വരണ്ട,
1: നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ കാരണം പറഞ്ഞ
0: അവിടെ ഇരുത്താണ്. ഇപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഈ ബന്ധുക്കളെയും അല്ലെങ്കിൽ പരിചയക്കാരെയും ഒക്കെ കാണാനും പരിചയം പുതുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതോടെ കൂടുതൽ മാനസിക പിരിമുറുക്കങ്ങൾ അവർ പുറത്ത് കാണിക്കണമെന്നില്ല. മാനസിക പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ കരഞ്ഞ് വിഷാദമായിട്ടൊരു മൂലയിൽ പോയി ഇരിക്കണമെന്നില്ല. പക്ഷെ താല്പര്യമില്ലായ്മ, അത് ചിലപ്പോൾ വിശപ്പില്ലായ്മയായിട്ടായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ മിണ്ടാട്ടം കുറയുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യമായിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ സ്വഭാവ പ്രക്രിയകളിലൂടെ മാറി മാറി പോകുമ്പോൾ അത് തിരിച്ചറിയപ്പെടാതെ ഒരു ഘട്ടത്തിൽ ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലോട്ടോ അല്ലെങ്കിൽ പിന്നീട് ശാരീരിക ന്യൂനതകളും കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോൾ പലപ്പോഴും ഏറ്റവും മനുഷ്യൻ എത്തപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു മോശമായ വാർദ്ധക്യം സൃഷ്ടിക്കപ്പെടുന്നതാണ്.
1: അതെ, ചിലപ്പോൾ പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ട പോലെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്.
0: അതിനെ തടുക്കാനാണ് ലോകാരോഗ്യ സംഘടന ഈ ആരോഗ്യപൂർണമായ വാർദ്ധക്യം എന്ന് പറഞ്ഞ് ഈ ദശാബ്ദത്തിൽ തന്നെ അതിനെ ഇത്രയും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും അവര് മുൻകൂട്ടി പ്രവചിക്കുന്നത് 2030 ശേഷം ഈ ലോകത്ത്, അതിൽ പ്രത്യേകിച്ച് കേരളം ഓർക്കണം, ഈ ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ മുമ്പോട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ആദ്യം വരുള്ളൂ. നമ്മുടെയൊക്കെ സംസ്ഥാനം 2030 ശേഷം 50% മേളിൽ പ്രായമുള്ളവരെയാണ് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദശാബ്ദത്തിൽ ഒരുങ്ങി തുടങ്ങിയാലേ ഉള്ളൂ നമുക്കും ഒരു ആരോഗ്യപരമായ ഒരു ചുറ്റുപാട് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ആരോഗ്യം ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണത്തിൽ നിർത്തുക, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് മരുന്ന് കഴിക്കുന്നൊന്നുമല്ല ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുന്നത് മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ തലങ്ങളിൽ ഒരു സമ്പൂർണത അയാൾക്ക് വേണം. അതിനുള്ള അവകാശമാണ് പ്രായം ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉള്ളത്. അതൊരു ഒരു അവകാശമാണ്, അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 5 മാസം കൂടുമ്പോൾ ഇതിലെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നുണ്ടാവും, അവിടെ തീരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നുമല്ല ആരോഗ്യപൂർണമായ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഓർക്കണം.
1: ഇപ്പൊ ഡോക്ടർ, നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ രണ്ടു കൂട്ടർക്കും ഉത്തരവാദിത്വം ഉണ്ട്, അതായത് മുതിർന്ന വയോജനങ്ങൾക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള അവരെക്കാട്ടും പ്രായം കുറഞ്ഞ വ്യക്തികൾക്കും വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതായത് ഇവരെ കൂടെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അപ്പൊ ആ പങ്കെടുപ്പ്

0: ഒപ്പിക്കൽ എങ്ങനെ സാധ്യമാക്കും? അതിൻ്റെ രണ്ടുപേരെയും മാനസികമായിട്ട് ഒരുക്കിയെടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതെങ്ങനെ ഒരുക്കിയെടുക്കാം?
1: ഈ മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ നേരെ ഒരു റിവേഴ്സ് പേരന്റിംഗ് ആണ് ശരിക്കും കൊണ്ടുവരേണ്ടത്. മക്കളെ നോക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ കൾച്ചർ മാറി വരേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മക്കളുടെ കാര്യങ്ങളിൽ നമ്മൾ അവരുടെ പി ടി എ മീറ്റിങ്ങിന് പോയി അവിടെ നമ്മൾ ചോദിക്കും, അവൻ എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ, കുഴപ്പമുണ്ടോ. ഇതേ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോകാൻ പോലും ആരുടെയെങ്കിലും കൂടെ അവരെ പറഞ്ഞുവിടുകയല്ല ചെയ്യേണ്ടത്. അവരുടെ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്ന് അവരൊരു പക്ഷേ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒരു ഡോക്ടറിനോട് തന്നെയാണ്. അവിടെയാണ് അവർ വിഷമങ്ങളൊക്കെ പലപ്പോഴും അയച്ചു വെക്കുന്നത്. അപ്പോൾ അവർ കാണുന്ന ആൾക്കാരോട് ഇവരെങ്ങനെയുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അസുഖങ്ങളില്ല, മനസ്സുമൊക്കെ സുഖമാണോ എന്ന് തിരക്കുന്നിടത്ത് മുതൽ മക്കളെ വിനോദങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ഇപ്പം മക്കളുടെ കൂട്ടുകാരെ നമ്മൾ വീട്ടിൽ വിളിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ കൂട്ടുകാരെ നമുക്കൊന്ന് വിളിച്ചുകൂടി, അവർക്കും ഒരു ഗെറ്റ് ടുഗദർ നമ്മുടെ വീട്ടിൽ നടത്തിക്കൂടി. അല്ലെങ്കിൽ അവരുടെ ഒരാളുടെ ഒരു ബന്ധുവിന്റെ അല്ലെ അവരുടെ ഒരു സുഹൃത്തിന്റെ ഒരാളുടെ ഒരു ഫംഗ്ഷന് പോകണമെന്ന് പറയുമ്പോൾ കുട്ടികളുടെ അവിടെ നമ്മൾ സ്റ്റാറ്റസ് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയി അവിടെ ഇറക്കും. ഇവരെ ബസ്സിന് കയറ്റി വിടാതെ നമുക്കും കൂടെ ആ പരിപാടിക്ക് പങ്കെടുത്തുകൂടി. അതുപോലെ കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്ന പോലെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളും കൂടെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള അത് ചോദിക്കേണ്ട വരാത്ത ഒരു രീതിയിൽ അവർക്ക് നമ്മൾ ഈ എന്തിനാണ് അച്ഛൻ ഇപ്പൊ ഈ പൈസ എന്ന് ചോദിക്കാതെ അച്ഛൻ ആശുപത്രിക്ക് പോകല്ലേ, 1000 രൂപ കൊണ്ടുകൊള്ളു അല്ലെ 2000 രൂപ കൊണ്ടു, എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്തോളൂ എന്ന് ഒരു സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന ഒരു റിവേഴ്സ് പേരന്റിങ്. അത് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, മക്കൾക്ക് വാങ്ങി കൊടുക്കുന്ന പോലെ ഇവർക്ക് വാങ്ങി കൊടുക്കണം, മക്കൾക്ക് ടൂർ കൊണ്ടുപോകുന്ന പോലെ ഇവരെയും കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ വിനോദത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയിരുന്ന അവർക്ക് ഫീൽ ചെയ്യില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കണം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ വരുന്നുണ്ടോ, താല്പര്യമുണ്ടോ. അവർ പലപ്പോഴും വേണ്ടെന്ന് പറയും, കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ പൊക്കോട്ടെ. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ സ്നേഹപൂർവ്വമായ നിർബന്ധങ്ങളിൽ പലപ്പോഴും വരാറുണ്ട്. തിരിച്ച് മാതാപിതാക്കളും മക്കളോട്, അതായത് അവര് മുതിർന്നവരാണ് ഇനി അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ വിട്ട് പിൻവാങ്ങി നിൽക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇവരൊക്കെ ഉള്ളൂ, നമുക്ക് ഇനി വലിയൊരു ഗ്രൂപ്പൊന്നും പണ്ടത്തെ പോലെ നമ്മുടെ ആൾക്കാരൊന്നും ചുറ്റുമില്ല എന്നോർത്ത് ഇവരുടെ കൂടെ അവർ കൂട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ ഒത്തിരി ന്യൂനതകളുണ്ടാകും. രണ്ട് തലമുറകളാണ്, അവർ ചിന്തിക്കുന്ന ചിന്താഗതിയുടെ വേഗതയല്ല ഇവരുടെ ചിന്താഗതി. പല കാര്യങ്ങളിലും പാരമ്പര്യമായ രീതികളൊക്കെ ഇവർ ആഗ്രഹിക്കുമ്പോൾ മക്കൾ ചിന്തിക്കുന്നത് മറ്റൊരു റൂട്ടിലായിരിക്കും. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൽ മക്കളും മരുമക്കളും ഒക്കെ ആ മാതാപിതാക്കളുമായിട്ട് ഒരുമിച്ച് പോയാൽ പല കാര്യങ്ങളിലും ഇവർക്ക് സമീകൃതമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒപ്പം ഈ കൊച്ചു കൊച്ചു പിണക്കങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളും കൊണ്ടൊക്കെ മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവര് ചിലപ്പം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ പോയി ഇവരെ അന്വേഷിക്കുന്നത് കൊണ്ട് എല്ലാമായി എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഒരു കുട്ടി നമ്മളൊരു ഹോസ്റ്റലിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ അവിടെ ടീച്ചർ ഒന്ന് കണ്ണുരുട്ടിയാൽ പോലും പുറകെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെയും നമ്മൾ ആ ഒരു കൺസേണോടെ ആലോചിച്ചാൽ മാസത്തിലൊരിക്കൽ പോയാൽ പോരാ എന്ന് നമുക്ക് തോന്നി തുടങ്ങും. ദിവസം ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഫോൺ കോളിൽ ഒതുക്കാവുന്നതല്ല ഒരു ദിവസത്തെ വിശേഷം എന്ന് നമുക്ക് തോന്നും. അവര് രാവിലെ എഴുന്നേറ്റ് കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങി എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ അവർ ചെയ്യണം. അപ്പൊ നമ്മുടെ മാതാപിതാക്കളും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലേ അത് നടക്കൂ. അല്ലെങ്കിൽ അവര് പതുക്കെ പതുക്കെ പ്രായത്തിന്റെ കൂടെ വരുന്ന സംഗതിയാണ് മടി. അത് മടി തന്നെ വരും. അത് ഡിപ്രഷനിലോട്ടും ഓർമ്മക്കുറവിലോട്ടും ഡിമെൻഷ്യയിലോട്ടും ഒക്കെ പോകുന്നതിന് മുൻപ് ചെയ്യാവുന്നത് 60കളിലും 70കളിലും കൃത്യമായ ആക്റ്റീവ് ഇടപെടലുകൾ ആവശ്യമാണ്.
0: ഇനി ഡോക്ടർ, നമ്മുടെ ഇത്തരം വ്യക്തികളുടെ അവരൊരു ദിനചര്യ, അതിൽ ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്, വ്യായാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്, അവരെ ഉല്ലാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അവർ ക്രമീകരിക്കേണ്ടത്? പലപ്പോഴും താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഇപ്പോൾ വായന വളരെ ഇഷ്ടമുള്ളവരും പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഇത്തരം കാര്യങ്ങളിൽ ഒരു ചിട്ട അവരെ എത്രത്തോളം സഹായിക്കും?
1: പ്രായമായി അല്ലെങ്കിൽ റിട്ടയറായി അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സമയമുണ്ട്, എന്നാൽ സമയമില്ല എന്നുള്ളതാണ് സാധാരണ വരുന്ന കാര്യം. സത്യം പറഞ്ഞാൽ വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന ഇപ്പോഴത്തെ കാലത്തുള്ള പലർക്കും അവർക്ക് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ പലപ്പോഴും ചിട്ടയായിട്ട് അവർക്ക് കൊടുക്കുമ്പം അവർക്ക് അത് അനുസരിക്കാൻ പാടാണ്. പക്ഷെ ഞാൻ സാധാരണഗതിയിൽ അവരോട് രോഗികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾ തന്നെ ഈ സാധനം കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല. എന്തായാലും മൊബൈലിൽ നോക്കി 1 മണിക്കൂർ പോകുന്നുണ്ടാവും, സീരിയൽ കാണാൻ കുറച്ച് സമയം പോകുന്നുണ്ടാവും. ഈ സമയത്ത് ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടതാണ് എന്നോർത്ത് വാർദ്ധക്യകാലത്ത് ചെയ്യേണ്ട എക്സർസൈസുകൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ഒന്ന് പഠിച്ചെടുത്ത് അത് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കും. ഇനി അതിലും മടിയുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ടി വി കാണുമ്പോഴോ പ്രാർത്ഥന ചെല്ലുമ്പോഴോ ഒക്കെ നിങ്ങളുടെ എക്സർസൈസ് ചെയ്തോ, ഇത് അതിന്റെ കൂടെ നടക്കും. ഒറ്റ വാചകത്തിൽ ഇതൊക്കെ അവർ സമ്മതിക്കാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, വീട് കഴിഞ്ഞാൽ നോക്കാൻ ഞാനും നിങ്ങളും ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പോയിന്റ് സമ്മതിക്കും. കാരണം പലപ്പോഴും മടി അല്ലെങ്കിൽ വേണ്ട ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഇത്രയും നാൾ മുമ്പോട്ട് പോയില്ലേ, ഇനിയും ഇനിയും പൊക്കോളും ഓർത്താണ് വ്യായാമവും പിന്നെ ഭക്ഷണക്രമവും ഒക്കെ അവർ ഓർക്കുന്നത്. പ്രായം ചെല്ലുമ്പോൾ ഇനി എന്തിനാണ് ഇതൊക്കെ കഴിക്കുന്നത്, ഇതൊക്കെ പോരെ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എത്ര നാള് ജീവിച്ചിരിക്കുമെന്ന് നമ്മുടെ ആരുടെയും കയ്യിലല്ല. അത് ഞാൻ ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ പറയും മുകളിലുള്ള ഒരാൾ തീരുമാനിക്കുന്നു, നമുക്കതിൽ വലിയ ഇടപെടലൊന്നുമില്ല. പക്ഷേ ആയിരിക്കുന്ന കാലത്ത് ആരോഗ്യത്തോടെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൽ ഭക്ഷണം, വ്യായാമം, കൃത്യമായ ഒരു ജീവിതചര്യ, ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ അത് ഇപ്പൊ ഒരു പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനമോ ഒക്കെ ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കും, 50-ലോ 60-ലോ ഒക്കെ ചെയ്തെങ്കിൽ

0: ഇനി നിങ്ങളുടെ പാസ്പോർട്ട് തീരാറായി, അപ്പൊ ഇനിയെങ്കിലും നിർത്തേണ്ട സമയമായി. അപ്പൊ ജീവിതത്തിൽ ഒരു താളം തിരക്കുകൾ കാരണം എത്തിക്കാൻ പറ്റാത്തവര് റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ 60-65 കടക്കുമ്പോൾ എന്തായാലും ആ താളം വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം അത് അവരുടെ കയ്യില, ബാക്കിയുള്ളവരുടെ സൗകര്യം നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വിനോദോപാധികൾ, ഇപ്പോ പഴയ ആഗ്രഹങ്ങൾ, പണ്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല പരിപാടികളും കേൾക്കാൻ സാധിക്കാത്തവരുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സൗകര്യം, ഇപ്പൊ ആകാശവാണിയുടെ പ്രോഗ്രാമുകൾ വരെ നമുക്ക് യൂട്യൂബിലുണ്ട്, ഇരുന്ന് കേൾക്കാം, പഴയ പാട്ടുകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോ അങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിച്ചിരുന്ന, ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ, യാത്രകളാവട്ടെ അല്ലെങ്കിൽ ചില ഇഷ്ടമുള്ള ഒരു സാധനം പോയി കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാവട്ടെ, ഇത് ചെയ്യാൻ മറ്റാരുടെയെങ്കിലും ഒരു സമ്മതമോ ഒക്കെ ആലോചിച്ചിരുന്നാൽ ഈ ജീവിതകാലത്ത് നടക്കില്ല. ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അത് ആരോഗ്യപരമായ കാര്യത്തിലും മാനസിക ഉല്ലാസത്തിനുള്ള കാര്യത്തിനും ചെയ്തേ പറ്റൂ. അതല്ലാതെ ഇനി അടുത്ത പൂരം കൂടാമെന്ന് ആഗ്രഹിച്ചാൽ ആ പൂരം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് മറ്റൊരാളുടെ തീരുമാനമായി മാറിയേക്കാം.
1: ഇപ്പൊ ചെറുപ്പക്കാര് അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. അതായത് അവര് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ അവരുടെ ജോലി, അവരുടെ ജോലിയിലെ ഉയർച്ച, അവരുടെ ജീവിതത്തിലെ വളർച്ച, ഇതെല്ലാം അവർ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അത് കുറേയൊക്കെ നമുക്ക് ശരി വെക്കേണ്ടതായ ഒരു കാര്യം കൂടിയാണ്. അവിടെ ഒരു മുതിർന്ന പൗരൻ അല്ലെങ്കിൽ ഒരു വയോജനങ്ങളായ അവരച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇവര് എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം, എങ്ങനെയാണ് അവർക്ക് ഈ വയോജനങ്ങളെ സഹായിക്കാൻ പറ്റുക, എന്ത് തരത്തിലുള്ള മാറ്റമാണ് അവരിൽ വരേണ്ടത്.
0: ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള വയോജനങ്ങൾ നോക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പുറത്തുള്ള ഒരു വയോജന അല്ലെങ്കിൽ തലനരച്ച ഒരാളെ നമ്മുടെ നാട്ടിലുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് മാക്സിമം ചെയ്തു കൊടുക്കുന്ന കാര്യം, ബസ്സിൽ കയറിയാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി, അതിനപ്പുറമുള്ള വലിയ ബഹുമാനങ്ങളൊന്നും കിട്ടാറില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒരു അഭിപ്രായം പറയുന്നിടത്ത് പോലും അത് കേൾക്കണ്ട അല്ലെങ്കിൽ അത് പ്രായത്തിനെയാണ് എന്ന് പറഞ്ഞ് അതിനെ തട്ടിക്കളിക്കുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കാണുന്ന ഒരു മനോഭാവം. അല്ലാത്ത ആക്ഷേപങ്ങളുണ്ട്, പക്ഷെ മിക്കവാറും പേര് സ്വീകരിക്കുന്നത് ഇപ്പൊ തിരിച്ച് മറുപടി പറയുന്നവരോ തറുതല പറയുന്നവരോ ഒക്കെ കുറഞ്ഞു കേട്ടോ. പക്ഷെ കൂടുതൽ പേരും പൂർണ്ണമായും അതിനെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ള ഒരു തലമാണ് സ്വീകരിക്കുന്നത്. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഇല്ല, ചെയ്യേണ്ട ഒരു പരിപാടിയാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളുമായിട്ടൊരു സൗഹൃദം, ചെങ്ങാത്തം സ്ഥാപിക്കുക. ഇവരുമൊക്കെ കുറച്ചുകൾ കഴിഞ്ഞ് പുറത്തോട്ട് കയറി പോകാനുള്ളവരായിരിക്കാം, പക്ഷെ ഉള്ള കാലത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു ഒരു മകനെ പോലെ, മകളെ പോലെ, ഒരു ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു മകൻ മകളുടെ അപ്പുറമുള്ള ഒരു ബന്ധം അവർക്ക് സൃഷ്ടിക്കാൻ പറ്റും. കാര്യങ്ങൾ അറിയാനും നോക്കാനുമുള്ള ഒരു ഒരു മനസ്സ് കാണിച്ചു തുടങ്ങിയാൽ ഇത് ഇവർക്കും മുൻപോട്ട് പോകുമ്പോൾ, ഒരു പ്രായത്തെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ള ഒരു ദിശാബോധം കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ 40-ത്തിലോട്ടും 50-ത്തിലോട്ടും ചെല്ലുമ്പോൾ ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, ഇത് അടുത്ത എന്റെ കാലഘട്ടത്തിൽ എനിക്കിതൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പലപ്പോഴും 50-ത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ഓർമ്മ വശമൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് 50-ത്തിലുള്ളവരൊക്കെ എന്നെ തേടി വരുമ്പോൾ എന്തിനാണ് ഈ പ്രായത്തിൽ എന്നെ തേടി വന്നതെന്ന് പറയാം, അല്ലെ എനിക്ക് ഇപ്പോഴേ ഭയങ്കര പരവേശമായി, എനിക്ക് പ്രായത്തിന്. സത്യം പറഞ്ഞാൽ അത് ഒരു ശൂന്യത തോന്നാൻ തുടങ്ങുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. മുമ്പ് പൊട്ട് പോയ ഇതൊക്കെയാണ് അഭിമുഖീകരിക്കാമെന്ന്, എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധ്യതകളാണ് പ്രായം ചെല്ലുമ്പോൾ തുറക്കുന്നതെന്നൊരു കോൺഫിഡൻസ് തോന്നിയാൽ റിട്ടയർ ആകാൻ ആരും പേടിക്കില്ല. അതിനെ നമ്മൾ നോക്കിക്കാണും, റിട്ടയർ ആയിട്ട് എനിക്കിതൊക്കെ ചെയ്യണമെന്ന് സ്വപ്നം കാണുന്ന ഒരു തലമുറ ഉണ്ടാക്കണമെങ്കിൽ അവർ ചെറുപ്പത്തിലെ ഇവരുമായിട്ട് ഇടപെടണം. നമ്മുടെ ഇപ്പം മുൻപുള്ള തലമുറ, ഒരുപക്ഷെ എന്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അതിന് സീനിയർ ആയിട്ടുള്ള ആ തലമുറയുടെ ഗുണം, അവരൊക്കെ അവരുടെ ചെറുപ്പകാലത്ത് ഈ മുതിർന്നവരെ പരിചരിച്ചും മുതിർന്നവരെ നോക്കിയും കുടുംബത്തിൽ വളരെ ഒതുങ്ങിയും ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ അവർക്ക് മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കണമെന്നും ആ പ്രായത്തിൽ എങ്ങനെയാണ് അത് പരിചരിക്കേണ്ടതെന്നും കൃത്യമായി അറിയാമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ 20-ത്തിലും 30-ത്തിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യം പലപ്പോഴും തോന്നിയിട്ടില്ല, അവരത് കണ്ടിട്ടുമില്ല. അപ്പൊ ഞാൻ ഇവിടെ ആയിരിക്കുന്ന എന്റെ കോളേജ് കാലത്ത് പോലും ഒരു പ്രായമുള്ള ആളുടെ ബുദ്ധിമുട്ട് കാണുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആഗ്രഹത വരുമെന്നുള്ളത് സ്വാഭാവികം. ഇവിടെ എപ്പോഴും ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയം, 50-ത്തിലുള്ളയാള് 60-ത്തിലുള്ളയാളെ നോക്കാൻ പറ്റണം, 60-ത്തിലുള്ളയാളിന് 70-ത്തിലുള്ളയാളിനെ നോക്കാൻ പറ്റണം, 70-ത്തിലുള്ളയാളിന് 80-ത്തിനെയും 90-ത്തിനെയും നോക്കാൻ പറ്റണം. കാരണം എപ്പോഴും ആ കണക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് തൊട്ട് 10 വർഷം താഴെയുള്ള ആൾക്കാർക്കായിരിക്കും. ഇതിന് മുമ്പത്തെ 10 വർഷക്കാരെയും പിൻപത്തെ 10 വർഷക്കാരെയും മനസ്സിലാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇപ്പൊ എറണാകുളത്ത് പോലും നമ്മളൊരു ഹെൽത്തി ഏജിംഗ് ക്ലബ്ബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കാരണം പ്രായമുള്ളവർക്ക് ഒരുമിച്ച് കൂടാനുള്ള, അതൊരു 55-60 വയസ്സ് മുതലുള്ളവർക്ക് ഒരുമിച്ച് കൂടി അതിൽ ഏറ്റവും മുതിർന്ന ആളെ താഴ്ന്ന ആൾക്ക് സഹായിക്കാൻ സാധിക്കും. കാരണം ഇവരുടെ അവകാശങ്ങളും ഇവരുടെ ആവശ്യങ്ങളും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ആ ഗ്രൂപ്പിലായിരിക്കും. അവരെ സഹായിക്കാൻ വോളണ്ടിയർമാരായിട്ട് ഒരുപാട് 20-ത്തിലും 30-ത്തിലും ഉള്ള ആൾക്കാർക്ക് കൂടാം, പക്ഷെ എപ്പോഴും അത് കൃത്യമായി പ്രിസൈസ് ആയി പറയാൻ സാധിക്കുക ആ ഗ്രൂപ്പിലുള്ളവർക്കായിരിക്കും. അപ്പൊ അവരുടെ കൂട്ടായ്മകൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഒരു എറണാകുളം പോലത്തെ ഒരു മഹാനഗരത്തിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യപൂർണമായ ഒരു വാർദ്ധക്യത്തെ നേരിടാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു കൂട്ടായ്മ അല്ല, അവരുടെ ഒരു വോയിസ് ഇല്ല എന്നുള്ളത് ആശ്ചര്യമാണ്. അത് വരും നാളുകളിൽ കൂടുതൽ കൂടുതൽ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ചേർന്ന് വലിയ കൂട്ടായ്മകളായി മാറണം എന്നുള്ളതാണ് ഒരു വയോജന പരിചയ ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്റെ ഏറ്റവും

0: വലിയ സ്വപ്നം. കാരണം ഇവരുണ്ടെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് സാധിക്കും. കുട്ടികൾക്ക് പാർക്കുണ്ടെങ്കിൽ വയോജനങ്ങൾക്കും ഈ നഗരത്തിൽ പാർക്കുകൾ വേണം, വയോജനങ്ങൾക്കും ലൈബ്രറികൾ വേണം, വയോജനങ്ങൾക്കും ഒരുമിച്ചിരിക്കാനുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ വേണം. അല്ലാതെ ചെറുപ്പക്കാരെല്ലാം പോകുന്ന സ്ഥലത്ത് ചുമ്മാ വണ്ടിയുടെ പുറകെ ഇരുത്തി കൊണ്ടുപോയി നിങ്ങൾ ഇനി മിണ്ടിക്കോ, കുറച്ചു നേരം കഴിഞ്ഞ് വണ്ടി കയറിക്കോ എന്ന് പറയുന്നതല്ലാതെ അവർക്ക് തന്നെ ചെലവഴിക്കാൻ വിഹരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വേണം എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ ആവശ്യം.
1: നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രായം എന്ന് പറയുന്ന വെറും അക്കങ്ങളാണ്. ഇപ്പോൾ ഒരാൾ 50 വയസ്സ്, 40 വയസ്സ്, 60 വയസ്സ്, ചിലർ ഈ അക്കങ്ങളെ ഭയപ്പെടുന്നുണ്ട്. അത് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ?
0: ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. പ്രായം അക്കങ്ങളാണെന്ന് പറഞ്ഞാൽ ഏജ് സെസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ടാഗ്ലൈനോട് എനിക്ക് ഭയങ്കര വിരോധമുള്ള ആളാണ്. കാരണം അങ്ങനെയെങ്കിൽ 55 വയസ്സുള്ള ഒരാൾ എന്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് ഒരു ജീവിതത്തിന്റെ ആകെ തുകയാണ്. ഞാൻ എനിക്ക് 70 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ 70 വയസ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാനിപ്പോ ഈ പ്രോഗ്രാമിന് ഒരു ടാഗ്ലൈൻ പറഞ്ഞ പോലെ, നിങ്ങൾ 60 വയസ്സിന്റെ ജീവിതാനുഭവമുള്ള ചെറുപ്പക്കാരനാണോ എങ്കിൽ സ്വാഗതം.
1: ഐ എം 60 years young.
0: അത് നിങ്ങളുടെ 60 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയാണ്, വെറും ഒരു നമ്പർ അല്ല. ഇപ്പൊ ഞാൻ 34 വയസ്സ് പറഞ്ഞാൽ എനിക്ക് 34 വർഷത്തെ അനുഭവമുള്ളൂ. എന്നെക്കാളും 68 വയസ്സുള്ള ആൾക്ക് എന്റെ ഇരട്ടി അനുഭവമാണ്. അതിനെ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എടുക്കേണ്ടത്, അല്ലാതെ ഒരു ഭയപ്പെടേണ്ട പോയിന്റ്
1: ആയിട്ടല്ല.
0: പിന്നെ മരണം അല്ലെങ്കിൽ അവശത, ഇതൊക്കെയാണ് എല്ലാവരും ഈ നമ്പർ കൂടുമ്പോൾ ഉള്ള പേടി. ഈ മരണം അവശതയൊക്കെ ഏത് നമ്പറിലും വരാം. അത് 30 വരാം, 20 വരാം. നമ്മുടെയൊക്കെ ചുറ്റും എത്രയോ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇത്രയും ആരോഗ്യത്തോടെ ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നത്. അത് അകാരണമായ ഒരു ഭയമാണ്. കാരണം ജീവിതത്തിൽ എന്താണ് മുമ്പോട്ട് നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനെ ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ, ഈ ആരോഗ്യ പ്രായം ചെല്ലുമ്പോൾ വീഴ്ചകളുണ്ടാവാം, നടക്കാൻ വേപ്പലുണ്ടാവാം, ഓർമ്മക്കുറവുണ്ടാവാം, ഉറക്കക്കുറവുണ്ടാവാം, മൂത്രസംബന്ധമായോ മലസംബന്ധമായോ ബുദ്ധിമുട്ടുണ്ടാകാം, ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പേശികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, ഇതിനൊക്കെയാണ് എല്ലാവരും ഭയക്കുന്നത്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മുൻപേ മുതലേ ഇതൊക്കെ കറക്റ്റായി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടോ എന്ന്. കാലാകാലങ്ങളിൽ അത് ഏതാനും രക്തപരിശോധനകളൊന്നും നടത്താതെ ഇതിനൊക്കെ WHO തന്നെ നിഷ്കർഷിക്കുന്ന പല കോംപ്രിഹെൻസീവ് ജീരിയാട്രിക് വാല്യുവേഷൻ നമ്മൾ പറയും, ഇത് ടെസ്റ്റുകളല്ല, ഈ ഓർമ്മയുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായ ഇടവേളകളിൽ നോക്കി പലപ്പോഴും ഇതിനൊന്നും മരുന്ന് പോലും വേണ്ട ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്ത, ഇപ്പൊ വായിൽ രുചിയില്ല, രുചിക്ക് ഇപ്പൊ പുളിയുള്ള ഭക്ഷണം കഴിപ്പിക്കുക, അല്ലെ, അങ്ങനെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അതിനുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ധൈര്യസമേതം ഞാൻ എല്ലാവരോടും പറയുന്നത്, എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 100 വയസ്സിൽ നമുക്ക് ട്രോഫിയൊന്നും ആരും തരാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ എത്ര നാൾ ജീവിച്ചിരുന്നാലും എന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്ത് മറ്റുള്ളവരെ ആശ്രയിക്കുക, അതാണ് എല്ലാവരുടെയും സ്വപ്നം. എനിക്ക് ആശ്രയമില്ലാതെ ജീവിക്കണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് നമ്പറിന്റെ ഒരു തടസ്സമൊന്നും പേടിക്കേണ്ട. ഡോക്ടർമാരൊക്കെ പലപ്പോഴും പറയും ഇനി ഒന്നും ചെയ്യാനില്ല, പ്രായത്തിന്റെയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഏജിസമാണ്. ഇത് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എത്ര മോശം അവസ്ഥ എന്ന് പുറമേ കാണുന്ന ആൾക്കും നമുക്ക് സഹായിക്കാനുണ്ടാവും, നമുക്ക് ആശ്വാസം കിട്ടാനുള്ള വഴികളുണ്ടാവും. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ ഈ ടെൻഷനുകളും ഈ പരിഭവങ്ങളും ഒക്കെ മാറും. അത് തിരിച്ചറിയാനുള്ള ഒരു വേദി അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രായം ചെല്ലുമ്പോൾ വേണ്ടത്. മനസ്സിന്റെ പ്രായം കുറയ്ക്കുകയും, അത് കുട്ടികളെ പോലെ ആവുന്ന എല്ലാവരും പറയുന്നത് സത്യമാണ് കേട്ടോ, പ്രായം ചെല്ലുമ്പോൾ നമ്മൾ മനസ്സ് കുട്ടികളെ പോലെ തന്നെ വിഷമിക്കും, കുട്ടികളെ പോലെ തന്നെ സന്തോഷിക്കും. അപ്പൊ അത് നമ്മൾ ആസ്വദിക്കുക. മനസ്സിന്റെ പ്രായം കുറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ? ശരീരത്തിന്റെ പ്രായത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ നേരിടാൻ ഈ മനസ്സിന്റെ നമ്പർ കുറയുന്നതിനെ കൂട്ടുപിടിച്ച് ഒരു 80 വയസ്സിന്റെ ജീവിതാനുഭവമുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ ഈ നല്ല വാക്കുകളാണ് ഏറ്റവും പ്രചോദനം നൽകുന്ന കാര്യം. അതായത് അത് മുതിർന്ന പ്രായക്കാരായാലും ശരി, ചെറുപ്പക്കാരായാലും ശരി, അവർക്ക് ഏറ്റവും വേണ്ടതും അത് തന്നെയാണ്. അതായത് നമുക്ക് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുക. നമ്മൾ മരിക്കുന്നവരെയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്ടർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് അതിനുള്ളൊരു താല്പര്യം വേണം, നമുക്ക് അതിനുള്ള ഒരു ഇച്ഛാശക്തി വേണം. അത് ഇത് കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ, പ്രത്യേകിച്ചും മുതിർന്ന പ്രായക്കാരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താം. ഈ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി.
2: ആരോഗ്യകരമായ വാർദ്ധക്യം, ഇതേക്കുറിച്ച് വയോജന ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിനോ ജോയിയുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. FM ഹെൽത്ത് ലൈൻ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം AR റഹ്മാന്റെ സംഗീതത്തിൽ ദീപാലി സഹായ് പാടിയത്. ഗാനരചന ഇർഷാദ് കാമിൽ. ചിത്രം മേ വാപ്പസ് ആവുങ്ക.

ഹസി തോ ഫസി എന്ന ചിത്രത്തിൽ സനം പുരി, ഷിപ്ര ഗോയൽ എന്നിവർ പാടിയത്. ഗാനശില്പികൾ കുമാർ, വിശാൽ ശേഖർ.

അർജിത് സിംഗ്, നിഖിത ഗാന്ധി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം കേദാർനാഥ്. ഗാനശില്പികൾ അമിതാഭ് ഭട്ടാചാര്യ, അമിത് ത്രിവേദി. ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ഇന്ന് 4 മണിക്ക് കേൾക്കാം 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനം ആവശ്യപ്പെടാം വാട്സാപ്പ് സന്ദേശത്തിലൂടെ. അയക്കേണ്ട നമ്പർ 9446 4 5 5 8 8 8.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ആകാശവാണി FM വാർത്തകൾ.
1: കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുതിർന്ന പൌരന്മാർ സമൂഹത്തിന് ബാധ്യതയല്ലെന്നും സിൽവർ ഇക്കോണമിയുടെ ഭാഗമായി കാണേണ്ട വലിയ സാധ്യതയാണെന്നും മന്ത്രി CP ജോൺ. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2025 ഡിസംബർ 31 വരെ ക്ഷേമനിധി പെൻഷൻ അനുവദിക്കപ്പെട്ട തൊഴിലാളി കുടുംബ സാന്ത്വന പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി ഒക്ടോബർ 31 വരെ നീട്ടി. കേരള ഹിന്ദി പ്രചാരസഭ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്തെ CBSE, ISC, ICSE സ്കൂളുകളിൽ നവംബർ 28 നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഒക്ടോബർ 30 വരെ ദീർഘിപ്പിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് UAE അറ്റോർണി ജനറൽ. ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോകനേതാക്കൾ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് പുരുഷ ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4:03.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.

ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടി ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേരും സ്ഥലവും അത് വയ്ക്കാൻ മറക്കരുതേ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9444-6455888. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, വോയിസ് മെസ്സേജ് ആയി അയക്കരുത്, ചിത്രവും അയക്കരുത്. അതെല്ലാം ഞങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ടൈപ്പ് ചെയ്ത് തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങുകയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യ ഗാനം ആവശ്യപ്പെട്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കാം. ഹായ്, എൻ്റെ പേര് ഗീത. ഞാൻ കാക്കനാട് നിന്നാണ്. എനിക്ക് ഹക്ക് എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത്. ഇത് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗീതയ്ക്ക് വേണ്ടി, ഗീതയുടെ ഫാമിലിക്ക് വേണ്ടി അർമാൻ ഖാൻ പാടിയ ഈ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന സ്ഥലത്തുനിന്ന് രാജേഷ്. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. കുറേ കാലമായി നാലുമണിപ്പൂവിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട്. ഇന്ന് എനിക്ക് വേണ്ട ഗാനം അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ എന്ന ഗാനമാണ്. ഇതിപ്പോൾ നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഈ മെസ്സേജ് വായിക്കുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജേഷ്, കിളിമാനൂർ. അപ്പോൾ രാജേഷിൻ്റെ ഇഷ്ടഗാനം ഇപ്പോൾ കേൾക്കാം. രാജേഷിൻ്റെ അവിടെ മഴയുണ്ട്, പക്ഷെ ഇവിടെ മഴ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ മഴയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
1: ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എൻ്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. എനിക്കൊരു പാട്ട് വെച്ച് തരണം. ഇന്ന് എൻ്റെ അമ്മയുടെ ജന്മദിനമാണ്. അമ്മയുടെ പേര് രാജമ്മ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി രാപ്പകൽ എന്ന സിനിമയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന ഗാനം വെച്ചു തരണം. എൻ്റെ അച്ഛൻ ഗംഗാധരൻ, പിന്നെ നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ നമുക്ക് നല്ല പാട്ടിലേക്ക് കടക്കാം.

ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് ഞങ്ങളുടെ പുന്നാര അനിയൻകുട്ടൻ ചെച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. ചെച്ചുവിൻ്റെ റിയൽ നെയിം പറഞ്ഞിട്ടില്ല. അവന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് എടവനക്കാട് നിന്നും ഇല്ലത്തെ ഫാമിലി. ഡൊറോത്തി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെച്ചുവിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പറഞ്ഞുകൊണ്ട് ഡൊറോത്തി എന്ന ചിത്രത്തിലെ മുത്തുമണി എന്ന പാട്ട് കേൾക്കാം.

ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ലക്ഷ്മി ഫ്രം നോർത്ത് പറൂർ. എല്ലാവർക്കുമായി കേൾക്കാൻ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ഗാനം, എന്ന ചിത്രത്തിൽ നിന്നും ദൈവം തന്ന പൂവേ എന്ന ഗാനം വച്ചുതരാമോ? പി ജയചന്ദ്രൻ പാടിയ ഗാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജും കൂടി വായിക്കാം. ഇന്ന് ലോക വയോജന ദിനം, എല്ലാവർക്കും വേണ്ടി ഒരു നല്ല പാട്ട് വെച്ചു തരുമോ കുഞ്ഞിപ്പൂവേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും ഗിരിജ. ചായ കുടിച്ചു. ഇവിടെ മഴയ്ക്കുള്ള തുടക്കമാണ്. എല്ലായിടത്തും മഴ പെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഇവിടെ മഴ തുടങ്ങിയിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുടിക്കാൻ. വേറൊരു മെസ്സേജ് കൂടി വായിക്കാം. ലോകവൃദ്ധദിനമായ ഇന്ന് എല്ലാ വയോജനങ്ങൾക്കും ആശംസകൾ. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവർ താമസിക്കുന്നത് പുത്തൻചിറ ഉല്ലാസ് നഗർ ആകുന്നു എന്ന് ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മി ശിവരാമൻ, കല്ലുപാലം, ആലങ്ങാട്. അപ്പം ഇന്ന് ലോകവൃദ്ധ ദിനത്തിന് പാട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഗാനം കേൾക്കാം.

കോട്ടപ്പുറത്ത് നിന്നും രജനി രാജു ആലങ്ങാടും വയോജനങ്ങൾക്കായി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രമാ പറൂർ, പിന്നെ ഒരു മെസ്സേജും കൂടി വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കോമ്പാറ കാനാമ്പുറത്ത് നിന്ന് അനീഷാണ്. ഈ വരുന്ന ശനിയാഴ്ച, അതായത് 3-ാം തീയതി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ ജിജോ ജെയിംസിന് വിവാഹമംഗള ആശംസകൾ നേർന്നുകൊണ്ട് പൂമാനമേ എന്ന ഗാനം വെച്ച് തരുമോ? വധുവിൻ്റെ പേര് ആൽഫി കൊച്ചാൽ. ഓടിക്കുന്ന കാറ് ഒതുക്കി നിർത്തിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അങ്ങനെ ആക്സിഡൻസ് ഒന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അവർക്ക് നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ നല്ല ഗാനം കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, എനിക്കിന്നൊരു പാട്ട് വെച്ച് തരണം കേട്ടോ. ഒരു തമിഴ് പാട്ട്, അവൾ അപ്പടിയൊന്നും അഴകല്ലേ എന്ന അങ്ങാടിത്തേരു എന്ന ചിത്രത്തിലെ പാട്ട്. ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ്. മെസ്സേജ് അയച്ചിരിക്കുന്നു ജിഷ ജോൺസൺ, തിരുമുപ്പം. അപ്പോൾ ജിഷ ജോൺസന്റെ ഇഷ്ടഗാനം ഇതാ.

പ്രിയ നാലുമണിപ്പൂവേ, എൻ്റെ പേര് സുഷമ. എൻ്റെ ഭർത്താവ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 267 ദിവസം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒന്നാം രാഗം പാടിയെന്ന് ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പോൾ അങ്ങേരുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതാ ഈ പാട്ട് കേൾക്കാം.

ഒരു പാട്ട് വെച്ച് തരാമോ? ഇത്താത്ത ഹൈബ അനേത്തി ഹയ ഇടവനക്കാട് ഇല്ലത്ത് പടിയിൽ നിന്നും. വേറൊരു മെസ്സേജും കൂടി വായിക്കാം. ഹലോ നാലുമണി പൂവേ, സുഖമാണോ? കുറച്ചു നാളായി മെസ്സേജ് അയച്ചിട്ട്. ഞാൻ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട സ്റ്റിച്ചിങ് ഹട്ടിൽ നിന്നാണ്. പേര് ജയ. ഞങ്ങളുടെ കടയുടെ ഓണർ ഷൈനിയുടെ ബർത്ത്ഡേ ആണ്. വിഷസ് അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് കൊടുക്കണം. ഈ നീലിമതൻ ചാരുതയിൽ എന്ന പാട്ടാണ് വേണ്ടത്. കടയിലെ ബാക്കി എല്ലാവർക്കും, അനിത, മഞ്ജു, ആശ, രശ്മി, ശാലിനി, കല, എല്ലാവരുടെയും വിഷസ് അറിയിക്കണമേ. അപ്പോൾ ഷൈനിക്ക് വേണ്ടി നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയുന്നു. പിന്നെ നൈസമോൾക്കും മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ഈ ഗാനത്തോടെ നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി പൂർണ്ണമാകുന്നു. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. നാലുമണിപ്പൂക്കൾ നാളെ ഇതേ സമയം. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 4:55. സേവന വാർത്തകൾ. കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് ഈ മാസം 5 അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസിൽ പകർപ്പുമായി ഈ മാസം 5 October 11 ഹാജരാകണം. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ് യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 96 86 92 94 95 99 96 82.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റന്റ് ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 6 അവസാന തീയതി. പിഴ അടച്ച് 12 അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.cdoe.uoc.ac.in www.cdoe.uoc.ac.in. ഫോൺ നമ്പർ 04-94-24-07-356 04-94-24-07-356. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടുകൂടി ഈ മാസം 31 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും അല്ലെങ്കിൽ www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.eemployment.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-868-27-22-62 04-868-27-22-62.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കേരള പോലീസ് നടപ്പാക്കുന്ന ഹാറ്റ്സ്, അതായത് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് പദ്ധതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. ഒരു ഒഴിവാണുള്ളത്. പുനരധിവാസ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ക്ലിനിക്കൽ സൈക്കോളജി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ UGC RCI അംഗീകാരമുള്ള സർവകലാശാലയിൽ നിന്ന് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദം, സൂപ്പർവൈസ്ഡ് ക്ലിനിക്കൽ പരിശീലനത്തോടുകൂടിയ 2 പൂർണ്ണസമയ MPhil എന്നിവയാണ്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ക്രൈസിസ് ഇന്റർവെൻഷൻ എന്നിവയിൽ കുറഞ്ഞത് 2 പ്രവൃത്തി പരിചയം നിർബന്ധം. പോലീസിലോ സമാനമായ ഉത്തരവാദിത്തമുള്ള മേഖലകളിലോ പ്രവർത്തിച്ചവർക്ക് മുൻഗണന. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആശയവിനിമയ ശേഷി, കമ്പ്യൂട്ടർ പ്രാവീണ്യം, മികച്ച സ്വഭാവഗുണം, ശാരീരിക മാനസികാരോഗ്യം എന്നിവയും അധിക യോഗ്യതകളാണ്. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 5 മുൻപായി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ്, ജില്ലാ പോലീസ് ഓഫീസ്, യാക്കര റോഡ്, പാലക്കാട് എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഇമെയിൽ ADDL SPPLKD.POL

അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ, ADDLSPPLKD ഡോട്ട് POL അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വയോജന സംരക്ഷണം സർക്കാരിന്റെ ഔദാര്യമെന്ന നിലയിൽ കാണാതെ നിയമപരമായ അവകാശമായി ഉറപ്പാക്കുന്നതിനുള്ള സമഗ്ര നിയമനിർമ്മാണം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ IT സ്ഥാപനങ്ങളെയും സാങ്കേതിക മേഖലയിലെ മറ്റ് സ്ഥാപനങ്ങളെയും ഒരു പൊതു ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന IT പാർക്സ് അഫിലിയേഷൻ പദ്ധതിക്കും കേരള ടെക് ബ്രാൻഡിനും ഈ മാസം 6 തുടക്കമാകും. ഇടുക്കി ജില്ലയിൽ അടിക്കടി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹ മാധ്യമം വഴി നടക്കുന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമെന്ന് ജില്ലാ കളക്ടർ. കണ്ണൂർ ഏച്ചൂർ വട്ടപ്പൊയിലിൽ നിർത്തിയിട്ട മിനി ലോറി അപ്രതീക്ഷിതമായി മുന്നോട്ട് നീങ്ങി, ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മട്ടന്നൂർ സ്വദേശി ശിവദാസൻ മുണ്ടോളിയാണ് മരിച്ചത്. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് UAE അറ്റോർണി ജനറൽ. ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 97 kg ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് സിവാച്ചിന് വെള്ളി മെഡൽ. പുരുഷ ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. നാഷണൽ ഗെയിംസ് സ്ക്വാഷ് സെന്ററിൽ നടന്ന സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഓംകാർ വിനോദും നിഖിത ബിയും ചാമ്പ്യന്മാരായി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 3:11. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസൻ ചിത്രയും പാടിയത്. ചിത്രം മീനത്തിൽ താലിക്കെട്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

0: ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിൽ സന്തോഷ് കേശവ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
0: നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് ജെറി അമൽദേവ്.

ചിത്രയും സംഘവും പാടിയ ഗാനമിനി. ചിത്രം നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ജെറി, അമൽദേവ്.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിങ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ മെജോ ജോസഫ് ചിട്ടപ്പെടുത്തി. അഫ്സൽ, വിധു പ്രതാപ്, സയനോര, റിമി ടോമി എന്നിവർ പാടിയ ഗാനം കേൾക്കാം ഇനി. ചിത്രം നോട്ട്ബുക്ക്.

മഴവിൽ കൂടാരം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിനി. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് എസ് ബാലകൃഷ്ണൻ.

അടുത്ത ഗാനം പാടിയത് യേശുദാസും ചിത്രയും, ചിത്രം മീനാക്ഷി കല്യാണം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം നാദിർഷാ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: കരമസോ സഹോദരന്മാരെ പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായ ഒരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്.
0: വേണുവി ദേശം ചെയ്യുന്ന പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
2: അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. രാവിലെ 6:30 തൃശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു.
0: അഷ്ടമൂർത്തിയുടെ കഥ, അങ്കിരസിന്റെ അംഗങ്ങൾ.
3: വർഷാന്ത്യത്തിന്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിന്റെ കാലൊച്ച കാതോർക്കൂ.
0: മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: അടുത്ത ഗാനം പാടിയത് ചിത്ര, ചിത്രം ഗൃഹപ്രവേശം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം SBALAKRISHNAN.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
0: പ്രിയരിന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ KP സുധീർ സംസാരിക്കുന്നു.

വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി

0: കേൾക്കട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ശീതകാല പച്ചക്കറികളുടെ നടീലിനുള്ള സമയം ആഗതമായി. മുൻകാലങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഇത്തരം വിളകൾ നമ്മുടെ കാലാവസ്ഥയിലും മണ്ണിലും നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിൽ വിവിധ ഫാമുകളിലും കർഷകരുടെ കൃഷിയിടങ്ങളിലും ശീതകാല പച്ചക്കറികൾ ചെയ്യുന്നതോടൊപ്പം ഇന്ന് വീടുകളിലും ഗ്രോ ബാഗുകളിൽ ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. കാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, റാഡിഷ് തുടങ്ങി നമുക്ക് പ്രിയങ്കരമായ പല ശീതകാല വിളകളും നമുക്കിന്ന് 100 മേനി വിളവ് നൽകുന്നുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ നടീൽ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട പരിചരണങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.
1: ശീതകാല പച്ചക്കറികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സജീവമായി കൃഷി ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഗ്രോ ബാഗുകൾ മുൻകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ പലതരം ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെയാണ് ശീതകാല പച്ചക്കറി ഇനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്താമോ?
2: കേരളീയർക്ക് സുപരിചിതവും ധാരാളമായി വിപണിയിൽ ലഭ്യമായതുമായ ശീതകാല പച്ചക്കറിയാണ് ക്യാബേജ്. ക്യാബേജ് ചെടിയുടെ അഗ്രഭാഗത്ത് ഇളം തളിരിലകൾ കൂടിച്ചേർന്ന ഹെഡ് ആണ് പച്ചക്കറിയായി ഉപയോഗിക്കുന്നത്. ക്യാബേജ് പോലെ തന്നെ ബ്രാസിക്കേസിയ കുടുംബത്തിലെ മറ്റൊരംഗമാണ് കോളിഫ്ലവർ. ഇവയിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപായി തണ്ടിലുണ്ടാകുന്ന മുകുളം, അതായത് കർഡ്, ആണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം. കോളിഫ്ലവർ കൃഷിയോട് സാമ്യതയുള്ള കൃഷിയുള്ള മറ്റൊരു പച്ചക്കറിയാണ് ബ്രോക്കോളി. വിപണിയിൽ ധാരാളം ലഭ്യമായതും ജീവകം എയുടെ സ്രോതസ്സുമായ പച്ചക്കറിയാണ് ക്യാരറ്റ്. ഇവ ചുവപ്പ്, കറുപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ചീരയുടെ കുടുംബമായ അമരാന്തേസിയിൽ ഉൾപ്പെട്ട ഒരു ശീതകാല പച്ചക്കറി വിളയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ മാംസളമായ വേരും ഇലകളുമാണ്. ബീറ്റ സയാനിൻ, ബീറ്റ സാന്തിൻ എന്നീ രണ്ട് പിഗ്മെൻറ്റുകളാണ് ബീട്രൂട്ടിന് ആരെയും ആകർഷിക്കുന്ന കടും ചുവപ്പ് നിറം നൽകുന്നത്. ക്യാരറ്റ് പോലെ തന്നെ വേരുകൾ ഭക്ഷ്യയോഗ്യമായ മറ്റൊരു പച്ചക്കറിയാണ് റാഡിഷ് അഥവാ മുള്ളങ്കി. പൊതുവെ ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിൽ കണ്ടുവരുന്നു. മറ്റൊരു പ്രധാന ശീതകാല പച്ചക്കറിയാണ് സവാള അഥവാ വലിയ ഉള്ളി. കേരളത്തിലെ മലയോര പ്രദേശങ്ങളായ ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഈ പച്ചക്കറികൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കനുയോജ്യമായ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെ സമതല പ്രദേശങ്ങളിലും കഴിഞ്ഞ 10-15 വർഷമായി കൃഷി ചെയ്തു വരുന്നു. കേരളത്തിലെ സമതലങ്ങളിൽ തണുപ്പ് കൂടുതലായി ലഭിക്കുന്ന ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവയുടെ കൃഷിക്ക് അനുയോജ്യം. അതിനാൽ ഇവയെ ശീതകാല പച്ചക്കറികളായി അറിയപ്പെടുന്നു.
1: നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ശീതകാല പച്ചക്കറി ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: കേരള കാർഷിക സർവകലാശാല നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ക്യാബേജിൽ ശരാശരി 1.5 കിലോ വലിപ്പം വരുന്ന ഹെഡുകൾ ലഭിക്കുന്ന NS 160, NS 43, NS 183 എന്നീ ഇനങ്ങളും കോളിഫ്ലവറിൽ ശരാശരി 700 ഗ്രാം മുതൽ 1 കിലോ വരെ വലിപ്പമുള്ള കേർഡുകൾ ലഭിക്കുന്ന പുസാമേഹ്ന, ബസന്ത്, NS 60, NS 60N എന്നീ ഇനങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ മാജിക്, സാക്കി, പാലം സമൃദ്ധി എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ബ്രോക്കോളി ഇനങ്ങൾ. ജീവകം എയുടെ കലവറയായ ക്യാരറ്റിൽ പുസാ കേസർ, പുസാ രുധിര, സൂപ്പർ കൊറോഡ, ഊട്ടി 1 എന്നീ ഇനങ്ങളാണ് കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യം. ബീട്രൂട്ടിൽ

0: മധുർ, ഇൻഡാം റൂബിക്യൂൺ, ക്രിംസൺ ഗ്ലോബ് എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഇനങ്ങൾ. റാഡിഷിൽ എരിച്ചിൽ കുറവുള്ള തൂവെള്ള ഇനങ്ങളാണ് കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. പുസ ചേത്കി, അർക്ക നിശാന്ത്, സൺഗ്രോ 1002 എന്നീ ഇനങ്ങളാണ് കേരളത്തിലെ സമതലങ്ങളിൽ കൃഷി ചെയ്യാവുന്നവ. അർക്ക കല്യാൺ, അർക്ക നികേതൻ, N53, അഗ്രി ഫൗണ്ട്, ഡാർക്ക് റെഡ് എന്നിവയാണ് കേരളത്തിന് അനുയോജ്യമായ സവാള ഇനങ്ങൾ.
1: സാധാരണ നമ്മൾ പച്ചക്കറികൾ നടുന്ന അതേ രീതിയാണോ ഈ ശീതകാല പച്ചക്കറികളും നടേണ്ടത്?
0: കാബേജിലും കോളിഫ്ലവറിലും പ്രോട്രേകളിൽ വളർത്തിയ 1 മാസം പ്രായമുള്ള തൈകളാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് നടാനായി ഉപയോഗിക്കുന്നത്. 1 സെന്റിന് 2 മുതൽ 3 ഗ്രാം വിത്ത് മതിയാകും. കടുകുമണിയോട് സാമ്യമുള്ള ഇവയുടെ 1 ഗ്രാം വിത്തിൽ നിന്ന് ഏകദേശം 200 മുതൽ 250 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാം. പ്രോട്രേകളിൽ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും 1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. മിശ്രിതം പ്രോട്രേകളിൽ നിറച്ച ശേഷം ഓരോ കളത്തിലും ഓരോ വിത്ത് വീതം നിക്ഷേപിക്കാവുന്നതാണ്. 4-5 ദിവസം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. നന ക്രമീകരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കടചീയൽ പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയുന്നു. കൃഷിയിടത്തിലേക്ക് നടാൻ പാകമാകുമ്പോൾ 1-2 ദിവസം സൂര്യപ്രകാശത്തിൽ വയ്ക്കുന്നതും ജലസേചനം ക്രമീകരിക്കുന്നതും പറിച്ചു നടി എളുപ്പമാക്കുന്നു. 20 മുതൽ 25 ദിവസം പ്രായമാകുമ്പോൾ കാബേജ്, കോളിഫ്ലവർ തൈകൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാവുന്നതാണ്. നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള ഇടമാണ് കാബേജ് കൃഷിക്ക് അനുയോജ്യം. അമ്ലത്വം കൂടുതലുള്ള പ്രദേശത്ത് നിലമൊരുക്കുമ്പോൾ സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. 1 അടി വീതിയും 1/2 അടി താഴ്ചയും ആവശ്യത്തിന് നീളവുമുള്ള ചാലുകൾ 2 അടി അകലത്തിൽ കീറി അവയിൽ മേൽമണ്ണ്, ചാണകപ്പൊടി അഥവാ കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് ചാലിന്റെ 3/4 ഭാഗത്തോളം മൂടാം. ഓരോ ചാലിലും തൈകൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം നൽകണം. കോളിഫ്ലവർ നടുമ്പോൾ ഓരോ ചാലിലും തൈകൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലം നൽകണം. കാരറ്റ് കൃഷിക്ക് നല്ല നീർവാർച്ചയും താഴ്ചയും ഇളക്കവുമുള്ള പശ്മരാശി മണ്ണാണ് യോജിച്ചത്. കൃഷിയിടത്തിൽ നേരിട്ട് വിത്ത് പാത്തി മുളപ്പിക്കുകയും മുളച്ചു വരുന്ന തൈകൾ ആവശ്യാനുസരണം നീക്കി വിള അകലം ക്രമീകരിച്ചുമാണ് കാരറ്റ് കൃഷി ചെയ്യുന്നത്. ജീരകത്തോട് സാമ്യമുള്ള വിത്താണ് വയ്ക്കുള്ളത്. 1 സെന്റ് കൃഷി ചെയ്യാൻ ശരാശരി 20 മുതൽ 30 ഗ്രാം വിത്ത് വേണ്ടിവരും. സൗകര്യപ്രദമായ നീളത്തിലും 1 അടി ഉയരത്തിലും 2 വാരങ്ങൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം ലഭിക്കുന്ന രീതിയിൽ വാരങ്ങൾ കോരണം. ഇങ്ങനെ തയ്യാറാക്കിയ വാരങ്ങളിൽ ജലസേചനം നടത്തിയതിനു ശേഷം 2 സെന്റിമീറ്റർ ആഴത്തിൽ ചാലുകൾ കീറി അതിൽ വിത്തുകൾ പാകാവുന്നതാണ്. വിത്തിന് ഭാരം കുറവായതിനാൽ വിതയ്ക്കുമ്പോൾ അകലം ക്രമീകരിക്കുന്നതിന് 2-3 ഇരട്ടി മണൽ ചേർത്ത് പാകുന്നത് നല്ലതായിരിക്കും. വിത്ത് പാകിയതിനു ശേഷം നേരിയ തോതിൽ മേൽമണ്ണും മണലും ചേർന്ന മിശ്രിതം കൊണ്ട് ചാലുകൾ മൂടണം. ആവശ്യത്തിന് ഈർപ്പം ലഭിക്കുകയാണെങ്കിൽ കാരറ്റ് 8 മുതൽ 10 ദിവസം കൊണ്ട് മുളയ്ക്കും. മുളച്ച് 1 ആഴ്ച കഴിയുമ്പോൾ വരികളിൽ 8 മുതൽ 10 സെന്റിമീറ്റർ അകലത്തിൽ കൂടുതലുള്ള തൈകൾ പിഴുതു മാറ്റേണ്ടതാണ്. ബീട്രൂട്ടിലും ഭക്ഷ്യയോഗ്യമായ ഭാഗം വേരുകൾ രൂപാന്തരം പ്രാപിച്ചതായതിനാൽ ഇവ നല്ലതുപോലെ കിളച്ചൊരുക്കിയ സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കണം. വിത്തുകളാണ് ബീട്രൂട്ടിന്റെ നടീൽ വസ്തു. 1 വിത്തിൽ നിന്ന് 4 മുതൽ 6 തൈകൾ വരെ മുളച്ചു വരും. 1 സെന്റ് സ്ഥലത്ത് നടാനായി 25 മുതൽ 30 ഗ്രാം വിത്ത് വേണ്ടിവരും. വാരങ്ങൾ തയ്യാറാക്കി അതിൽ നുരിയിട്ടാണ് വിത്തുകൾ പാകേണ്ടത്. 1 ആഴ്ചയ്ക്കുള്ളിൽ വിത്ത് മുളച്ചു വരും. 1 ആഴ്ചയ്ക്ക് ശേഷം തൈകൾ തമ്മിൽ 8 മുതൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ കൂടുതലുള്ള തൈകൾ പിഴുതു മാറ്റണം. റാഡിഷ് 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 40 മുതൽ 50 ഗ്രാം വിത്ത് വേണ്ടിവരും. കാരറ്റും ബീട്രൂട്ടും കൃഷി ചെയ്യുന്നത് പോലെ വാരങ്ങൾ കോരി അതിന് വിത്ത് പാകുകയാണ് ചെയ്യുന്നത്. ഭക്ഷ്യയോഗ്യമായ ഭാഗം വേരുകളായതുകൊണ്ട് അവയ്ക്ക് യാതൊരു ക്ഷതവും കൂടാതെ വളരാൻ വേണ്ട സാഹചര്യം നൽകണം. റാഡിഷ് വിത്ത് 4 മുതൽ 5 ദിവസം കൊണ്ട് മുളയ്ക്കും. 1 ആഴ്ച പ്രായമായ തൈകൾ 8 മുതൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ പിഴുതു മാറ്റി നടാവുന്നതാണ്. സവാള 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 30 മുതൽ 40 ഗ്രാം വിത്ത് വേണ്ടിവരും. തൈകൾ പറിച്ചു നട്ടാണ് സവാള വളർത്തുന്നത്. ഇതിനായി പ്രോട്രേ തൈകളും ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമായ നീളത്തിലും വീതിയിലും 20 സെന്റിമീറ്റർ ഉയരത്തിലും തടങ്ങൾ കോരി അതിലേക്ക് തൈകൾ നടാവുന്നതാണ്.
1: ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന വളങ്ങളാണോ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വളപ്രയോഗം നടത്തേണ്ടതുണ്ടോ?
0: കാബേജിലും കോളിഫ്ലവറിലും തൈ നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ വളപ്രയോഗം നടത്താം. സെന്റിന് 1.5 കിലോ യൂറിയ, 3/4 കിലോ പൊട്ടാഷ്, 2 കിലോ രാജ്ഫോസ് എന്ന തോതിലാണ് വളപ്രയോഗം നടത്തേണ്ടത്. മണ്ണിര കമ്പോസ്റ്റ്, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നീ ജൈവവളങ്ങൾ 2:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത് 3 ആഴ്ച പ്രായമാക്കുമ്പോൾ തൈ 1 50 ഗ്രാം വീതം ഇട്ട് മണ്ണ് കയറ്റി കൊടുക്കേണ്ടതാണ്. കൃത്യമായി ജലസേചനവും നടത്തണം. ക്യാരറ്റ് കൃഷി തുടങ്ങുന്നതിന് മുൻപ് കിളച്ചൊരുക്കിയ സ്ഥലത്ത് അടിവളമായി സെന്റിന് 100 കിലോ എന്ന തോതിൽ ജൈവവളം ചേർക്കണം. സെന്റിന് 3 കിലോ യൂറിയ, 1.5 കിലോ സൂപ്പർ ഫോസ്ഫേറ്റ്, 1.5 കിലോ പൊട്ടാഷ് എന്നിവയാണ് ക്യാരറ്റ് കൃഷിക്ക് വേണ്ടത്. അതിൽ പകുതി യൂറിയയും പൊട്ടാഷും മുഴുവൻ സൂപ്പർ ഫോസ്ഫേറ്റും തൈകൾ മുളച്ച് 10 മുതൽ 14 ദിവസം പ്രായമാകുമ്പോൾ തൈകളുടെ ഇരുവശത്തും ചാല് കീറി നൽകണം. ബാക്കി യൂറിയയും പൊട്ടാഷും നട്ട് 1 മാസം കഴിഞ്ഞ് മേൽവളമായി നൽകാം. സവാള കൃഷിക്ക് സെന്റിന് 100 കിലോ ജൈവവളം, 700 ഗ്രാം യൂറിയ, 800 ഗ്രാം രാജ്ഫോസ്, 400 ഗ്രാം പൊട്ടാഷ് എന്നിവയാണ് നൽകേണ്ടത്. കള നിയന്ത്രണം, ജലസേചനം, മണ്ണ് കയറ്റി കൊടുക്കൽ തുടങ്ങിയവയാണ് ക്യാരറ്റ് കൃഷിയിലെ മറ്റു പ്രധാന പരിപാലന മുറകൾ. ബീട്രൂട്ട്, റാഡിഷ് എന്നിവയുടെ കൃഷിക്ക് ജലസേചനം, വളപ്രയോഗം, മണ്ണ് കയറ്റി കൊടുക്കൽ, കള നിയന്ത്രണം ഇവയെല്ലാം ക്യാരറ്റ് കൃഷിയിൽ ചെയ്യുന്നത് പോലെ അനുവർത്തിക്കാവുന്നതാണ്.
1: ശീതകാല പച്ചക്കറികൾ നട്ടു കഴിഞ്ഞാൽ വിളവെടുപ്പിന് എത്ര സമയം കാത്തിരിക്കേണ്ടി വരും?
0: ക്യാബേജിൽ തൈകൾ പറിച്ചു നട്ട് 55 മുതൽ 60 ദിവസമാകുമ്പോൾ ഹെഡുകൾ രൂപപ്പെട്ടു തുടങ്ങും. 10 മുതൽ 15 ദിവസം കൊണ്ട് തന്നെ അത് പൂർണ്ണ വളർച്ചയാകും. അപ്പോൾ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. കോളിഫ്ലവറിൽ കർഡുകൾ രൂപപ്പെടാൻ തൈകൾ പറിച്ചു നട്ട് ഏകദേശം 45 മുതൽ 50 ദിവസം വേണ്ടിവരും. വെയിലേറ്റ് നിറവ്യത്യാസം ഉണ്ടാകാതിരിക്കാനും കർഡുകൾ വെളുത്ത നിറവും നല്ല മണവും ആകൃതിയും ലഭിക്കുന്നതിന് കർഡുകൾ അതിനു ചുറ്റുമുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടേണ്ടതാണ്. ഇതിനെ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നു. വിളവെടുപ്പിന് 5 ദിവസം മുൻപ് ബ്ലാഞ്ചിങ് ചെയ്യാവുന്നതാണ്. വിളവെടുപ്പ് അനുബന്ധിച്ച് ചൂട് കൂടുകയാണെങ്കിൽ കർഡുകളിൽ പലതരം രൂപാന്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നടീൽ സമയം, കൃത്യമായ കൃഷി രീതി, വളപ്രയോഗം എന്നിവ അവലംബിക്കേണ്ടത് കോളിഫ്ലവർ കൃഷിയിൽ അനിവാര്യമാണ്. ക്യാരറ്റ് നട്ട് ഏകദേശം 65 മുതൽ 70 ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പ് നടത്താം. ചെടികൾ മുഴുവനായി പറിച്ചെടുത്ത് കടഭാഗം ഏകദേശം 5 സെന്റിമീറ്റർ ഉയരത്തിൽ വെട്ടിമാറ്റി ബാക്കി ഭാഗമാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. വിത്ത് പാകി 3 മാസം കഴിയുമ്പോൾ ബീട്രൂട്ട് വിളവെടുക്കുക. വിളവെടുക്കാൻ പാകമായ ചെടിയുടെ വേര് മണ്ണിന് പുറത്തേക്ക് ദൃശ്യമാകും. അപ്പോൾ മാംസളമായ വേരുകളുടെ ശരാശരി വ്യാസം 3 മുതൽ 5 സെന്റിമീറ്റർ വരെ ആയിരിക്കും. വിളവെടുപ്പ് സമയത്ത് അന്തരീക്ഷത്തിലെ താപനില ഉയർന്ന ബീട്രൂട്ടിൽ വൃത്താകൃതിയിൽ നിറവ്യത്യാസം കാണാറുണ്ട്. ഏകദേശം 40 മുതൽ 50 ദിവസം കഴിയുമ്പോൾ റാഡിഷും വിളവെടുക്കാവുന്നതാണ്. തൈകൾ നട്ട് 3 മാസം കഴിയുമ്പോൾ സവാള വിളവെടുപ്പിന് തയ്യാറാകും. മൂപ്പത്താറാകുമ്പോൾ ഇലകൾ ഉണങ്ങും. ആ സമയത്ത് നന നിർത്തേണ്ടതാണ്. 10 മുതൽ 15 ദിവസം കഴിയുമ്പോൾ സവാള ഉണങ്ങിയ ഇലയോടുകൂടി വിളവെടുത്ത് ഉണക്കണം.
1: ഈ ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുന്നവർ സ്വീകരിക്കേണ്ട സസ്യ സംരക്ഷണ മാർഗങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ശീതകാല പച്ചക്കറികൾ നടുന്നതിന് 2 ആഴ്ച മുൻപ് കുമ്മായം ചേർത്ത് കൃഷിയിടത്തിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിലൂടെ ബാക്ടീരിയൽ രോഗങ്ങൾ തടയാനാകും. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം നൽകണം. ചാണകപ്പൊടി നൽകുമ്പോൾ ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നൽകാൻ ശ്രദ്ധിക്കുക. തൈകൾക്കും ചെടികൾക്കും ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുന്നത് കുമിൾ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു.
2: ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓ എൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
4: പ്രിയരേ, വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. രാത്രി 8:05 യുവവാണിയിൽ കേൾക്കാം. ക്വീൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. യുവവാണിയിൽ ക്വീൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. സമയം 6:00 കഴിഞ്ഞ് 4:49. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: This is Akashvani, the news read by Anuja Kumar.

0: കൊച്ചി FM. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: പ്രീതിപോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും. ഡോക്ടർ KP സുധീർ സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. സമകാലികം ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
1: 8:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, എരൂർ പൂർണ്ണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
4: ഞാൻ അഡ്വക്കേറ്റ് KS സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ വന്ദനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
5: ലോട്ടറി എനിക്കോ?
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: നാളെ രാവിലെ 8:05 FM ഹെൽത്ത് ലൈനിൽ വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: നാളെ രാവിലെ 8:25 ഇന്ന് ഈ നിലയത്തിൽ

0: ഇന്ന് ചോദ്യമുത്തരം ചിന്താശകലം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം, 11 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാളെ ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി VD ജോണിയും മകൻ സിജോയും. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: നാളെ രാത്രി 8:05 എഫ് എം ഹെൽത്ത് ലൈൻ. അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. വേണു വിദേശം നടത്തുന്ന പ്രഭാഷണം. അഷ്ടമൂർത്തി എഴുതിയ കഥ അങ്കിരസിൻ്റെ അംഗങ്ങൾ. മീരാബൻ PMന്റെ കവിതകൾ വെറും കാലം, ജര, നരകത്തിൻ്റെ വാതിൽ. 11 ഗിരിജാദേവിയുടെ ഹിന്ദുസ്ഥാനി സംഗീതം, ക്ഷമിക്കണം, 10 ഗിരിജാദേവിയുടെ ഹിന്ദുസ്ഥാനി സംഗീതം. തുടർന്ന് 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
4: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
5: നീ

0: യരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
1: ആലമുണ്ടഹര നീല കണ്ടതവ കാലുകണ്ടു മുതമാണ്ടിടാൻ.
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
2: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ മധുരം ഗീതം. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം MG രാധാകൃഷ്ണൻ.

പൂവച്ചൽ ഖാദർ എഴുതി, എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തി, യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി സേവന വാർത്തകൾ.

0: കാക്കനാട് എൻ ജി ഒ ക്വാർട്ടർ ദേശീയ മുക്ക് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നാളെ രാത്രി 8 മണി മുതൽ റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ക്യുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. എം ബി എ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@qsat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 02 57 73 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 98 95 02 57 73.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: കരമസോ സഹോദരന്മാരെ പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായ ഒരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്.
1: വേണു വി ദേശം ചെയ്യുന്ന പ്രഭാഷണം ഇഡിയറ്റ് ചില വീണ്ടു വിചാരങ്ങൾ.
3: അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. രാവിലെ 6:30 തൃശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു.
1: അഷ്ടമൂർത്തിയുടെ കഥ അങ്കിരസിന്റെ അംഗങ്ങൾ.
4: വർഷാന്ത്യത്തിന്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിന്റെ കാലൊച്ച കാതോർക്കൂ.
1: മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5 അതിലധികമോ പട്ടികജാതി വനിതകൾ അംഗങ്ങളായ സ്വയം സഹായ സംഘങ്ങൾക്കും സംരംഭങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അപേക്ഷിക്കാം. സംഘങ്ങൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബ്ലോക്ക് മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ മാസം 8 മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾ കോട്ടയം കളക്ടറേറ്റിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 04-812-56-25-03 04-812-56-25-03.
5: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
6: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഐയിൽ മെഷീനിസ്റ്റ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. മെഷീനിസ്റ്റ് ട്രേഡിൽ എൻ ടി സിയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും എൻ എ സിയും 1 വർഷത്തെ പരിചയവും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖയിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഓപ്പൺ വിഭാഗത്തിലുള്ള യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 5-ന് രാവിലെ 10 മണിക്ക് ഐ ടി ഐയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491 2 81 51 61. നമ്പർ ആവർത്തിക്കാം, 0491 2 81 51 61. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം അറിയിലെ

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി പി ഡബ്ല്യു ഡി സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
2: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. 50 പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാനുകൂല്യം നൽകിവരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ MU, ഷർജിത ജയെ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കുപിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCB സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സമ്പൂർണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും

0: ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

പ്രീതിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴമേഘപ്രാവുകൾ, ഈ ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ എൽ ശ്രീറാം.

ചിത്രം മണ്ണ്. കെ പി ബ്രഹ്മാനന്ദൻ, പി സുശീല, സെൽമ ജോർജ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന പവിത്രൻ, സംഗീതം എ ടി ഉമ്മർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 27.4°C. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 48 സെക്കൻഡും. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും പ്രതീക്ഷ കൈവിടരുത്. ഇരുട്ടിനു ശേഷം വെളിച്ചം വരുന്നത് പോലെ ഓരോ പ്രയാസത്തിനും ശേഷം ഒരു നല്ല കാലം വരും. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നവരാണ് ഒടുവിൽ വിജയത്തിലെത്തുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. കൃഷി ഇന്ന് പരമ്പരാഗത രീതികളിൽ മാത്രം ഒതുങ്ങുന്ന മേഖലയല്ല. കൃത്രിമ ബുദ്ധി, ഡ്രോൺ, സെൻസർ സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരമാക്കുകയുമാണ്. ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും വിളയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും നൂതന സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകളുടെ വരവോടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി സംരംഭങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട്. കൃഷി, സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്ന കൂട്ടായ്മയ്ക്ക് ഭാവിയിലെ കാർഷിക വികസനത്തിന്റെ പ്രധാന അടിത്തറയാകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതം നേരിടാനും സാധിക്കും. അതോടൊപ്പം കൃഷിയിടത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെ സംസ്കരിച്ച് പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുന്നതിലൂടെ കർഷകന് കൂടുതൽ വരുമാനം നേടാനും കഴിയും. യുവാക്കൾക്ക് കൃഷിയെ ഒരു തൊഴിലായി മാത്രമല്ല ആധുനിക സംരംഭകത്വ മേഖലയായും കാണാൻ ഇതുപകരിക്കും. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളെയും കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ കെ പി സുധീർ.
3: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് കാർഷിക മേഖല. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കൃഷിയുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൃഷി എന്നത് വിത്ത് വിതച്ച് വിളവെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമല്ല. ഉൽപാദനം, യന്ത്രവൽക്കരണം, വിളവെടുപ്പിനോട് ശേഷമുള്ള പരിപാലനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, സംഭരണം, വിപണനം, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങി കാർഷിക മൂല്യ ശൃംഖലയുടെ ഓരോ ഘട്ടത്തിലും പുതിയ സംരംഭകത്വ സാധ്യതകൾ രൂപപ്പെട്ടു വരികയാണ്. ഇവിടെയാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ പ്രസക്തി. കർഷകൻ ഉൽപാദകൻ മാത്രമല്ല, സംരംഭകൻ കൂടിയാകണം എന്ന ആശയമാണ് ഇന്നത്തെ കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉപഭോക്താവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും അതിൽ മൂല്യവർദ്ധനവ് നടത്തുകയും മികച്ച വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന സമീപനമാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ അടിസ്ഥാനം. കർഷകർ ഇന്ന് എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ

കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാം, ഉൽപ്പന്നത്തിന് കൂടുതൽ മൂല്യം സൃഷ്ടിക്കാം, നഷ്ടം കുറയ്ക്കാം, കൂടുതൽ വരുമാനം ഉറപ്പാക്കാം എന്നിങ്ങനെ കൂടി ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തനത് വിളകളിൽ കൂടുതൽ സംരംഭകത്വ സാധ്യതകൾ കണ്ടെത്താൻ ഓരോ സംരംഭകനും സാധിക്കണം. ആദ്യം നമ്മുടെ സ്വന്തം തെങ്ങിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. തേങ്ങാ വെള്ളം, തേങ്ങാ കാമ്പ്, തേങ്ങാ പാല്, പിണ്ണാക്ക് എന്നിവയ്ക്ക് പുറമേ ചകിരി, തൊണ്ട്, തെങ്ങോല, തെങ്ങിൻ പൂക്കുല, തെങ്ങിൻ തടി എന്നിവയിലും സാമ്പത്തിക മൂല്യം കണ്ടെത്താൻ കഴിയണം. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് പുറമേ വെന്ത വെളിച്ചെണ്ണ, തൂൾ തേങ്ങ, നാളികേരത്തിൻ്റെ പാല്, ക്രീം തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാം. തേങ്ങ വെള്ളത്തിൽ നിന്ന് റെഡി ടു സെർവ് പാനീയങ്ങളും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാം. തേങ്ങ വെള്ളത്തിൽ നിന്നും ഇത്തരത്തിൽ പാനീയങ്ങളും നാറ്റാ ഡി കൊക്കോ പോലുള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മികച്ച സംരംഭമാണ് തളിപ്പറമ്പ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാറ്റാ ന്യൂട്രിക്കോ. അതുപോലെ പാഴായി പോകുന്ന തെങ്ങോലയിൽ നിന്നും സംരംഭകത്വ ആശയം സൃഷ്ടിച്ച സംരംഭകനാണ് ഡോക്ടർ സജി വർഗീസ്. തെങ്ങോലയിൽ നിന്നും സ്ട്രോ നിർമ്മിച്ച് സൺബേർഡ്സ് എന്ന ബ്രാൻഡിൽ സഫോൺ റീപർപ്പസ് എന്ന സംരംഭം ഇന്ന് വിപണനം നടത്തുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തെങ്ങു കയറുന്ന ലളിതമായ യന്ത്രങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ വിവിധ യന്ത്രവൽക്കരണ സാധ്യതകളും നിലനിൽക്കുന്നു. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിളയായ നെല്ലിനും മൂല്യവർദ്ധനവിനുള്ള ഏറെ സാധ്യതകളുണ്ട്. അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇതിൽ പ്രാധാന്യമർഹിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന തവിട്, ഉമി എന്നിവയ്ക്കും സംരംഭകത്വ സാധ്യതകളുണ്ട്. തവിടിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ പ്ലേറ്റ് നിർമ്മിക്കുന്ന വ്യത്യസ്ത ആശയം പ്രാവർത്തികമാക്കിയ ഒരു സംരംഭകനാണ് വിനയകുമാർ ബാലകൃഷ്ണൻ. തൂശൻ എന്ന ബ്രാൻഡിൽ ഇത്തരത്തിൽ തവിടിൽ നിന്നും പാത്രങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം വിപണനം ചെയ്യുന്നു. ഉമിയിൽ നിന്നും ഇത്തരത്തിൽ സിമൻ്റ് ബ്ലോക്സിനും ബദലായ ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. മൂല്യവർദ്ധനവ് കൂടാതെ ഇന്ന് ഏറെ പ്രചാരം നേടുന്ന സ്പെഷ്യാലിറ്റി റൈസുകളുടെ മില്ലിങ്ങിനുള്ള ചെറിയ യന്ത്രങ്ങൾക്കും ആവശ്യക്കാരേറെയുണ്ട്. പഴം പച്ചക്കറി സംസ്കരണത്തിലും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു കിലോ പഴം വിപണിയിൽ നേരിട്ടെത്തിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് ജ്യൂസ്, ജാം, സ്ക്വാഷ്, ഡ്രൈ ഫ്രൂട്ട്സ്, പൾപ്പ്, പൗഡർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചാൽ കൂടുതൽ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ കാര്യം തന്നെ എടുക്കാം. ചക്കച്ചുളയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടാതെ പാഴായി പോകുന്ന ചക്കക്കുരുവിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാം. വനിതാ സംരംഭകയായ ജെയ്മി സജിയുടെ പ്രമുഖ ബ്രാൻഡായ ജാക്ക് ഫ്രഷ് ചക്കക്കുരുപൊടിയിൽ നിന്നും പായസം, മിക്സ്, ഷേക്ക് പോലുള്ള ഡെസേർട്ടുകൾ നിർമ്മിക്കുന്ന സംരംഭമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ പേരുകേട്ട കേരളത്തിൽ അവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഏറെ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, ജാതിക്കയിൽ നിന്നും പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പാഴായി പോകുന്ന തൊണ്ടിൽ നിന്നും ജ്യൂസും വൈനും ഡ്രൈ ഫ്രൂട്ട്സും കാൻഡീസും നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങൾ മണവും നിറവും ഒന്നും നഷ്ടമാകാതെ പൊടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ക്രയജനിക് സാങ്കേതിക വിദ്യകളും ഇന്ന് നിലവിലുണ്ട്. ഉൽപ്പന്നങ്ങളുടെ സംസ്കരണത്തോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക സംരംഭങ്ങളുടെ വിജയത്തിൽ നിർണായകമാണ്. ഇതിൽ കാർഷിക സ്റ്റാർട്ടപ്പുകൾ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന മേഖലകളിലൊന്നാണ് കൃത്യതാ കൃഷി. വെള്ളം, വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയ വിഭവങ്ങളുടെ കൂടുതൽ കൃത്യമായ പ്രയോഗം സാധ്യമാക്കുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷിരീതി. സെൻസറുകൾ, AI സാങ്കേതികവിദ്യ എന്നിവയിലെ പുരോഗതി കൃത്യതാ കൃഷിരീതികളുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യമായുള്ള മറ്റൊരു പ്രധാന മേഖലയാണ് കാർഷിക യന്ത്രവൽക്കരണം. കാർഷിക യന്ത്രവൽക്കരണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും കാർഷിക പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിനും സഹായകമാകും. ഇത്തരത്തിൽ ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ഒരു വിദ്യയാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. തെങ്ങ് കയറ്റത്തിനും ഭാരം എടുക്കുന്നതിനുമുള്ള ലളിതമായ യന്ത്രങ്ങൾ, ബോട്ട് ടില്ലറുകൾ പോലുള്ള നെൽകൃഷിക്കായുള്ള സൗകര്യപ്രദമായ യന്ത്രങ്ങൾ, റബ്ബർ ടാപ്പിംഗ് ഉപകരണങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള റോബോട്ടുകൾ, കുരുമുളക് പറിക്കുന്നതിനും മെതിച്ചെടുക്കുന്നതിനുമുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ കാർഷിക അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രങ്ങളുമായി സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നിലമൊരുക്കൽ മുതൽ കൊയ്ത്തുവരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതുമായുള്ള ഓട്ടോമാറ്റിക് യന്ത്രങ്ങളിലും സംരംഭകത്വ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്.

0: കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മേഖലയിലും സംരംഭകത്വത്തിന് വലിയ സാധ്യതകളുണ്ട്. വിളവെടുപ്പിന് ശേഷമുണ്ടാവുന്ന നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിനായി ശീത സംഭരണം, നിയന്ത്രിത അന്തരീക്ഷത്തിലുള്ള സംഭരണം, ഉണക്കൽ, ജലാംശം നീക്കം ചെയ്തുള്ള സംരക്ഷണം, ഗുണമേന്മ നിലനിർത്തുന്ന പാക്കേജിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും സംരംഭകത്വ സാധ്യതകളേറെയുണ്ട്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ, ഊർജ സംരക്ഷണ മാർഗങ്ങൾ, ഡ്രോൺ ടെക്നോളജി എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയുള്ള ആശയങ്ങളെ കാർഷിക സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റിയെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് PMRKVY റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ പദ്ധതി. കേരളത്തിൽ ഈ പദ്ധതിയുടെ സേവനങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ വഴിയാണ് സംരംഭകരിലെത്തിക്കുന്നത്. നിലവിൽ സംരംഭം തുടങ്ങിയ സീഡ് സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോട്ടോടൈപ്പുകളിലൂടെ വിപുലീകരണത്തിലും വാണിജ്യവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം പദ്ധതിയിലൂടെ നൽകി വരുന്നു. ഇക്കഴിഞ്ഞ 7 വർഷത്തിനകം കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ 300 നവസംരംഭകർ സംരംഭക ലോകത്ത് കിടപിടിക്കാവുന്ന തരത്തിൽ പ്രാപ്തരായി കഴിഞ്ഞു. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 117 സംരംഭങ്ങൾക്ക് 14.5 കോടി രൂപയുടെ ഗ്രാൻറ് കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൽ നിന്നും അനുവദിച്ചു കിട്ടി. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ നാളിതുവരെ നടത്തിയ 333 സംരംഭകത്വ വികസന പരിശീലന കളരികളിലായി ഏകദേശം 8,800 പേർ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. PMRKVY പദ്ധതിയിലേക്ക് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് അപേക്ഷ ക്ഷണിച്ചു വരുന്നത്. PMRKVY റാഫ്റ്റാർ പദ്ധതിക്ക് പുറമെ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിനായി PMFME കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റിയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ പ്രവർത്തിച്ചു വരുന്നു. ഭൂമി, കെട്ടിടം, യന്ത്രങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ നിക്ഷേപം നടത്താതെ തന്നെ അവരുടെ സംരംഭകത്വ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇൻക്യുബേഷൻ സെൻറ്റർ വേദിയൊരുക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ കോമൺ ഇൻക്യുബേഷൻ സെൻറ്റർ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി നൗക എൻ്റർപ്രൈസസ് എന്ന സംരംഭം സജ്ജമാക്കിയ 7 കണ്ടെയ്നറുകൾ ഗൾഫ് നാടുകളിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ വിദഗ്ധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കർഷകർക്കും സംരംഭകർക്കും കാർഷിക കൂട്ടായ്മകൾക്കും നിരവധി ഉൽപ്പന്നങ്ങളുടെ സംസ്കരണ ശൃംഖല പ്രയോജനപ്പെടുത്തുന്നതിനായി ഇൻക്യുബേഷൻ സൗകര്യം അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ നൽകി വരുന്നു. അരി, നാളികേരം എന്നിവയുടെയും പഴം പച്ചക്കറി വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സംസ്കരണ ശൃംഖല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും വിദഗ്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭക്ഷ്യ സംസ്കരണം, ഡ്രോൺ പൈലറ്റ് പരിശീലനം, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുമായി ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല. ബന്ധപ്പെടേണ്ട നമ്പർ 9778436265. നമ്പർ ഒരിക്കൽ കൂടെ 9778436265. ഇത് കൂടാതെ ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പറും കൂടെ ഉപയോഗിക്കാം. 0487243832. ഒരിക്കൽ കൂടെ ലാൻഡ് ലൈൻ 0487243832.
1: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും

0: സംരംഭകത്വ സാധ്യതകളും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ കെ പി സുധീറിന്റെ ഫോൺ നമ്പർ 9447689466.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,900 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൗരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പ് കൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് വേണം ഇനം തിരഞ്ഞെടുക്കാൻ. പോളരോഗത്തിന്റെയും തണ്ടുതുരപ്പിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള

0: കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും. ഉമ, ഗൗരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് മൂന്നാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്. പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ, ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഉത്തരം, തേനീച്ച കോളനികൾ തേൻ ലഭ്യതയനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ച് തേൻ ശേഖരിക്കുന്ന രീതിയാണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M നിസാമുദ്ദീൻ.
2: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
4: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.4 ഡിഗ്രി സെൽഷ്യസ്.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിങ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: 3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,100, കോട്ടയം 28,400, എറണാകുളം 25,200, കൊച്ചി റെഡി 24,900, ആലുവ 26,700 രൂപ, വടക്കൻ പറവൂർ 26,300 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,600, വടക്കൻ പറവൂർ 15,800 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600 രൂപ, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 37,500 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 28,500 രൂപ, എറണാകുളം 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,100 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,100, ആലുവ 68,000, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,500, മൂവാറ്റുപുഴ 26,000, കോതമംഗലം 25,500, തൊടുപുഴ 25,000 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 18,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000 രൂപ, ആലുവ 185,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,200 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 5,700 രൂപ, മൂവാറ്റുപുഴ 5,000 രൂപ, തൊടുപുഴ 5,600 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: പ്രിയരെ, ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. ഇന്ന് രാത്രി 8:05 രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്, എരൂർ പൂർണ്ണശ്രീ അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നത് രാത്രി 9:30. സമയം 7 മണി കഴിഞ്ഞ് 24:49. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം അറിയിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്റ്റർ

0: ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പരീക്ഷാവും യുവാവും കേ ലിയേ ബഡാ സങ്കട് ബൻ സകേ.
0: 1926 യു പി എസ് സി രൂപീകൃതമായത്. യു പി എസ് സി ശതാബ്ദി സ്മരണാർത്ഥം തയ്യാറാക്കിയ നാണയവും പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 1 വർഷത്തിന് ശേഷം, എന്നാൽ 2 വർഷത്തിനകം ജനനമോ മരണമോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സ്റ്റോക്ക് സംഭരണ കാലാവധി 15 ദിവസമായും സ്റ്റോക്ക് പരിധി 1000 ക്വിന്റലായും നിജപ്പെടുത്തി. ഈ മാസം 15 മുതൽ നവംബർ വരെ നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാകും. ഉത്സവ സീസണിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുമായാണ് നടപടിയെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി പ്രതിരോധ അക്കൌണ്ട്സ് ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 100% ചെലവുകളും അക്കൌണ്ടുകളിൽ രേഖപ്പെടുത്തിയതായും അക്കൌണ്ട്സ് വകുപ്പിന്റെയും സേനാവിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു.
2: हम चाहते हैं कि हमारे डिफेंस इक्विपमेंट, हमारे वेपन्स, ये सब देश में ही और देश के लोगों के हाथों से ही बने और इस प्रोसेस में फाइनेंशियल मैनेजमेंट की भूमिका मैं मानता हूं कि बहुत ही महत्वपूर्ण है.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെ ഭരണകക്ഷിയായ ജനതാ വിമുക്തി പെരമനയുടെ ജനറൽ സെക്രട്ടറി ടെൽവിൻ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ശ്രീലങ്കയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ഇന്ത്യ എപ്പോഴും പിന്തുണ നൽകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. 5-ാമത് കൗഡില്യ എക്കണോമിക് കോൺക്ലേവ് ശനിയാഴ്ച മുതൽ ന്യൂഡൽഹി ആരംഭിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ സംസാരിക്കും. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധശേഷി എന്നതാണ് 3 ദിവസം നീളുന്ന കോൺക്ലേവിന്റെ പ്രമേയം. 80 വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും അടങ്ങുന്ന 150-ലേറെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താദ്യമായി മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 2 വെള്ളിയും 3

0: വെങ്കലവും കരസ്ഥമാക്കി. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികളിൽ പുരോഗമിക്കുന്നു. ദേശീയ യുദ്ധസ്മാരകം, പോലീസ് സ്മാരകം തുടങ്ങിയവയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരോടുള്ള ആദര സൂചകമായി 2019 ജനുവരിയിലാണ് ദേശീയ യുദ്ധസ്മാരകം ഇന്ത്യാഗേറ്റിന് സമീപം സ്ഥാപിതമായത്. 2018 പോലീസ് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പോലീസ് സ്മാരകം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ധീര സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമായാണ് ഈ സ്മാരകങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: മുജെ വിശ്വാസ് ഹെ കി ദേശ്വാസിയോ കെ ലിയേ രാഷ്ട്രീയ സൈനിക് സ്മാരക് ജാന കിസി തീർത്ഥ സ്ഥൽ ജാന കെ സമാൻ ഹോഗാ. രാഷ്ട്രീയ സൈനിക് സ്മാരക് സ്വതന്ത്രതാ കെ ബാദ് സർവോച്ച ബലിദാൻ ദേനെ വാലെ ജവാനോ കെ പ്രതി രാഷ്ട്ര കി കൃതജ്ഞതാ കാ പ്രതീക് ഹെ. സ്മാരക കാ ഡിസൈൻ ഹമാരെ അമർ സൈനികോ കെ അദമ്യ സാഹസ് കോ പ്രദർശിത് കർത്താ ഹെ.
0: ന്യൂഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛത ഹി സേവ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏക് പേട് മാ കേ നാം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ അദ്ദേഹം വൃക്ഷത്തൈ നട്ടു. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിലെ കോക്ക്പീറ്റിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കിയ സംഭവത്തിൽ UAE അറ്റോർണി ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. UAE രജിസ്ട്രേഷൻ വിമാനമായതിനാൽ ഭീകരാക്രമണ സാധ്യതയടക്കം പരിശോധിക്കാൻ രാജ്യത്തിന് നിയമപരമായ അധികാരമുണ്ട്. പരിക്കേറ്റിട്ടും ആക്രമിയെ കീഴടക്കാൻ സഹായിച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ UAEയിലെ ഇന്ത്യൻ സ്ഥാനപതിയും കോൺസൽ ജനറലും അഭിനന്ദിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഡൽഹി സർവകലാശാലയിൽ ശ്രംദാൻ ശുചിത്വ യജ്ഞം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സാമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനകാര്യ മന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടക്കും. ദേശീയ പെൻഷൻ പദ്ധതി ലളിതമാക്കാനും വരുമാന പദ്ധതികൾ ഉറപ്പാക്കാനും നടപടിയുണ്ടാകുമെന്ന് ചീഫ് എക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ. പെൻഷൻ ഇൻഷുറൻസ് മേഖലകളിൽ ജനങ്ങളുടെ നിക്ഷേപം കുറവായതിനാലാണ് നടപടി. ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് പെൻഷൻ പദ്ധതികളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. NPS ദിനം 2026 ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാ വിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: FM ഈവനിംഗ്.
1: പ്രീതി FM ഈവനിംഗ് ആരംഭിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം.
2: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: FM ഈവനിംഗിൽ ഇപ്പോൾ
3: സമകാലികം.
4: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനതയുടെ വിശപ്പിനെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമാണ്. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒരു നാടിന്റെ ഉച്ചപ്പട്ടിണി മാറ്റിയ കേരളത്തിന്റെ സ്വന്തം ജനകീയ ഹോട്ടലുകൾ ഇന്നവ കൺമുന്നിൽ ഒന്നൊന്നായി അടഞ്ഞുപോവുകയാണ്. വിശപ്പുരഹിത കേരളം എന്ന വലിയ പ്രഖ്യാപനത്തോടെ തുടങ്ങിയ ഒരു പദ്ധതി ഇന്ന് സബ്സിഡികളുടെ അഭാവത്തിലും സർക്കാരിന്റെ അവഗണനയിലും ശ്വാസം മുട്ടുന്നത് എന്തുകൊണ്ടാണ്? കോവിഡിന്റെ കഠിനമായ ലോക്ക്ഡൌൺ കാലത്താണ് നമ്മൾ ഈ ഹോട്ടലുകളുടെ മൂല്യമറിഞ്ഞത്. പണമില്ലാത്തവനും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് വലിയൊരു കടക്കെണിയിലാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു വശത്ത്, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ സബ്സിഡി തുക മറുവശത്ത്. ഒരു നാടിനെ ഊട്ടിയ അമ്മമാർ ഇന്ന് സ്വന്തം കുടുംബം പുലർത്താൻ വഴിയില്ലാതെ കണ്ണീരൊഴുക്കുകയാണ്.
5: ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ
4: വെറും 20 രൂപയ്ക്ക് ഊണും പാഴ്സലിന് 25 രൂപയുമായിരുന്നു തുടക്കത്തിൽ ഈ ഹോട്ടലുകളുടെ ആകർഷണം. പിന്നീട് പ്രതിസന്ധികൾ കാരണം ഇത് 30 രൂപയായി ഉയർത്തേണ്ടി വന്നെങ്കിലും വിപണിയിലെ വൻ വിലക്കയറ്റവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ കുടുംബശ്രീ പ്രവർത്തകരായ അമ്മമാരുടെ അധ്വാനത്തിനുമേൽ ഇന്ന് കടബാധ്യതയുടെ കരിനിഴൽ വീണിരിക്കുന്നു. മാസം തോറും കൃത്യമായി ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി തുക ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിൽ നിന്നും കുടിശ്ശികയായിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകളാണ്. തങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം പോയിട്ട് എടുത്ത കടം പോലും വീട്ടാനാകാതെ പ്രതിസന്ധിയിലായ ഹോട്ടൽ നടത്തിപ്പുകാരിയുടെ വാക്കുകൾ.
6: എന്റെ പേര് തുഷാര എന്നാണ്. കോലഞ്ചേരി ക്രാച്ചറ ജനകീയ ഹോട്ടലിലാണ് സ്റ്റാഫാണ്. ഞങ്ങള് 5 മെമ്പേഴ്സും ഏതാണ്ട് സ്റ്റാഫ് അടക്കം 8 പേരോളം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ സംരംഭം സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ തുടങ്ങിയ പദ്ധതിയാണ്. ആദ്യത്തെ സമയങ്ങളിൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതെല്ലാം കട്ട് ആവുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് നല്ല രീതിയിൽ കച്ചവടം ഉണ്ട്. പക്ഷേ ഈ ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നത് കൊണ്ട് സാധനങ്ങളുടെ വിലവർദ്ധന കൊണ്ടും നമുക്കത് നിലവിൽ ലാഭം എന്ന് പറയാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ ചെറിയ നഷ്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആളുകളുടെ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴും ഞങ്ങൾ പിടിച്ചു നിന്ന് പോകണത്. തീർച്ചയായിട്ടും ഈ രീതിയിലാണ് പോകണമെന്നെങ്കിൽ നമ്മൾ തുടർന്നു പോകാൻ നമുക്ക് കഴിയില്ല. ബാധ്യതകൾ ഇങ്ങനെ കിട്ടുന്നത് കൊടുത്തും അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോകണയാണ്. നല്ല രീതിയിലുള്ള ബാധ്യതയുണ്ട് നമുക്ക്. പക്ഷെ നമ്മളെ ആശ്രയിക്കുന്ന അനേകം പേരുണ്ട്. ഞങ്ങളൊരു 100-300 ആളുകളൊക്കെ വരുന്നൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പേര് ഡെയിലി നമ്മളെ ആശ്രയിക്കുന്നുണ്ട്. അവർക്കൊരു നല്ല ഭക്ഷണം കിട്ടുന്ന സംവിധാനമാണ് നമ്മളില്ലാതെയായാൽ ഇല്ലാതെയായി പോകുന്നത്. അത് മനസ്സിലാക്കി ജന ഉപകാരപ്രദമായ ഒരു പദ്ധതി എന്ന നിലയിൽ അത് മനസ്സിലാക്കി പുതിയ സർക്കാർ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പിടിച്ചു നിന്ന് പോകുന്നത്. നേരത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ റീഫണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. സബ്സിഡി ഇല്ല. ഇലക്ട്രിസിറ്റിയുടെ റീഫണ്ട്, വാട്ടർ ബില്ലിന്റെ റീഫണ്ട് അതെല്ലാം തന്നെ കട്ടായേക്കും. അപ്പൊ നിലവിൽ നമുക്ക് ബിൽഡിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് മാത്രമാണ് ആകെ ഒരു ഇതുള്ളു. അപ്പൊ നമ്മുടെയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാത്തിനും വില വർദ്ധിച്ചു. 20 രൂപയ്ക്ക് കൊടുത്തിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഡബിളാണ് ഓരോ സാധനങ്ങൾക്ക് അരിക്കടക്കം വില വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഫുഡിന് വില കൂട്ടാനും നിവൃത്തിയില്ല. ആളുകൾ നമ്മുടെ ഈ വിലക്കുറവും പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിന് വില കൂട്ടുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. അപ്പൊ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകും. കസ്റ്റമേഴ്സിനെയല്ലേ ബാധിക്കുക. എല്ലാം സാധാരണക്കാരുടെ മേലാണല്ലോ ബാധ്യതകൾ വരിക. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ല സഹകരണത്തോടെ ഈ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.

0: ആഗ്രഹം. ഞങ്ങൾ അഞ്ചെട്ട് പേരുടെ ഉപജീവനം കൂടിയാണിത്. അപ്പൊ ആ രീതിയിലുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: എന്റെ പേര് കുമാരി വിനയൻ. ഞാൻ തൃക്കാക്കര ഈസ്റ്റ് CDS ന്റെ കീഴിലെ സംരംഭമായ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ നടത്തുകയാണ്. ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ക്യാൻറ്റീനാണ്. ഇപ്പൊ ഞങ്ങൾ ജനകീയ ഹോട്ടല് നേരത്തെ സർക്കാർ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പൊ സബ്സിഡിയൊക്കെ നിർത്തി. പിന്നെ അവശ്യ സാധനങ്ങളുടെ വില കയറ്റവും ഗ്യാസിന്റെ വില കൂടുതലും ഒക്കെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്നാലും ഞങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു.
2: സ്വന്തം കുടുംബം പുലർത്താൻ ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ ഹോട്ടൽ പൂട്ടേണ്ടി വരുന്നതോടെ വലിയൊരു കടക്കണിയിലേക്കാണ് ഈ സ്ത്രീകൾ വീഴുന്നത്. ഒരു ജനകീയ ഹോട്ടൽ പൂട്ടുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ നൂറുകണക്കിന് സാധാരണക്കാരുടെ ഉച്ചഭക്ഷണമാണ് ഇല്ലാതാകുന്നത്. ദിവസവും അവിടെ നിന്ന് ആഹാരം കഴിച്ചിരുന്ന നൂറുകണക്കിന് സാധാരണക്കാരുടെ ദുരിതമാണ് ഇതിന്റെ മറ്റൊരു വശം. ലോട്ടറി തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, നിർമ്മാണ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം വലിയൊരു പ്രഹരമാണ് ഈ ഹോട്ടലുകളുടെ അടച്ചുപൂട്ടൽ.
3: എന്റെ പേര് വിൽസൺ. ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് താമസിക്കാൻ വന്ന ഒരാളാണ്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഭക്ഷണം വാങ്ങിക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന രൂപയ്ക്കുള്ള മൂല്യമുണ്ട് ഭക്ഷണത്തിന്. മാത്രമല്ല നല്ല ഭക്ഷണം, പിന്നെ ഇഷ്ടംപോലെ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നത്. ഇതിപ്പോ എനിക്കെന്ന് മാത്രമല്ല ഒരു സാധാരണക്കാർക്കൊക്കെ ഇവിടുത്തെ ഭക്ഷണം വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മുന്നോട്ട് ഇത് പോകണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല ഒരു സമീപനം ഈ പ്രസ്ഥാനത്തിന് വേണം, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നിന്ന് പോകും. എന്റെ അറിവിൽ നിന്നിട്ടില്ല എങ്കിലും ഞാനൊരു രണ്ടര വർഷമായിട്ട് ഞാൻ ഇവിടുന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്. ഞാനും വീട്ടിൽ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഭക്ഷണം മേടിക്കാതെങ്കിൽ രണ്ടു പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാനുണ്ട്. പിന്നെ ഉള്ള ഭക്ഷണങ്ങൾ വൃത്തിയും നനയുണ്ട് കൊടുക്കുന്നതും ഇല്ല. പിന്നെ ഈ പ്രസ്ഥാനം നിന്ന് പോകാത്ത രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ പൈസയാണെങ്കിലും കുറവാണ്. 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു പേർക്ക് വേണ്ടി കഴിക്കാം ഈ ഭക്ഷണം, ഒരാളുടെ ഭക്ഷണം. ഇത് നമ്മുടെ കേരളത്തില് അപൂർവമായ ചില ഹോട്ടലുകളിൽ മാത്രമേ ഉള്ളൂ ഈ സംവിധാനം എനിക്ക് തോന്നുന്നു. ഹോട്ടൽ നിന്ന് പോകാതെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകണം. സാധാരണക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണശാല.
4: എന്റെ പേര് അനുഷ. ഞാനിവിടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSc കോഴ്സിന് വേണ്ടി പഠിക്കുന്ന ആളാണ്. വീട് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്താണ് ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ താമസം. സാധാരണ ഒരു ഇടത്തരം ഫാമിലിയിൽ നിന്ന് വരുന്ന എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരുന്ന ചെറിയൊരു എമൗണ്ട് കൊണ്ടാണ് റൂം റെന്റും പഠന ചെലവുകളും ഒക്കെ ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞു കൂടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ജനകീയ ഹോട്ടല് എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര ഒരു വലിയ ആശ്വാസമായി മാറിയത്. വെറും 30 രൂപയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലും അതേ വൃത്തിയിലും ഒക്കെ ഉച്ചയോടെ കിട്ടുമായിരുന്നു. കോളേജ് കഴിഞ്ഞും ക്ലാസ് കഴിഞ്ഞും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ അമ്മമാര് ഞങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ അറിയാമായിരുന്നു. ചില സമയങ്ങളിലൊന്നും നമുക്ക് കാശ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നാളെ തന്നാ മതി മോളെ, ഇപ്പോൾ കഴിക്കൂ എന്ന് പറഞ്ഞ സ്നേഹത്തോടെയാണ് ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ അവര് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ ഈ ഹോട്ടലൊക്കെ പെട്ടെന്ന് പൂട്ടിയതോടുകൂടി ഞങ്ങളുടെ ജീവിതം ശരിക്കും പ്രതിസന്ധിയിലായി. പുറത്തുള്ള ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സാധാരണ ഓർഡിന് കുറഞ്ഞത് ഒരു 80 മുതൽ 150 രൂപ അതിനൊക്കെ കൊടുക്കണം. ഒരു ദിവസം 100 രൂപ ഉച്ചഭക്ഷണത്തിന് മാത്രമായി മാറ്റി വെച്ചാൽ തന്നെ മാസം 3000 രൂപയോളം വരും. ഞങ്ങളെ പോലെ ഇൻകം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അതൊരു സ്വപ്നം കാണാൻ പോലും പറ്റാത്ത എമൗണ്ട് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനും എന്റെ ഫ്രണ്ട്സ് ഒന്നും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാറ് പോലുമില്ല. പകരം ബേക്കറിയിൽ നിന്ന് 10 രൂപയ്ക്ക് ബിസ്ക്കറ്റോ ചായയോ ഒക്കെ കുടിച്ചാണ് ഞങ്ങള് വിശപ്പൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇത് കാരണം പലർക്കും ഗ്യാസ് ട്രബിളും ക്ഷീണവും വയ്യാടിക്കൊക്കെ ആയിട്ട് പഠനത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ മാറിയിരിക്കുകയാണ്. വിശപ്പുരഹിത കേരളം എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ പെൺകുട്ടികളുടെ വിശപ്പും അതിലുള്ളത് സർക്കാർ ഓർക്കണം. ഈ അമ്മമാരുടെ കണ്ണീര് കാണാനും ഞങ്ങളെ പോലുള്ളവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണം.
2: വിപണിയിലെ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരു സാധാരണ ഹോട്ടലിൽ ഒരു ഊണ് തയ്യാറാക്കാൻ വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്? അപ്പോഴാണ് വെറും 20-30 രൂപയ്ക്ക് ഈ സ്ത്രീകൾ ആഹാരം നൽകിയത്. സർക്കാർ നൽകേണ്ടിയിരുന്ന ചെറിയൊരു സഹായം പോലും കൃത്യസമയത്ത് നൽകാത്തതാണ് ഈ തകർച്ചയ്ക്ക് കാരണം.
5: ഞാൻ ജോർജ് ഇടപ്പരുത്തി, മഴവന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന വിഷയം കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത് 1998 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി ഇത് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം തൊഴിൽ, സാമ്പത്തിക സാമൂഹിക ശാക്തീകരണം എന്നീ നിലകളിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിൽ നാം ഏറെ വിജയിച്ചു കഴിഞ്ഞു. ഈ കൂട്ടായ്മയുടെ മറ്റൊരു

ാണ് കുടുംബശ്രീ ഹോട്ടൽ അഥവാ ജനകീയ ഹോട്ടൽ എന്ന പദ്ധതി. 2020-21 കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. കോവിഡ് കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുകയും അതോടൊപ്പം കുടുംബശ്രീ വനിതകൾക്ക് ഉപജീവനമാർഗം കണ്ടെത്തുകയുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 10 മുതൽ 20 വരെ അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ജനകീയ ഹോട്ടൽ.

0: ചുരുങ്ങിയ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ഈ പദ്ധതി ജനകീയ ഹോട്ടൽ എന്ന പേരിൽ അറിയപ്പെടും. എല്ലാ വിഭാഗത്തിലും പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 500-ൽ പരം ജനകീയ ഹോട്ടലുകൾ ഇതിനകം പ്രവർത്തനം നിർത്തി എന്നത് ഏറെ വേദന ഉണ്ടാക്കുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, അറ്റകുറ്റപ്പണികൾ സമയത്ത് നടത്താൻ കഴിയാത്ത അവസ്ഥ, സബ്സിഡി സമയത്ത് ലഭിക്കാത്ത സാഹചര്യം, മറ്റ് ഗ്രാൻറ്റുകൾ സമയത്ത് ലഭ്യമാകാത്തത്, അംഗങ്ങൾക്ക് അവർ അർഹിക്കുന്ന വേതനം നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ജനകീയ ഹോട്ടലിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. CSR പോലെയുള്ള ഫണ്ടുകൾ ഈ പദ്ധതിക്ക് ലഭ്യമാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി പ്രത്യേക താല്പര്യമെടുത്ത് ഈ പദ്ധതിയെ നിലനിർത്തുന്ന ആവശ്യമായ നടപടികൾക്ക് മുന്തിയ പരിഗണന നൽകുക തുടങ്ങിയവയാണ്. എന്തു തന്നെയായാലും ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ സത്വര നടപടിയാണ് അഭികാമ്യമായിട്ടുള്ളത് എന്നതിൽ രണ്ടു പക്ഷമില്ല.
1: ജനകീയ ഹോട്ടലുകൾ വെറുമൊരു ബിസിനസ് സംരംഭമല്ല, അതൊരു വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയായിരുന്നു. ഇത് പൂട്ടുന്നത് വഴി സമൂഹത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്.
2: എന്റെ പേര് ഷീന രജീഷ്. ഞാൻ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിട്ട് 9 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഞാനൊരു പൊതുപ്രവർത്തക കൂടിയാണ്. ഞാൻ ചെയർപേഴ്സണായിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്തില് ജനകീയ ഹോട്ടല് നിലവിൽ വന്നത്. കോവിഡിനോടനുബന്ധിച്ച് ആണ് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. ഈ പദ്ധതിയോടനുബന്ധിച്ച് നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കാനും സാധാരണക്കാരായ ആളുകളുടെ വിശപ്പ് മാറ്റാനും അതോടൊപ്പം തീരെ നിവൃത്തിയില്ലാത്ത കുറെ ആളുകൾക്ക് അന്നമൂട്ടാനും നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇത് ഏറ്റെടുത്ത കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ CDSല് ജനകീയ ഹോട്ടൽ ഏറ്റെടുത്ത സംരംഭക ഒരു സംരംഭം മാത്രമായിട്ടല്ല ഇതിനെ കണ്ടത്. കുറെ ആളുകളുടെ സാധാരണക്കാരായ വിശപ്പിന്റെ വിളികൾ അറിയുന്ന ആളുകളുടെ വിശപ്പ് മാറ്റി അന്നമൂട്ടാൻ അവര് ഇതുവഴി ജനകീയ ഹോട്ടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഹോട്ടല് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഈ ജനകീയ ഹോട്ടൽ പ്രവർത്തിച്ചു പോന്നിരുന്നു. സബ്സിഡിയോടുകൂടി സബ്സിഡി സർക്കാര് കൃത്യമായി നൽകുകയും ഉണ്ടായി. എന്നാൽ ഇപ്പോ സബ്സിഡി നിർത്തിയ സാഹചര്യത്തില് ഇപ്പോ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ ഹോട്ടല് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയാൽ കടം കയറി സാമ്പത്തിക കടക്കണിയിലാകുമെന്ന് മനസ്സിലാക്കിയ സംരംഭക 2-3 മാസത്തിനകം ഈ ഒരു ഹോട്ടല് നിർത്തുന്നതിനുള്ള ഒരു ആലോചനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ തുടർന്നും ഇനിയും ഈ ഇതുപോലുള്ള നല്ല നല്ല പദ്ധതികള് നിർത്തിപ്പോകാതെ നല്ല കാഴ്ചപ്പാടുകൂടി കൊണ്ടുവന്ന് അവർക്കൊരു കൈത്താങ്ങായി സർക്കാർ നിലകൊള്ളുവാനും അതോടൊപ്പം തന്നെ സാധാരണക്കാര ആളുകൾക്ക് അന്നം മുട്ടുന്നതിനുള്ള ഒരു പദ്ധതിയിലേക്ക് വരണമെന്നും അറിയിക്കുകയാണ്.
1: അതെ, നമ്മൾ കേട്ടത് ഒരേപോലെ വേദനയും ആശങ്കയും ജനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വശത്ത് കടക്കിണിയിലായ അമ്മമാർ, മറുവശത്ത് പട്ടിണിയിലായ സാധാരണക്കാർ. വിശപ്പുരഹിത കേരളം എന്ന വലിയ മുദ്രാവാക്യം വെറുമൊരു ബോർഡ് മാത്രമായി ഒതുങ്ങിപ്പോകരുത്. ബജറ്റുകളിലും പ്രഖ്യാപനങ്ങളിലും കോടികൾ വകയിരുത്തുമ്പോൾ താഴെ തട്ടിൽ വിശപ്പടക്കാൻ പാടുപെടുന്ന മനുഷ്യരെയും അവരെ ഊട്ടുന്ന സ്ത്രീകളെയും സർക്കാർ വിസ്മരിക്കരുത്. അടിയന്തിരമായി കുടിശ്ശികകൾ തീർക്കാനും വിപണിയിലെ വിലക്കയറ്റത്തിനനുസൃതമായി ധനസഹായം പുതുക്കി നൽകാനും അധികാരികൾ തയ്യാറാകണം. അടഞ്ഞുപോയ ജനകീയ ഹോട്ടലുകളുടെ ഷട്ടറുകൾ എത്രയും വേഗം തിരികെ ഉയരട്ടെ. അടുപ്പുകളിൽ വീണ്ടും നന്മയുടെ മണം പരക്കട്ടെ.
3: ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ.
4: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്. സമകാലികം.

0: ഞാൻ സിറ്റി സെൽസിൽ ചെറിയൊരു ഷോപ്പിംഗിന് പോയതാ. അപ്പൊ അവിടെ സാരീസിനും കുർത്തീസിനും 50% വരെ ഡിസ്കൗണ്ട്, ബൈ വൺ ഗെറ്റ് വൺ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫറുകൾ. ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങി. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യല്ലേ.
1: എഫ് എം ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ. നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.

0: വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം, കോക്കനട്ട് ബോട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-868-27-22 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04-868-27-22.
2: ഞാൻ സിറ്റി സെൽസിൽ ചെറിയൊരു ഷോപ്പിംഗിന് പോയതാ. അപ്പൊ അവിടെ സാരീസിനും കുർത്തീസിനും 50% വരെ ഡിസ്കൗണ്ട്, ബൈ വൺ ഗെറ്റ് വൺ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫറുകൾ. ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങി. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യല്ലേ.
0: കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റന്റ് ഓൺലൈൻ ഡിഗ്രി പി ജി കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 6 ആണ് അവസാന തീയതി. പിഴ അടച്ച് ഈ മാസം 12 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.cdoe.uoc.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04942407356, 04942407356.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

പ്രിയരേ, എഫ് എം ഈവനിങ് തുടരുന്നു. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

പിറ്റേന്ന് സ്കൂളിൽ പോവാൻ പോലും മടിയായി. മുത്തശ്ശിയെ പേടിച്ചിട്ടാണ് പിന്നെ പോയത് തന്നെ. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നതും അവർ ആട്ടിൻകുട്ടിയോടൊപ്പം കൂടി. പേരിടാൻ അവർ തമ്മിൽ മത്സരമായി. നമുക്ക് ആമീന്നും കിങ്ങിണിന്നും പേരിടാം. വേണ്ട, സൈറാന്നും സോനുവെന്നും ഇടാം എന്നായി അഷിതു. അയ്യേ, സോനോന്നോ? മീനു കളിയാക്കി. എങ്കിൽ ഡോറ എന്നും ഡോളി എന്നും ഇടാം. കുട്ടികൾ പേരുകൾ പറഞ്ഞ് കിലുകിലാ ചിരിച്ചു. മംഗള ടീച്ചറേ, മംഗളാദേവി ടീച്ചറേ. ആരാത്? ആന്റണി ചേട്ടൻ്റെ ശബ്ദമല്ലേ? ആ, ആന്റണിയോ? താ നിൽക്കണ്, മുറ്റത്തുണ്ട്. ഇന്നത്തെ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നീ അങ്ങ് അഴിച്ചെടുത്തോ? അല്ല, ടീച്ചർ അങ്ങ് തന്നാ മതി. എനിക്കതിന് കഴിയില്ല ആന്റണിയെ. എന്നിട്ട് മുത്തശ്ശി ആ അടുക്കള

0: വരാന്തയിൽ നിലത്ത് കുത്തിയിരുന്നു. മുത്തശ്ശിക്ക് തീരെ സന്തോഷമില്ല, വല്ലാതെ വിഷമത്തിലാണ്. എന്താവോ ഈ മുത്തശ്ശിക്ക് പറ്റിയത്? എന്താ മുത്തശ്ശി, എന്തിനാ അമ്മുണിയുട്ടിയെ അഴിച്ചെടുക്കണേ? അമ്മ വരുമ്പോൾ ആടിനെ കണ്ടുപോരുതെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എങ്ങനെ ഈ കുട്ടികളോട് പറയും? മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല. ആന്റണി ചേട്ടൻ അമ്മിണിയുട്ടിയെ വലിച്ചുകൊണ്ട് മുൻവശത്ത് മുറ്റത്തേക്ക് ആട്ടിയാട്ടി കൊണ്ടുപോയി. അവൾ ഉച്ചത്തിൽ കരയുന്നുണ്ട്. പിന്നാലെ തുള്ളിച്ചാടി രണ്ട് കുഞ്ഞുങ്ങളും പിന്നാലെ കരഞ്ഞുകൊണ്ട് അഷീത്തും മീനും. എന്താ മുത്തശ്ശി, അവരെ എങ്ങോട്ടോയി കൊണ്ടുപോണേ? അവര് പൊക്കോട്ടെ മക്കളെ, അവയെ കൊടുത്തതാണെന്ന് മനസ്സിലായപ്പോൾ വേണ്ട വേണ്ട മുത്തശ്ശി വേണ്ട, അഷിത്തും മീനും കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി. ഗേറ്റ് എത്തിയപ്പോൾ അമ്മിണിക്കുട്ടി ഇറങ്ങാൻ മടിച്ച് ബലം പിടിച്ച് വലിയ വായിൽ കരഞ്ഞു നനഞ്ഞ കണ്ണുകളോടെ. അപ്പോൾ ശാന്തേച്ചിയും കയറി വന്നു. അവരതിൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നേ മക്കളെ? നാളെ മക്കളുടെ അമ്മയും അച്ഛനും വരൂലോ. വേണ്ട, മീനു കരച്ചിൽ നിർത്തിയില്ല. ഒന്നും മിണ്ടാനാവാതെ മുത്തശ്ശിയും ചാരിയിരുന്നു. ആരും ഒന്നും കഴിച്ചില്ല. കരഞ്ഞ് കരഞ്ഞ് അഷിത്തും മീനും എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. രാവിലെ അച്ഛൻ വന്ന് അഷിതൂട്ടാ എന്ന് വിളിച്ചപ്പോഴാ മീനും കണ്ണു തുറന്നത്. മോളൂസേ കണ്ണാ എന്നും പറഞ്ഞ് അമ്മ അവളെ രണ്ട് കവിളിലും ഉമ്മ വച്ചു. വീർപ്പിച്ച മുഖവുമായി അഷിതും മീനും. അച്ഛനും അമ്മയും വന്നതിൻ്റെ സന്തോഷമൊന്നും ആ മുഖത്തില്ല. എന്താടാ പിണക്കാണോ? അമ്മയച്ഛനും വന്നില്ലേ, ഇനി തനിച്ചാക്കിയിട്ട് പോവില്ല കേട്ടോ, ഒന്ന് ചിരിക്കടാ. അമ്മ മീനുവിനെ വാരിയെടുക്കാൻ ശ്രമിച്ചു. അവൾ കൂട്ടാക്കുന്നില്ല, കുതറി മാറി. മുത്തശ്ശി ചായ എടുത്തു വെച്ച് മഹിമോന് കൊടുത്തു. മുത്തശ്ശിയുടെ മുഖത്തും വിഷമം നിറഞ്ഞു നിൽക്കുന്നു. അഷിതുവിനെയും മീനുവിനെയും നോക്കാൻ പോലും മുത്തശ്ശിക്കാവുന്നില്ല. ഒന്ന് നോക്കിപ്പോയാൽ അപ്പ കരയും എന്ന മട്ടിലാണ് മുത്തശ്ശിയും.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പ്രത്യേക കെയർ ഗിവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് നിയന്ത്രിക്കാൻ നിയമം വരുന്നു. ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ. മുരളീധരൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ ഗവേഷണ സ്ഥാപനമായ കേരള ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ ഓൺലൈൻ ഡിജിറ്റൽ ആർക്കൈവ് പദ്ധതിയിലേക്ക് ഇന്റേൺഷിപ്പിനായി അപേക്ഷകൾ ക്ഷണിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ. ജെ. ജനീഷ്. ഏഷ്യൻ ഗെയിംസിൽ

0: ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയരെ, 102.3 MHz FM ബാൻഡിൽ ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.
1: ശാസ്ത്രദീപ്തി.
2: കൃത്രിമ സൂര്യൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ ആണവ സംയോജന പ്രക്രിയയിലൂടെ സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദന രീതി പിന്തുടരുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളെയാണ് കൃത്രിമ സൂര്യൻ എന്നറിയപ്പെടുന്നത്. യഥാർത്ഥ സൂര്യനിൽ നടക്കുന്നതുപോലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ 10 കോടി ഡിഗ്രി സെൽഷ്യസിലധികം താപനിലയിൽ കൂട്ടിയോജിപ്പിച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തിൽ കൂടി അതിഭീമമായ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യം. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഡി ആകൃതിയിലുള്ള കൂറ്റൻ കാന്തം 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 582 ടൺ ഭാരവുമുള്ള മാഗ്നറ്റിക് സിസ്റ്റം ആണ് ഇതിലുള്ളത്. റിയാക്ടറിനുള്ളിൽ 10 കോടി ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന പ്ലാസ്മ വാതകം യന്ത്രത്തിന്റെ ഭിത്തികളിൽ തൊടാതെ വായുവിൽ നിർത്തി കത്താൻ സഹായിക്കുന്നത് ഈ ശക്തമായ കാന്തിക വലയമാണ്. ആണവ സംയോജനത്തിന് ആവശ്യമായ താപനിലയിൽ സൂപ്പർ ഹീറ്റ് ചെയ്ത പ്ലാസ്മയെ നിലനിർത്താൻ ആവശ്യമായ കാന്തിക ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കാൻ ഈ മാഗ്നറ്റ് സഹായിക്കുന്നു. മാഗ്നറ്റിനോടൊപ്പം റിയാക്ടറിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സെൻട്രൽ സോളിനോയിഡ് കോയിൽ റിയാക്ടറിനുള്ളിലെ പ്ലാസ്മ പ്രജ്വലിപ്പിക്കാനും നിയന്ത്രണത്തിൽ നിലനിർത്താനും സഹായിക്കുന്നു. ചൈനയിലെ സൗത്ത് വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടോക്കോമാക് ഫ്യൂഷൻ റിയാക്ടറായ HL2M നെയാണ് കൃത്രിമ സൂര്യൻ എന്ന് വിളിക്കുന്നത്. ഇതുവഴി 2030 ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന സാങ്കേതിക വിദ്യ പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാകാൻ ചൈന ലക്ഷ്യമിടുന്നു. ലോകത്തിന്റെ ഊർജക്ഷാമത്തിനും കാർബൺ മലിനീകരണത്തിനും എന്നേക്കുമായി വിരാമമിടാൻ ഈ കൃത്രിമ സൂര്യന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റങ്ങളിൽ ഒന്നാണിത്. എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പദ്ധതിയായ ITER അഥവാ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടറിലാണ്. 35 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭീമാകാരമായ പദ്ധതി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിചാരിച്ചതുപോലെ കൈവരിക്കുകയാണെങ്കിൽ 2035 ആകുമ്പോഴേക്കും 500 MW ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാകും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: പ്രിയപ്പെട്ടവരെ നമസ്കാരം. യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതത്തിൻ്റെ ലോകത്ത് തങ്ങളുടേതായ പെർഫോമൻസ് കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത കൂട്ടായ്മയാണ് ക്യൂൻസ് ഓഫ് കൊച്ചിൻ എന്ന വുമൺസ് മ്യൂസിക് ബാൻഡ്. ഇന്ന് യുവവാണിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ക്യൂൻസ് ഓഫ് കൊച്ചിൻ്റെ പ്രിയപ്പെട്ട കലാകാരികളാണ്. യുവവാണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. ഹലോ,
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജലി, ഞാൻ വരുന്നത് പറവൂരിൽ നിന്നാണ് വരുന്നത്.
2: ഹായ്, നമസ്കാരം, ഞാൻ സിഗ്മ, എൻ്റെ വീട് പറവൂര്.
3: ഹായ്, എൻ്റെ പേര് അശ്വതി, എന്റെ വീട് ഇരുമ്പനാണ്.
0: അപ്പോ ക്യൂൻസ് ഓഫ് കൊച്ചിൻ ബാൻഡിലെ എല്ലാവരും എറണാകുളത്തുകാരാണോ? ശരിക്കും എത്ര പേരുണ്ട് ബാൻഡിൽ?
3: ഞങ്ങൾ 5 പേരാണ് ബാൻഡിലുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ 3 പേരുമാണ്.
0: 2 പേരെ കുറവുണ്ടല്ലോ.
3: അതെ, 2 പേരുണ്ട്. കൃഷ്ണേന്ദു, ഗ്രേഷ്യ ചേച്ചി. കൃഷ്ണേന്ദു ഇപ്പൊ ഒരു ഷൂട്ടായിട്ട് പോയേക്കുക. പിന്നെ ഗ്രേഷ്യ ചേച്ചി UK പ്രോഗ്രാമിന് വേണ്ടിട്ട് പോയേക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവര് 2 പേരില്ലാത്തത്.
0: അത് ശരി. അപ്പോ നിങ്ങൾ 5 പേരുടെ ബാൻഡാണ് ശരിക്കും. അപ്പൊ ഏതാണ് നിങ്ങൾ ആദ്യം ഒന്ന് പെർഫോം ചെയ്യുന്നത്?
1: ഒരു മെലഡി സോങ്ങില് നമുക്ക് തുടങ്ങാം.
0: ഓക്കേ.

0: വൗ, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും വളരെ ഭയങ്കര സിങ്ക് ആയിട്ട് പാടി. അപ്പോ ഈ ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള ഒരു ബാൻഡ് അതെങ്ങനെ ഫോം ചെയ്തു? നിങ്ങള് നേരത്തെ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നോ?
1: ഞങ്ങളിതുപോലെ ഞങ്ങളുടെ കൂടെ പാടുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റിന്റെ മാരേജിനാണ് നമ്മള് ഈ കുറച്ച് ഫീമെയിൽസ് എല്ലാവരും കൂടി ഒത്ത് ചേർന്ന് നമ്മളവിടെ ഒരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ മാരേജിന് ശേഷവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഫീമെയിൽ ബാൻഡ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും, അങ്ങനെയാണത്
0: രൂപപ്പെട്ടു വന്നത്. അപ്പൊ ഒരു കല്യാണ പാർട്ടിക്ക് വന്ന് കണ്ടുമുട്ടിയതാണ്, അങ്ങനെ ഒരു ബാൻഡായിട്ട് ഫോം ആയി.
2: എല്ലാവരും പ്രൊഫഷണൽ സിംഗേഴ്സ് കൂടിയാണ്.
1: അഞ്ജലി എന്റെ സിസ്റ്റർ ആണ്.
0: ശരി,
1: ഞങ്ങള് ചേച്ചി നീതിയാണ്.
0: അപ്പൊ നിങ്ങൾ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ്, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ വേറെ ഏതെങ്കിലും പ്രൊഫഷൻസ് കൂടെ കൊണ്ടുവന്നുണ്ടോ?
2: ഞാന് പബ്ലിക് ലൈബ്രറിയിൽ അസിസ്റ്റന്റ് ലൈബ്രറിയൻ ആണ് എറണാകുളം. 2016 തുടങ്ങി ഞാൻ അവിടെ വർക്കിംഗ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രോഗ്രാംസ് ആയിട്ട് മുന്നോട്ട് പോകണം.
0: സിഗ്മ ജോലി ചെയ്യുന്നുണ്ടോ?
1: പ്രൊഫഷൻ
0: സിംഗിംഗ് ആണ്.
1: പിന്നെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, TTC ആണ് പഠിച്ചത്. അപ്പോ കൂടുതൽ ഇഷ്ടം എനിക്ക് സിംഗിങ് തന്നെയാണ്. അതുകൊണ്ട് ഇതന്നെ.
0: അഞ്ജലി എപ്പോഴും ഒരു ഫുൾ ടൈം സിംഗർ ആണോ?
3: അതെ, ഞാൻ എന്റെ പ്രൊഫഷൻ മെയിൻ സിംഗിങ് തന്നെയാണ്.
0: പാട്ടാണെന്ന് തീരുമാനിച്ചു?
3: അതെ, എന്റെ പാഷൻ അതാണ്, സിംഗിങ്.
2: അവള് പെർഫോമർ സിംഗർ ആണ്.
0: ഓ, അത് ശരി. എങ്ങനെയുള്ള സ്റ്റേജുകളാണ് നിങ്ങൾ കൂടുതലും പെർഫോം ചെയ്യാറ്?
1: ഞങ്ങൾ കൂടുതൽ സീസൺ ഷോകള്, ഉത്സവം, പെരുന്നാൾ, അങ്ങനെയുള്ള വലിയ ഷോകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സെലക്ടീവ് പ്രോഗ്രാമുകളാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്.
0: അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസിലേക്ക് പോയാലോ.
1: അപ്പൊ ഞങ്ങള് ജാനകിയമ്മ പാടിയിരിക്കുന്ന മഞ്ഞണിക്കുമ്മൽ എന്ന സോങ്ങാണ് പാടുന്നത്.
0: ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആണല്ലേ?
1: അതെ.
0: ഓക്കേ.

0: വളരെ മനോഹരമായിരുന്നു, കേട്ടിരുന്നു പോയി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇത് ജെറി അമൽദേവ് സാറിന്റെ പാട്ടാണെന്ന്
1: തോന്നുന്നു
0: അല്ലേ? ജെറി അമൽദേവും ബിച്ചു തിരുമലയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൽ അതിലെ പാട്ടാണ്.
2: പിന്നെ ഈ പാട്ടിനെ പറ്റി പറയുമ്പോ നമ്മള് ഫേസ്ബുക്കിൽ
1: 1 മില്യൺ അടിച്ച ഒരു സോങ് കൂടിയാണ്. ജാനകി അമ്മ മരിച്ചതിന് ശേഷം നമ്മൾ
0: ട്രിബ്യൂട്ടായിട്ട് ചെയ്തു.
2: 12 ലക്ഷത്തോളം പേര് നമ്മളുടെ അത് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ.
0: ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ പാട്ടാണ്. വളരെ മനോഹരമായിരുന്നു കേട്ടിരിക്കാൻ, വളരെ സിങ്ക് ആയിട്ട് പാടിയൊക്കെ. അപ്പൊ നിങ്ങൾ കൂടുതലും മലയാളം സോങ്സ് ആണോ സെലക്ട് ചെയ്ത്
3: പാടുക?
0: എല്ലാ ഭാഷകളും പാട്ട് പാടുക. നമുക്കിനി ബാൻഡിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോ ഇപ്പൊ ലീഡ് സിംഗേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, ഇപ്പൊ ഇതിന്റെ ഒരു ഓർക്കസ്ട്ര ടീമിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: ബാക്കപ്പ് ചെയ്യാൻ 3 പേര്, 3 ഓർക്കസ്ട്ര ടീം ഉണ്ട് നമുക്ക്. പിന്നെ ചെണ്ട വയലിൻ ഫ്യൂഷനും നമ്മൾ 5 ഫീമെയിൽസും 2 മെയിൽ സിംഗേഴ്സും, അതാണ് നമ്മളെ ടീം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ ഫ്യൂഷനും ചെയ്യും നിങ്ങൾ?
4: ഫ്യൂഷൻ ഒരു വ്യത്യസ്തമാർന്ന ഒരു ഷോയാണ് നമ്മളുടെ ക്യൂൻസ് ഓഫ് കൊച്ചിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്തതിൽ എല്ലാവർക്കും ഒത്തിരി എന്താണ് ആരാധകർ നമുക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളിടുന്ന കവർ സോങ്ങുകൾ ഒത്തിരി പേര് കാണുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞ മഞ്ഞണിക്കൊമ്പിൽ 12 ലക്ഷം പേര് വ്യൂസ് കിട്ടി. അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോ.
0: അപ്പോ പലപ്പോഴും ഈ റീൽസിലും മാഷപ്സിലൂടെ ഒക്കെയാണ് കൂടുതൽ ആളുകൾ അറിയുക, നിങ്ങളെ കുറിച്ച് അറിയാം, നിങ്ങളുടെ പാട്ട് കേൾക്കുക, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ?
4: പുറത്തുള്ള ആളുകൾ നമ്മളുടെ പാട്ടുകൾ കേട്ടിട്ട് വിളിക്കാറുണ്ട്. ഒത്തിരി നമ്മുടെ സോങ്ങുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോ പാട്ടുകളൊക്കെ അയച്ചു തന്നിട്ട് ഇത് പാടാമോ, അങ്ങനെ റിക്വസ്റ്റുകള് നമുക്ക് വരാറുണ്ട്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം.
0: നിങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് അവർക്ക്. അപ്പൊ നമുക്ക് ക്യൂൻസ് ഓഫ് കൊച്ചിന്റെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ?
1: തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത ഒരു സോങ് ഞങ്ങൾ പാടുന്നത് യമുനെ നിന്നുടെ നെഞ്ചിൽ എന്നൊരു പാട്ടാണ് പാടുന്നത്.
0: ഓക്കെ.

0: ഇത് ONV എഴുതി ഇളയരാജ സംഗീതം ചെയ്തൊരു പാട്ടാണ്, ഒരു പഴയ ഹിറ്റ് സോങ് ആണ്. ഇതൊക്കെ പൊടി തട്ടിയെടുത്ത് പിന്നെയും പിന്നെയും തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങളിങ്ങനെ നിരവധി സ്റ്റേജുകളിൽ പെർഫോം ചെയ്തു, ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് ആരാധകരെ ഇപ്പൊ തന്നെ
1: ഉണ്ടാക്കിയിട്ടുണ്ടാവും.
0: എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
2: ആ ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊരു 5 സെക്ഷനുകളാണ് വരുന്നത്. അതിലൊന്ന് ഡിവോഷണൽ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. സെക്കൻഡ് വരുന്നത് ആർമിക്കാർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫുൾ യൂണിഫോമിലായിരിക്കും നമ്മള്.
0: ആർമിയുടെ പോലത്തെ യൂണിഫോം ആയിരിക്കും. ഡെഡിക്കേഷൻ
2: സോങ്, ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പെർഫോമൻസ് ആണ് അത്. ഞങ്ങള് ഫസ്റ്റ് ട്യൂൺസിന്റെ ഷോ ചെയ്യുന്നത് കായംകുളത്തായിരുന്നു. അതുപോലെ ആർമി വാരിയേഴ്സിന്റെ ഒരു ഷോ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ ഷോ തന്നത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് വരുന്നത്. രഞ്ജിത്ത് സാറും ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ ഹെൽപ്പ് ഒത്തിരി എടുത്തു പറയേണ്ടതാണ്. ഞങ്ങളുടെ
0: സ്പെഷ്യൽ പെർഫോമൻസ് ആണ് അപ്പൊ. അതെ
2: അതെ അതെ.
0: അപ്പൊ അതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടാറുണ്ടോ അതിനെ കുറിച്ച്?
2: കിട്ടാറുണ്ട്, കിട്ടാറുണ്ട്.
0: അപ്പൊ നിങ്ങൾ ആർമിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ ഏത് സോങ് ആണ് സെലക്ട് ചെയ്യാറ്?
3: കുറച്ച് സോങ്സ് നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് പാടുന്നത്. ദേശഭക്തി ഗാനങ്ങള്, സിനിമ സോങ്സുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുറച്ച് സോങ്ങുകൾ ക്ലബ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ സെക്ഷൻ തുടങ്ങുന്നത്. അതിൽ ആ ക്ലബ് ചെയ്തേക്കണതിൽ ഒരെണ്ണം പാടാം.
0: ഓക്കെ.

0: അടിപൊളിയായിരുന്നു, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി ഉണ്ട് നിങ്ങള് നിങ്ങളുടെ പെർഫോമൻസിൽ ഒരു ആർമി പേഴ്സണൽസിനെയൊക്കെ ഒന്ന് ഓർമ്മിച്ചതിൽ.
1: ഇതുകൂടാതെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു സെക്ഷനും കൂടി ഉണ്ട്, ഒരു വെറൈറ്റി ആണ്, അതും ഗോസ്റ്റ് സെക്ഷൻ.
0: ഓ അത് ശരി.
1: യക്ഷിപ്പാട്ടുകള്, നാല് തലമുറയിലെ യക്ഷികളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സെക്ഷനാണ്. ഞങ്ങളത് ലൈവായിട്ട് ചെയ്തപ്പോ ആളുകൾ ശരിക്കിനൊന്ന് പേടിച്ചൊക്കെയാണ് ഇരുന്നേ.
0: അപ്പൊ പാട്ട് കേൾക്കാൻ വരുന്നവരെ നിങ്ങൾ പേടിപ്പിക്കും? ശരി.
1: പുറത്തുനിന്ന് ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ കണ്ട് ആളുകൾ ഇങ്ങനെ പേടിച്ച് ഇരിക്കണം. പാട്ട് കേൾക്കുന്നു, അതിന്റെ ഇടയിൽ ഡാൻസ്, നമ്മളുടെ ഇതിലെ ഡാൻസ് വരുന്നുണ്ട്, ചെണ്ടവിത്ത്, വയലിൻ, അങ്ങനെ മൊത്തം ഒരു ഒരു അവിയൽ കോംബോ ആ രീതിയിൽ
0: പറയാം.
1: എല്ലാം ഉണ്ട്.
2: പിന്നെ ഈ രക്തരക്ഷസ് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ
0: പ്രോഗ്രാം
2: പേടിക്കുന്നതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നത് രണ്ടും ഒരുമിച്ചാണ്. ഞങ്ങളുടെയാണെന്നാണ് ഇപ്പൊ ഒരു പറയുന്നത്, ഞങ്ങള് പറയണത് അങ്ങനെയാ.
0: അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, യുവാണി കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കളെ നമുക്കൊന്ന് പേടിപ്പിച്ചാലോ?
1: ഓക്കേ,
0: റെഡിയാണ്?
1: നിരലാ

0: സൂപ്പർ,
1: താങ്ക് യു.
0: എന്തായാലും നിങ്ങൾ ഇങ്ങനെ പെർഫോമൻസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രോത്സാഹനം ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലിന്ന് ആയിരിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കണം.
2: അത് എടുത്തു പറയേണ്ടത് ഫാമിലി തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം.
0: ഇപ്പൊ
2: ഹസ്ബൻഡ് ആയാലും ഞങ്ങളുടെ അച്ഛനമ്മമാരായാലും ഒക്കെ കട്ട സപ്പോർട്ടിനുണ്ട്.
3: ഞങ്ങൾ രണ്ടുപേരും മാരീഡ് ആണ്. രണ്ടുപേരുടെ ഹസ്ബൻഡ്സ് പോലീസിലാണ്. ഒരേ സ്റ്റേഷനിലും ആയിരുന്നു അവര്, പറവൂരായിരുന്നു അവരൊരുമിച്ച്. പിന്നെ ട്രാൻസ്ഫർ കിട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഇപ്പൊ അവള് മാത്രം അഞ്ജലി കല്യാണം, ബാക്കി രണ്ടുപേരും ഉള്ളതും അവര് മാരീഡ് ആണ്.
2: കൃഷ്ണേന്ദു ആണെങ്കിലും
3: മാരീഡ് ആണ്.
0: അപ്പോ വീട്ടിലെ സപ്പോർട്ട് വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട്,
3: നന്നായിട്ടുണ്ട്.
0: അപ്പൊ നമുക്കൊരു മെലഡി സോങ് കേട്ടല്ലോ ഇനി.
2: Okay.

0: അടിപൊളി പാട്ടായിരുന്നു,
1: ഒരുപാട്
0: എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ശരിക്കും ഈ ക്യൂൻസ് ഓഫ് കൊച്ചിൻ എന്നുള്ള ഒരു പേര് എങ്ങനെ വന്നു? ആരാണിത് സെലക്ട് ചെയ്തത്?
1: പേര് സെലക്ട് ചെയ്തത് അഞ്ജലിയാണ്. നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്കൊരു പേരിടണ്ടേ എന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കൊച്ചിന്നാണല്ലോ നമ്മൾ എല്ലാ സിംഗേഴ്സും ഉള്ളത്, പിന്നെ 5 ഫീമെയിൽസും ആണ് അതിലുള്ളത്. അപ്പോൾ ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ക്യൂൻസ് എന്നുള്ള രീതി വന്നപ്പോഴത്തേക്കും അന്ന് കൊച്ചിയിൽ നിന്നുള്ള ക്യൂൻസ് എന്നുള്ള പേരാക്കി. അപ്പൊ പല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തിരിച്ചിട്ട് ലാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള പേര് അവള് പറഞ്ഞപ്പോൾ
2: കൊച്ചി മ്യൂസിക് ബാൻഡ് അങ്ങനെ ഫുള്ള് ആ ഒരു ഇതിലേക്ക് വന്നു.
1: അങ്ങനെയാണ് ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള പേര് വന്നത്.
0: ഓക്കെ, എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിമാണ്,
1: എല്ലാവരും പറയാറുണ്ട്.
0: അപ്പോ ഇതുവരെയുള്ള എല്ലാ പാട്ടുകളും നിങ്ങൾ പാടിയ എല്ലാ പാട്ടുകളും വളരെ എൻജോയ് ചെയ്തു, ശ്രോതാക്കളും വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിങ്ങളുടെ ഈ സംഗീത കൂട്ടായ്മയും അതിന് അതിരുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് വലിയ സ്റ്റേജുകളൊക്കെ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടട്ടെ, ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു.
1: ഞങ്ങൾ ആകാശവാണിയിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.
2: താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ക്യൂൻസ് ഓഫ് കൊച്ചിൻ എന്ന വിമൻസ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനങ്ങൾ. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിങ്. സേവന വാർത്തകൾ കേൾക്കാം. ചെറിയ കലവൂർ

0: വാട്സാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൗസ് അസോസിയേറ്റ്, യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 82. 94 95 99 96 82.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് ഈ മാസം 5 അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസല് പകർപ്പുമായി 5 to 11 ഹാജരാകണം.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എഡ്യു ഹോം വഴിയാണ് 6 ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൗജന്യമായി നടത്തുന്നത്. ഈ മാസം ആദ്യവാരത്തിൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491 2 97 16 33, 0491 2 97 16 33.
4: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
5: കരമസോ സഹോദരന്മാരെ പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായ ഒരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്.
4: വേണുവി ദേശം ചെയ്യുന്ന പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
6: അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. രാവിലെ 6:30 തൃശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു.
4: അഷ്ടമൂർത്തിയുടെ കഥ, അങ്കിരസിന്റെ അംഗങ്ങൾ.
7: വർഷാന്ത്യത്തിന്റെ ഒരു വൈകുന്നേരത്ത് പൂക്കാലത്തിന്റെ കാലൊച്ച കാതോർക്കൂ.
4: മീരാബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ എനി ടൈം വിഭാഗത്തിൽ PhD ഒഴിവുകളുണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം ഈ മാസം 3 SNGScollege@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം SNGScollege@gmail.com.

0: ഇനി ഈവനിങ് മെലഡി. കിനാര എന്ന ഹിന്ദി ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനം. ഗാനരചന ഗുൽസാർ, സംഗീതം ആർ ഡി ബർമൻ.
1: തലിയോ ഷോർ മേ എക് ഗുംസും ഖാമോഷി ഭി തീ, എക് ഐസി ഖാമോഷി ജോ ഘടാവോ കേ ബർസ്നേ സേ പെഹ്ലെ സുനായി ദേതി ഹൈ. ആർത്തി കി ഛൽകി ഹുയി ആഖോ മേ വോ ഖാമോഷി യൂ ഠഹർ ഗയി തീ, ജൈസേ കഹ രഹി ഹോ അബ് കേ ന സാവൻ ബർസേ, അബ് കേ ബർസ് തോ ബർസേംഗി അഖിയാ, അബ് കേ ന സാവൻ ബർസേ.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: സേവന വാർത്തകൾ തുടരുന്നു. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോറം www.medscholarship.kerala.gov.in എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷകൾ അതത് ജില്ലാ കളക്ട്രേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842422292, മറ്റൊരു നമ്പർ 04842422294.
1: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്സ്.
2: നീ

0: പതിക്കൂ നിത്യ നിയമം ശുഭേ.
1: യരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
2: ആലമുണ്ട ഹര നീല കണ്ടതവ കാലുകണ്ടു മുതമാണ്ടിടാൻ.
1: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
3: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.kerala.courts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842562235, 04842562235.
4: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
5: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
6: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ചു കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് മേഴ്സി ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു ഹിന്ദി ചലച്ചിത്രഗാനം കൂടി കേൾക്കാം. പേയിങ് ഗസ്റ്റ് എന്ന ചിത്രത്തിൽ കുമാർ സാനു, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്. ഗാനരചന മജ്രൂഹ് സുൽത്താൻപുരി, സംഗീതം ജയദേവ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ടാറിട്ട റോഡിന്റെ വിജനത രാമറെ അത്ഭുതപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വൈകുന്നേരം തക്ഷൻകുന്നിൽ കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങാടി ശൂന്യമാണെങ്കിലും റോഡിലൂടെ വാഹനങ്ങൾ നിരന്തരം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം രാമർ ശ്രദ്ധിച്ചു. വാഹനങ്ങൾ ഓടുമ്പോൾ ഇപ്പോൾ പൊടി ഉയരുന്നില്ല. മുമ്പ് ഒരു വാഹനം പോയി കഴിഞ്ഞാൽ പൊടി കൊണ്ട് മൂടുമായിരുന്നു. പൊടിശല്യം കാരണം കുഞ്ഞിക്കേള് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിക്കേള് തുന്നൽപ്പണിയെടുത്തിരുന്ന പീടിക അപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ ആർദ്രമായി രാമർ നോക്കി നിന്നു. എന്തിനോടും പ്രതികരിക്കുന്ന ഒരാൾ സ്വാതന്ത്ര്യം കിട്ടിയ അതേ മുഹൂർത്തത്തിൽ അയാൾ പോവുകയും ചെയ്തു. പിന്നീട് അങ്ങനെയൊരു കുഞ്ഞിക്കേള് ഉണ്ടായിട്ടില്ല. വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ആരോ ഒരാൾ മറ്റാർക്കോ തന്നെ പരിചയപ്പെടുത്തുന്നു. കോഴിക്കോട്ടെ ഏറ്റവും വലിയ രണ്ട് മുതലാളിമാരുടെ അച്ഛനാണ് ആ പോകുന്നത്, കണ്ട മനസ്സിലാവോ? രാമർ അത് കേട്ട് നിശബ്ദമായി ചിരിച്ചു. തനിക്ക് മറ്റൊരു വിശേഷണവുമില്ല. തന്നെക്കുറിച്ച് ഇതിലപ്പുറം ആർക്കും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ

0: ചെമ്പകമരത്തിൻ്റെ ചില്ലകളിലേക്ക് നോക്കി. അതിനപ്പുറത്ത് ആകാശത്തിൻ്റെ നീലനിറത്തിൽ കുഞ്ഞിക്കേളു അമ്പലത്തിലേക്ക് തുന്നിക്കൊടുക്കുന്ന കൊടികളെപ്പോലെ ചില മേഘങ്ങൾ ചിതറിക്കിടക്കുന്നു. പിന്നെയും പടിഞ്ഞാറോട്ടേക്ക് നടന്നു. തക്ഷൻകുന്നിൽ തകർന്നിരിക്കുന്ന കെട്ടിടങ്ങളിൽ മാതാമ്മയുടെ ഹോട്ടലുമുണ്ടായിരുന്നു. തിണ്ണ ഇടിഞ്ഞ് അത് നിലത്തോട്ടമർന്നിരിക്കുന്നു. മണ്ണുകൊണ്ട് പണിത ചുമരുകളും നിലംപതിച്ചിരിക്കുന്നു. വെള്ളാപ്പം വിറ്റ് നടക്കുന്നതിനിടയിൽ ഏതോ ഒരു ഇടവഴിയിൽ മാതാമ്മ കമിഴ്ന്നു കിടക്കുന്നതാണ് കണ്ടത്. തൊട്ടപ്പുറത്ത് വെള്ളാപ്പത്തിൻ്റെ കൊട്ട മണ്ണിൽ പുതഞ്ഞ് അവരോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. വയലിനോട് ചേർന്ന് കുതിരപ്പന്തിയുണ്ടായിരുന്ന സ്ഥലം രാമർ തിരഞ്ഞു. ഒരടയാളം പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല. എന്നാൽ കുതിരച്ചാണകത്തിൻ്റെ കെട്ടമണം എവിടെയോ തങ്ങി നിൽപ്പുണ്ടെന്ന് രാമറിന് തോന്നുകയും ചെയ്തു. തനിക്കാദ്യമായി സുരക്ഷിതത്വം തന്നത് ഈ മണമായിരുന്നു. പിന്നീട് എവിടെ ചെല്ലുമ്പോഴും ഈ മണം തന്നെ പിന്തുടർന്നിരുന്നു. ഇവിടെ വെച്ച് കുതിരകളുമായി സംസാരിച്ചിരുന്നു. കുതിരകൾ ചിരയ്ക്കുമ്പോഴാണ് അവയുടെ ഭാഷ വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. നാട്ടിൽ ഒരിടത്തും ഇപ്പോൾ കുതിരകളില്ല. ഒടുവിൽ ആരുടെയോ ഒരു കുതിര വളർത്തുവാൻ ആളില്ലാത്ത നിലയിൽ അങ്ങാടിയിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നു. വെളുത്ത കുതിര. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ തനിക്ക് ഓർമ്മത്തെറ്റുണ്ടാകുന്നതായും രാമറിന് തോന്നി. പ്രാക്കൂഴം പാട്ടുതറയും കടന്ന് ചാലിയത്തെരുവിനടുത്തെത്തിയപ്പോൾ രാമർ അത്ഭുതപ്പെട്ടു. തെരുവടുക്കുമ്പോൾ നെയ്ത്തോടങ്ങളുടെ പാച്ചിലിൻ്റെ ഒച്ച കേൾക്കാമായിരുന്നു. പലയിടങ്ങളിൽ നിന്നായിട്ടാണ് ശബ്ദം കേൾക്കുക. നിരത്തിനോട് ചേർന്ന ഓലപ്പുരകളിലാണ് തറികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഓടങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കും. ശബ്ദത്തിന് മുകളിൽ കഞ്ഞിപ്പശയുടെ ഗന്ധവും ഉണ്ടാകും. എന്നാൽ ഓടങ്ങൾ പായുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. കഞ്ഞിപ്പശയുടെ ഗന്ധം അറിയാനുമില്ല. നിശ്ചലത. കോറത്തുണികൾക്ക് ആവശ്യക്കാർ ഇല്ലാതെ വന്നപ്പോൾ നെയ്ത്തുകാർ മറ്റ് തൊഴിൽ തേടിപ്പോയി. നെയ്ത്തു തറികളിലെ നൂലുകൾ പൊട്ടി താഴ്ന്നു കിടക്കുന്നു. മഗ്ഗങ്ങളുടെ ഉള്ളറകളിൽ ചിലന്തികൾ ചേക്കേറി. ചാലിയത്തെരുവിൻ്റെ മൂകതയ്ക്ക് നേരെ തെല്ലിടെ നോക്കി നിന്ന ശേഷം രാമർ പൂവെടിത്തറയ്ക്കടുത്തേക്ക് നടന്നു. ചെങ്കല്ലിൽ പണിത തറ സിമെന്റ് പൂശി ഭംഗിയായിരിക്കുന്നു. സിമെന്റ് തറയുടെ ഉപരിതലത്തിൽ പച്ച നിറത്തിലുള്ള പൂപ്പൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നു. രാമർ അതിൻ്റെ പടികൾ എണ്ണി. കൃത്യം തന്നെ. പിന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അനായാസമായ ഒരു കയറ്റമായിരുന്നു അത്. താഴെ നിന്നും ആരെല്ലാമോ ചിലർ അത്ഭുതത്തോടെ വിളിച്ചു ചോദിച്ചു, മുതലാളി എന്തിനാ മോളിൽ പോകുന്നത്? അത്രയും വേഗതയിൽ ഒരാൾ പടവുകൾ ചവിട്ടി കയറുന്നത് അവർ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. എന്നാൽ രാമർ അവരുടെ അന്വേഷണത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കുറേയധികം പേർ താഴെ നിന്നുകൊണ്ട് രാമറിന്റെ കയറ്റം കണ്ടുകൊണ്ടിരിക്കെ ഏറ്റവും മുകളിലത്തെ പടവിൽ നിന്നും രാമർ താഴേക്ക് നോക്കി. ഒറ്റക്കണ്ണിൻ്റെ കാഴ്ചപ്പാടിലൊന്നും പഴയ ചന്തയുടെ ഒരടയാളം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചന്തയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ട സ്ഥലം അവിടെ കാണാനുണ്ടായിരുന്നില്ല. പലതരം കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരിടം. തീയാളിപ്പടർന്ന പഴയൊരു വൈകുന്നേരത്തിൻ്റെ ഓർമ്മയിൽ രാമർ തെല്ലിട തറഞ്ഞു നിന്നു. അതിൻ്റെ തുടക്കം പ്രതിമ മനുഷ്യൻ്റെ ഓട്ടത്തിൽ നിന്നായിരുന്നു. പിന്നീട് ശൂലം കണക്കെ കണ്ണിൻ്റെ വെളിച്ചത്തിലേക്ക് തീ പാഞ്ഞു വന്നതോടെ ഓർമ്മകൾ ഇല്ലാതായി. രാമർ ദുഃഖത്തോടെ പിറുപിറുത്തു. ചന്തയുടെ സ്മാരകമായി ഒന്നും അവശേഷിക്കുന്നില്ല. അന്ധത ബാധിച്ച ഈ കണ്ണൊഴിച്ച്. ഒറ്റ കണ്ണിലൂടെ ഒരിക്കൽ കൂടി അയാൾ ചന്ത നടത്തിയിരുന്ന ഭാഗത്തേക്ക് നോക്കി. കല്യാണിയെ കണ്ടെത്തിയ സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിരാശയോടെ അയാൾ പതുക്കെ പടവുകളിറങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്.
4: അർത്ഥമറിയാതെ വാക്കുകൾ പ്രയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന തമാശകൾ പലതും ഹാസ്യ സമ്രാട്ടായ ഇ വി കൃഷ്ണപിള്ളയുടെ ജീവിത സ്മരണകൾ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ആ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിൽ ഗ്രന്ഥകാരനെ ഒരു കാരണവർ ഉപദേശിക്കുന്ന രംഗമുണ്ട്. കൊച്ചു കൃഷ്ണ, അമ്പലങ്ങളിൽ വഴിപാടുകൾ കഴിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നല്ല ഖലന്മാരായ സന്താനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഖലന്മാർ എന്നതുകൊണ്ട് ആ കാരണവർ ഉദ്ദേശിച്ചത് കലയുള്ളവർ, തേജസ്സികൾ എന്നൊക്കെ ആവാമെന്നും ദുഷ്ടന്മാർ എന്നായിരിക്കുകയില്ലെന്നും ഇ വി ഊഹിക്കുന്നു. അതേ പുസ്തകത്തിലെ 30-ാം അധ്യായത്തിൽ സമാനമായ മറ്റൊരു സംഭവം വർണ്ണിക്കുന്നു. ഇ വിയും പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയും പാറശാല കൊട്ടാരത്തിലേതോ കാര്യത്തിനായി ചെന്ന് താമസിക്കവേ പല നാട്ടുപ്രമാണിമാരും അവരെ കാണാൻ ചെന്നു. അവരിൽ

0: ഒരാൾ സ്വന്തം കേമത്തം വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: ഈ ദിക്കിൽ രണ്ട് ജാതികൾ മാത്രമേ താമസമുള്ളൂ, അതായത് സജ്ജനങ്ങളും ദുർജനങ്ങളും. സജ്ജനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ദിക്കിലെയും പോലെ അവന്മാരുടെ എണ്ണം വളരെ കൂടും, ഈ റോഡിൽ കാണുന്നതെല്ലാം അവന്മാരാണ്. ദുർജനങ്ങൾ ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. മറ്റവന്മാർ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ഞങ്ങൾ ഒക്കെ ക്ഷമിക്കുകയാണ്. കാരണം അവർക്ക് വാക്കുകൾ പരസ്പരം മാറിപ്പോയതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ. ദാനധർമ്മത്തിന്റെ മഹത്വത്തെപ്പറ്റി ഒരു മതപ്രഭാഷകൻ ശ്രോതാക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വത്തിന്റെ 10 to 1 സാധുക്കൾക്ക് സംഭാവന നൽകണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ സ്വത്തിന്റെ 10 to 1 100 to 1 1000 to 1 വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആളൊരു പരമ ദാനശീലൻ എന്നല്ലേ പെട്ടെന്ന് തോന്നുക? എന്റെ ക്ലാസ്സിലെ 30% കുട്ടികളും പാസായി എന്ന് കേമത്വം പറയുന്ന അധ്യാപകൻ തനിക്ക് 100 to 1 ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ അവകാശപ്പെടുന്നത്? 75% കുട്ടികളെ എന്നാവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അനാഥാലയത്തിന്റെ ഉദ്ഘാടനത്തിന് ഇതുപോലുള്ള 100 അനാഥാലയങ്ങൾ ഈ നാട്ടിലുണ്ടാവട്ടെ എന്നത് ആശംസയോ ശാപമോ? അനാഥാലയങ്ങൾ ഇല്ലാത്ത കാലം വരട്ടെ എന്നല്ലേ ആശംസിക്കേണ്ടിയിരുന്നത്? തികച്ചും അനുചിതനായ വ്യക്തിയെ തന്നെയാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് എന്ന് പറയുന്ന സ്വാഗത പ്രസംഗകൻ ഉദ്ഘാടകനെ അപമാനിക്കണമെന്ന് കരുതി കാണില്ല. തികച്ചും അനുയോജ്യൻ എന്നാവാം അയാൾ ഉദ്ദേശിച്ചത്. റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് എന്ന അറിയിപ്പിലും പ്രശ്നമുണ്ട്. നേരിട്ട് സംസാരിക്കുന്നതാണ് അഭിസംബോധന, അതിനാൽ റേഡിയോയിലൂടെ രാജ്യത്തോട് സംസാരിക്കുന്നതാണ് എന്ന് മതി. അഭിസംബോധന എന്ന പദം കേൾക്കാൻ രസമുണ്ടെന്നേ ഉള്ളൂ, ഈ സന്ദർഭത്തിൽ ചേരില്ല.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7.
3: ഒരു ദിവസം 10 ഞാൻ ഉണ്ടാക്കൂടാ.
4: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
5: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
2: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
6: നീ

0: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
1: ആലമുണ്ട ഹര നീല കണ്ടതവ കാലുകണ്ടു മുതമാണ്ടിടാൻ.
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.

എഫ് എം ഈവനിങ്ങിൽ ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, പ്രശസ്ത നാഗസ്വര വിദ്വാൻമാരായിരുന്ന അമ്പലപ്പുഴ സഹോദരന്മാരിൽ മൂന്നാമത്തെയാൾ ചലച്ചിത്രമുൾപ്പെടെ പല മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. 1979 കുട്ടികൾക്കായുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആരാണ്

0: ഏതാണ് ചിത്രം? ഉത്തരം: അമ്പലപ്പുഴ രാമകൃഷ്ണ പണിക്കർ എന്ന രാവുണ്ണി പണിക്കർ. ചിത്രം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിക്കുന്നു. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരകുറുപ്പിൻ്റെ വന്ദനം എന്ന കവിത. രാവിലെ 8:05 FM ഹെൽത്ത് ലൈനിൽ വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം തടയാം, ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. നാളെ രാവിലെ 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോ. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ കുരുമുളക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോട്ടയം നീഴൂർ സ്വദേശി VD ജോണിയും മകൻ സിജോയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. തുടർന്ന് രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ, അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം.
1: ഞാൻ അഡ്വക്കേറ്റ് KS ശ്രീമോപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
0: പ്രിയരേതോടുകൂടി FM ഈവനിംഗ് എന്നിവിടെ പൂർണ്ണമാകുകയാണ്. FM ഈവനിംഗ് നാളെ തുടർന്ന് കേൾക്കാം ഇതേ സമയം.

സമയം 9 മണി കഴിഞ്ഞ് 15:48. പ്രിയ ശ്രോതാക്കളിപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കിളിപ്പേച്ച് കേക്കവ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന വയലി, സംഗീതം ഇളയരാജ.

കില്ലാഡി മാപ്പിളി. ഈ ചിത്രത്തിൽ മനോ സിന്ധു എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വാലി, സംഗീതം ദേവ. അടുത്ത ഗാനം പാടിയത് ടിപ്പു, ചിത്രം കിങ്, ഗാനരചന വൈരമുത്തു.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ
1: അക്ഷര ശ്ലോക സദസ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരശ്ലോക സദസ്സിൽ ഇന്ന് എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി കേൾക്കാം. പങ്കെടുക്കുന്നവർ നന്ദകുമാർ, വാസന്തിയമ്മ, ശ്യാമള, സഞ്ജന, രാജേശ്വരി.

0: പരമഹോത്സവ ചന്തമൊന്നുമിഹ കാൺമതില്ലരിയ രാജധാനീ തുറക്കമോ. അന്തണന്റെ മൊഴി കേട്ടു കെട്ടി മണവാള വേഷമിതബദ്ധമായി താൻ തനിച്ചിവിടെ വാഴ്വതോ പരമിളപ്പമെത്രമിളിഭ്യനാം.
1: ആയത പ്രതിഭനായ ബാഹുകൻ ഉരക്കവേ ചിരിയൊതുക്കി വാർഷ്ണേയനിങ്ങനെ പറഞ്ഞു ജീവല സമേതനാദര സമന്വിതം. ഞായർ പോയിനി എനിക്കു തിങ്കൾ മതി എന്നു പത്മിനി നിനയ്ക്കുവാൻ ന്യായമില്ലയതു നാളെയെന്നതു കഥിച്ചതിന്ന്.

എന്ന പുലർക്കാല പുണ്യലളിതാംബികേ. പത്മമിട്ടുപടി പൂജ ചെയ്തു തൊഴുതർക്കനും ഹഹനമിപ്പു നിൻ പത്മരാഗ.

മഹോത്സവം ഭൂരിചാരനയനങ്ങൾ ചേർന്നു വിലസും മഹേന്ദ്ര സമനാകുമ പാരിനീശനെ അടുത്തു കണ്ടു

0: വിചാരശൂന്യത ജയിച്ചു ഹാ നഷ്ടകാമനഹമൈന്ദ്രമാധുരി കിനാവു കണ്ടകിളി പോലെയായി ഇഷ്ടതോഴനവനെന്നുറച്ചു പെരുമാറി എന്നതരമാർന്നൊരുത്കൃഷ്ടപാന ചഷകം മുറിച്ചു നിജലാപ ലോപിയ കൃതജ്ഞനായി
1: ഇത്തിരി കതിരുപൂക്കളത്തിനു നടുക്കുവച്ചുദയഭാനുദാൻ അത്തമെത്തിയ മുഹൂർത്തമാത്രയിൽ അലങ്കരിച്ചു മലയാൺമയെ പുഷ്പമഞ്ജരിയിലെങ്ങും അഭ്രമരശംഖമുക്ത ശുഭനിസ്വനം പത്തുനാളിനകമെ

0: ചേർത്തിടും ഭുവന വിക്രമൻ ഋവരമംഗളൻ.
1: പീലിപ്പറ്റുപെരുകുന്ന പുസ്തകമിടയ്ക്കെഴുത്തു കളരിക്കകത്തോല കൊണ്ടു മെനയുന്ന പന്തിനു സതീർത്ഥ്യർ മല്ലിടുമൊരാരവം.

ിലേ പ്രണയ സൗഭഗം കണ്ണെഴുത്തിൽ മികവുള്ള കുന്നിമണി കൺമഷി കവിതയോറിടും പെൺമലർ കൊടികളൊക്കെ ഓർമ്മകൾ തെളി

0: കൈതൊഴാം.
1: കാമധേനു ചൊരിയുന്നു പാൽമഴ, നഭസ്സിൽ നിന്നു പുലരിക്കിതാ. പൂമരങ്ങൾ കുടനീർത്തി നാമജപമോടുണർന്നു കിളി സങ്കുലം. ഹേമമാല നവകർണികാരമലർ ധാന്യമൊക്കെയും ഒരുക്കി വച്ചാമ.

0: ഫോറിനിൽ ഗൃഹസയൻ സുടിഗ് കുലമെങ്കിലുന്നത പുരാതനം. ഇപ്പറഞ്ഞ ഗുണമുള്ളവൾക്കൊരിണ കിട്ടണം, കണവനാകുവോനൊക്കണം. പലതും അഗുണങ്ങളിവിടെ കഥിച്ചിടുക ദുഷ്കരം.
1: ഇന്ദ്രനീല നയനങ്ങളിൽ പ്രണയബന്ധുരസ്മരണമിന്നും അച്ചന്ദ്രിക വിശദ സുസ്മിതാനനകളൊത്തു യക്ഷസുര കിന്ന

സൽക്കലാരുചിരഭാസ്കരൻ നെടിയ ചക്രവാളമണി ഭിത്തിമേൽ പത്മരാഗകരലേഖയാലരിയ നൃത്തചിത്രമെഴുതുന്നുവോ? ചിത്തദാരിലൊരു ശില്പശാലയുയരുന്നവൻ്റെ അരികത്തു വന്നെത്തി നോക്കിടുകയായി പിറന്നപടി കൽപ്പനാലതിക നിസ്ത്രഭം.

0: വേണമക്കരുണ വാക്കു കൊണ്ടതിനു ചാർത്തിടാം കുസുമ മഞ്ജരി.
1: കെട്ടിവയ്ക്കുവിനറുത്തു നൽഗുണഗണങ്ങളാം കൃഷിഫലങ്ങളെ കട്ടിടില്ലതുകൾ ദാസ്കരൻ നൃപതി കണ്ടുകെട്ടുകയുമില്ലതാൻ. ഒട്ടിനിന്ന മുതലും സുഖങ്ങളുമുയർന്ന

ചിപ്രഭാത രുചി പൂക്കളിട്ടരമണീയ കേരള ധരയ്ക്കകം. പുഷ്പതാലവുമെടുത്തു നൽകുരവ വാദ്യഘോഷമൊടുമോണനാൾ. സൽപ്രജാപ്രണയമുഗ്ധനാമവനെ ഹൃത്തിലേറ്റി വരവേറ്റിടാം.

വെളിച്ചമീ ഹരിത ഭൂതലം. തൂവലൊന്നു കുടയുന്നു കർക്കിടകമങ്കണ പെരുമരത്തിലായി.

0: പൊൽക്കമണ്ഡലുരക്ഷമാലൈവ തൃക്കരങ്ങളിൽ വബുസ്സിലായി ശുഭ്രമേഘനിഭവസ്ത്രമിത്ഥമൊരു താപസീവടിവു തേടിയോൾ അപ്പുരാണ പുരുഷൻ പുരാരിഹരനാവണം വരനിതം നിനച്ചുൾക്കുരുന്നു ദൃഢമാക്കിയന്നു തപമാർന്ന ഹൈമവതി കാക്കണം.
1: അമ്പരം പൊടികൾ കൊണ്ടു മൂടി മുകിൽ പോലെ തേരുരുളുമാരവാടംബരം മുഹുരുയർന്നിരുന്നു മുതിരങ്ങൾ ചേർത്ത നിനദങ്ങൾ പോൽ അമ്പുത പ്രിയതമംഗളം മയിലിനങ്ങളാടിയുടനോടിനാർ അമ്പരം നുകരിവമ്പരൻ.

0: ണിമാല പൂണ്ട ശിവ കാലകണ്ടക തൊഴുന്നു ഞാൻ, ഹേല കൊണ്ടു ശിതശൂലമാണ്ട കൃതകാല കൊണ്ടണി വേണി, തൃത്താലി പൂണ്ട ഗിരിബാലയാണ്ട മടികോലുമീശ പരമേശ്വര.
1: ഹൃദ്യ പദ്യ നവഗദ്യ സങ്കലിത സാഹിതി മധുരമാർന്നത.

ഉണ്ടിരുന്ന ഭടരഞ്ജസ വീരനായതവ തല്ലുകൊണ്ടു പരമെല്ലൊടിഞ്ഞ തനു കൊണ്ടു സംസാര സൗഖ്യമിഹ മിക്കവാറുമ

0: ജീവനുവാക്കുകൾ
1: ഹർഷമന്യനു കൊടുത്തിടുന്നു നിനവും വിയർപ്പുമില തന്നിലുൾ കർഷമേറ്റുവതിനായൊഴുക്കി നിലനിർ

യും പൂണ്ടു പായസവുമുണ്ടു കൊണ്ടഴകിൽ അണ്ടർകോൺ നദിയിലാണ്ടെഴും കൊണ്ടൽ വർണ്ണ ജയമണ്ടി വന്നു കുടികൊണ്ടു കൊൾക മനമേറിമേ.

0: അച്ഛ സൗഹൃദമുറച്ച ഭക്തിയിലണച്ചു വേണ്ട വിഭവങ്ങൾ നിന്നിച്ഛ തുച്ഛതരൻ അർഹനെങ്കിൽ അരുളാത്തതില്ല കരുണാകരൻ.
1: അന്തിമേ

0: ഇടയ കുടിക്കകമണഞ്ഞു കൈതവമുടങ്ങിനെ. ഓട്ടുകിണ്ടികളിൽ മൂത്രം ഓട്ടട ചുടുന്ന പാത്രമതിൽ ഗോമയ കൂട്ടുമാപ്പടി നിറച്ചു വച്ചു ചിരിയിട്ടവൻ ഹൃദി കളിക്കണം.
1: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടിയാണ് അക്ഷരശ്ലോക സദസ്സിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ, വാസന്തിയമ്മ, ശ്യാമള, സഞ്ജന, രാജേശ്വരി. അക്ഷരശ്ലോക സദസ്സ്.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:00. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സവിധം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഈ ചിത്രത്തിൽ നിഖിൽ, രഞ്ജിത്ത് കെ ജി, റിമി ടോമി എന്നിവർ പാടിയ ഗാനം. വരികളെഴുതിയത് കൈതപ്രന്താമോദരൻ നമ്പൂതിരി, ചിട്ടപ്പെടുത്തിയത് ദീപക് ദേവ്.

എസ് രമേശൻ നായർ എഴുതി, ബേണി ഇഗ്നീഷ്യസ് ചിട്ടപ്പെടുത്തി, യേശുദാസൻ ചിത്രയും പാടിയ ഗാനം, ചിത്രം മയിൽപ്പീലിക്കാവ്.

ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഇനി ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഇളയരാജ.

സോഹൻ റോയിയുടെ വരികൾ കൈതപ്രം വിശ്വനാഥൻ ചിട്ടപ്പെടുത്തി. എം ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം വെക്കേഷൻ.

പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം പാടിയത് ചിത്രയും സംഘവും. ചിത്രം വർണ്ണക്കാഴ്ചകൾ. യൂസഫലി കേച്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് മോഹൻ സിത്താര.

ഇനി ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്ര അയ്യരും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

പ്രിയരെ, ഒരു ഗാനം കൂടി കേൾക്കാം. ഈ പുഴയും കടന്ന എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.